ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 27, കൊല്ലവർഷം 1202 കന്നി 2.

2026 സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5:53. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ആഘാതം നേരിട്ടാൽ അതിൽ തൂങ്ങി നിഷ്ക്രിയരും നിരാശരുമായി ഏകാന്തതയിലേക്ക് വലിയുന്നതാണ് നാം സാധാരണ സമൂഹത്തിൽ കാണുന്നത്. സർഗാത്മകമായ വഴികൾ ഏറെയുണ്ടെങ്കിലും ആ പിടിമുറുക്കത്തിൽ നിന്നും വിട്ടുമാറാൻ പ്രയാസപ്പെടും. ആകുലതയും ആശങ്കയും അവരെ തളച്ചിടും. എന്നാൽ മറ്റുള്ളവർക്ക് പ്രകാശവും പ്രചോദനവുമേകാൻ അനേക അവസരങ്ങൾ മുന്നിലുണ്ടെങ്കിലും അത് വിനിയോഗിക്കാൻ വൈമുഖ്യം കാണിക്കും. മനസ്സിനെ നിയന്ത്രിച്ച് ആത്മസംയമനത്തോടെ ഇനി എന്ത് ചെയ്യാമെന്ന് ക്രിയാത്മകമായി ചിന്തിച്ചാൽ താനെ വഴിതെളിയും. മനസാന്നിധ്യം നേടുക എന്നത് ശ്രമകരമാണ്. പ്രതിബന്ധങ്ങൾ ധാരാളമുണ്ടാകാം. അവയെ മറികടന്ന് ലക്ഷ്യപ്രാപ്തിയിലെത്തുമ്പോൾ കിട്ടുന്ന സമാധാനം അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തത്തിൽ തന്റെ ഏക മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ അനുഭവം നമ്മെ ചിന്തിപ്പിക്കും. എങ്ങനെയാണ് പോംവഴി കണ്ടെത്തുക എന്ന്. എല്ലാം നശിച്ചു. വിശ്വാസം, ആശ എല്ലാം തകർന്നു. ദുഃഖം തളം കെട്ടിയ ആ അമ്മയുടെ അലമുറയാണ്. പെട്ടെന്നൊരു ദിവസം ഒരു സുഹൃത്തിന്റെ കത്ത് അവരുടെ മനസ്സിന്റെ ആധിയും വ്യാധിയും ശമിപ്പിച്ചു. ഒരു പട്ടാള ക്യാമ്പിലെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ആ കത്ത് വരുത്തിയ മാറ്റം വിസ്മയാവഹം. സർവം നശിച്ചു, മരണത്തെ അഭയം പ്രാപിക്കാം എന്ന് കരുതിയ അമ്മ സടകുടഞ്ഞെണീറ്റു. എനിക്ക് മകനു വേണ്ടി പലതും ചെയ്യാൻ കഴിയും. ഒരമ്മയുടെ വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള അവസരം പാഴാക്കരുത്. കർത്തവ്യബോധമുള്ള സ്നേഹനിധിയായ അമ്മ മരിച്ച മകനോട് നീതി പുലർത്താൻ തയ്യാറായി. മകന്റെ ഓർമ്മ നിലനിർത്താനുള്ള സുവർണ അവസരം കൈവന്നിരിക്കുന്നു. അത് തട്ടിക്കളയരുതെന്ന ബോധം ഉടലെടുത്തു. അഫ്ഗാനിസ്ഥാനിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. സൗജന്യ വിദ്യാഭ്യാസം, അതായിരുന്നു അതിന്റെ സതുദ്ദേശം. പീറ്റർ മെമ്മോറിയൽ ഫൗണ്ടേഷൻ രൂപപ്പെട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് സ്കൂളിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. സ്കൂൾ അതിവേഗത്തിൽ പ്രവർത്തനയോഗ്യമാക്കി. വിലമതിക്കാനാകാത്ത ആനന്ദം അമ്മയ്ക്ക് ലഭിച്ചു. ആ അമ്മ മകനെ മറ്റു കുട്ടികളിലൂടെ കണ്ട് ആനന്ദലബ്ധി അടഞ്ഞു. അമ്മയ്ക്ക് ഓരോ തവണയും വിദ്യാലയം സന്ദർശിക്കുമ്പോൾ പുത്തൻ ഉണർവും അനുഭൂതിയും നേടാനായി. അവർ പുതിയൊരു വ്യക്തിത്വത്തിനുടമയായി മാറി. ആഘാതം പരോപകാരത്തിലൂടെ ആനന്ദമാക്കി മാറ്റി. അധ്യാപകരും വിദ്യാർത്ഥികളും കൃതജ്ഞതാ നിർഭരരായി ആ അമ്മയെ നമിച്ചു. ഒരു ക്യാൻസർ രോഗിയായിരുന്നു എന്നതുപോലും മറന്ന് കർമ്മനിരതയായി. ചികിത്സയേക്കാൾ പ്രാധാന്യം കർമ്മമണ്ഡലത്തിന് നൽകി. ലക്ഷ്യസാഫല്യം മാത്രമായിരുന്നു ആ അമ്മ മനസ്സിൽ. ആ ലക്ഷ്യം നേടാൻ പല സാഹസങ്ങളും നേരിടേണ്ടി വന്നു. ആ ഭഗീരഥ പ്രയത്നം മൂലം ഒരു മകന് പകരം ധാരാളം കുട്ടികൾ അവരുടെ മനസ്സിൽ ചേക്കേറി. ഒരു കത്തു വരുത്തിയ മാറ്റം മാന്ത്രിക ശക്തിയാണ് അവർക്ക് ആ പുതിയ സംരംഭത്തിലൂടെ സമ്മാനിച്ചത്. സ്വന്തം ദുഃഖവും നഷ്ടവും പേറി ശേഷ ജീവിതം നയിച്ചിരുന്നെങ്കിൽ എന്തായേനെ? നന്മയുടെ പാതയിൽ സഞ്ചരിച്ചാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജവും ഊർജ്ജസ്വലതയും ലഭിക്കുമെന്നത് തെളിയിക്കുന്നു ഈ അമ്മ. ഒരു നഷ്ടം മറ്റനേക ലാഭത്തിനാണെന്ന് തിരിച്ചറിയണം. ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തന നിരതരാകാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെയെന്ന് ആശംസിക്കുന്നു.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് വിദ്വൽ പ്രഭ JS.
3: ആകാശവാണി FM വാർത്തകൾ.
4: സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിനെ മോസ്കോയിൽ ഇന്നലെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മോസ്കോയിലെ അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. കോട്ടയം കടനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മെയിൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലാതല പട്ടയമേള രാവിലെ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ആർ ജെ ഡി സംസ്ഥാന നേതൃക്യാമ്പ് ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ആരംഭിക്കും. വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് 3 മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 3-ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 സ്പോൺസർഡ് പരിപാടി പോ പ്രാ, തുടർന്ന് മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് എ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, അൾഷൈമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി,

3 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, സമ്മിശ്ര കൃഷി ചെയ്യുന്ന ആമ്പല്ലൂർ സ്വദേശി വിജയൻ പിള്ളയുടെ കൃഷി അനുഭവങ്ങൾ. 8:05 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം. രാത്രി 9:30 സാഹിത്യ സുരഭി, എൻ രംഗൻ എഴുതിയ കഥ സുഭദ്രയുടെ നൊമ്പരം, സോണി വർഗീസ് വാരനാട്, സീന മാർട്ടിൻ എന്നിവരുടെ കവിതകൾ. 10:00 ഡോക്ടർ അനിത സെന്നിന്റെ ഹിന്ദുസ്ഥാനി സംഗീതം. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം അൻസാർ പാടിയത്, ബാപ്പു വെള്ളിപ്പറമ്പയുടെ വരികൾ, നിസാരെ ഉമറിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: നാദർശ പാടിയ ഗാനമാണിനെ. ഗാനമൊരുക്കിയത് ബാപ്പു വെള്ളിപ്പറമ്പ്, നിസാരെ ഉമ്മർ.

0: പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാദർഷ, അൻസാർ, യേശുദാസ് എന്നിവർ പാടിയ ഗാനങ്ങൾ.
1: ഹലോ ചേട്ടാ.
2: ആ ഹലോ.
1: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
2: അതൊക്കെ ഈസി അല്ലേ. ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
1: ഏ, വേവ്സ് ആപ്പോ? അതെന്താ?
2: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്ത് ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
1: അപ്പോ റേഡിയോ വേണ്ടേ?
2: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിൽ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റോൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 27:08. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാർഷിക വാർത്തകൾ. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി ഇന്ന് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0482923432. 0482923432. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. എൻട്രികൾ: എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 69-50-03 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. ഫോൺ നമ്പർ 8078-09-5860. 8078-09-5860. PMRKVY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എന്ന പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള 2 ലോട്ടറി നടപടികൾ ഈ മാസം 22 മുതൽ ആരംഭിക്കും. ഫോൺ നമ്പർ 0477226684

0: 7226684. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaadi.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 രൂപ, കൊപ്ര ക്വിന്റലിന് 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,300 രൂപ, റബ്ബർ RSS 4 27,400 രൂപ, RSS 5 26,900 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല. നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 20 സെക്കൻഡും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 5 രാജ്യങ്ങൾക്ക് 100% വരെ അധിക തീരുവ ചുമത്താനുള്ള ബിൽ US കോൺഗ്രസും പാസാക്കിയതോടെ മുന്നറിയിപ്പുമായി ഇന്ത്യ. തീരുവ നീക്കം ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. അനധികൃത സ്വത്ത് കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് കോട്ടയം വിജിലൻസ് കോടതി 4 വർഷം കഠിന തടവും 30.84 ലക്ഷം രൂപ പിഴയും വിധിച്ചു. നിയമവിരുദ്ധമായ അളവിൽ മദ്യം വീട്ടിൽ നിന്ന് പിടികൂടിയ കേസിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിനെ റിമാൻഡ് ചെയ്തു. എൻ ചന്ദ്രശേഖരന് 3ാം വട്ടം ചെയർമാനാകുന്നതിന് പിന്തുണയുമായി ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡ് യോഗം. വ്യാഴാഴ്ച മുംബൈയിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ 5 വർഷത്തേക്കുകൂടി അദ്ദേഹത്തിന് പുനർനിയമനം നൽകുന്നതിന് ഭൂരിപക്ഷ നേതാക്കളും അനുകൂലിച്ചു. മലയാളി താരം നിഹാൽ സരിന്റെ മികവിൽ ചെസ് ഒളിമ്പ്യാഡ് 2ാം റൌണ്ടിൽ ഇന്ത്യയ്ക്ക് ജയം. ഓപ്പൺ വിഭാഗത്തിൽ ഇന്തോനേഷ്യയാണ് ഇന്ത്യ മറികടന്നത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: അനന്തപത്മനാഭന്റെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗം. അതായിരുന്നു അനന്തുവിന്റെ മോഹം. ഇന്ദ്രജാലം കൊണ്ട് വലുതാകുന്ന പെൺകുട്ടിയെപ്പോലെ അവന്റെ സ്വപ്നങ്ങളിൽ ആ മോഹം കടന്നു വന്നിരുന്നു.
1: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
3: കത്തിയമർന്ന അക്ഷരങ്ങൾ ചോദിച്ചു, വെളിച്ചമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കെടുത്തി നിങ്ങൾ.
1: സോണി വർഗീസ് വയനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
4: ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന ഒരു പൂനിലാ പെണ്ണ് നാണിച്ച് തലകുനിച്ച് മേഘപാളികളിൽ ഒളിച്ചു.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: കാവ്യധാരയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ രമണൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം.

0: കവിധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ രമണൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ഉമാ നായർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് സ്പോൺസർഡ് പരിപാടി പോ പ്ര, തുടർന്ന് മഹിത മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. ഏഴ് 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, അൾഷൈമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റയുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ.

ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322104 2.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി മുദ്രായോജനയുടെ ഗുണഭോക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അവർ. 2015 തുടക്കമിട്ട പ്രധാനമന്ത്രി മുദ്രായോജന പദ്ധതിയിലൂടെ ചെറുകിട സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തുക വായ്പയായി ലഭിക്കാനും ബാങ്കുകളിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും സാധിച്ചതായി അവർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200 ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76 ജന്മദിനത്തിൽ വിവിധ ലോക നേതാക്കൾ ആശംസകൾ നേർന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയ പ്രമുഖർ പ്രധാനമന്ത്രിയുടെ ആഗോള നേതൃപാടവത്തെയും ഇന്ത്യയുടെ വളർച്ചയെയും പ്രകീർത്തിച്ചു. ദലൈലാമ ഉൾപ്പെടെ ആത്മീയ നേതാക്കളും US, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും പ്രധാനമന്ത്രിക്ക് ആശംസ അറിയിച്ചു. ആശംസ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർക്കും ആഗോള നേതാക്കൾക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. പുരോഗമനപരവും സമൃദ്ധവുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ രാജ്യത്തിന്റെ പ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്മരിയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. ആരോഗ്യ പരിപാലന രംഗത്ത് രോഗികളുടെ സുരക്ഷ സുപ്രധാന ഘടകമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ലോക രോഗി സുരക്ഷാ ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ചികിത്സക്കപ്പുറം സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതും അന്തസ്സുള്ളതും രോഗികേന്ദ്രീകൃതവുമായ പരിചരണം ഓരോ രോഗിക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാവണം ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലക്ഷ്യമെന്ന് JP നദ്ദ പറഞ്ഞു. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, സാങ്കേതിക വിദഗ്ധർ, ഭരണവിഭാഗം ജീവനക്കാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കൊപ്പം രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക സുരക്ഷയും ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലഭ്യതയും ശക്തിപ്പെടുത്തുന്നതിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഹിക്കുന്ന പങ്കിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ശുചിത്വത്തിലുണ്ടായ പുരോഗതി പൊതുജനാരോഗ്യ ഫലങ്ങളിൽ, പ്രത്യേകിച്ച് വയറിളക്ക രോഗങ്ങളുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആശുപത്രികളിലെ ശുചിത്വത്തിന് അണുബാധ തടയുന്നതുമായും രോഗികളുടെ സുരക്ഷയുമായും നേരിട്ട് ബന്ധമുണ്ടെന്നും JP നദ്ദ വ്യക്തമാക്കി.
0: റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിനെ മോസ്കോയിൽ ഇന്നലെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മോസ്കോയിലെ അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. റഷ്യൻ കരസേനാ ആസ്ഥാനം സന്ദർശിച്ച ജനറൽ സേത്ത് സൈനിക മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി. സ്വച്ഛതാ ഹി സേവ

0: 2026 പ്രചാരണ പരിപാടിക്ക് വിവിധ ഇന്ത്യൻ എംബസികളും കൌൺസുലേറ്റുകളും തുടക്കം കുറിച്ചു. വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പരിപാടിക്ക് തുടക്കമിട്ടു. സ്വച്ഛതാമയം സഹബാഗ്, സ്വച്ഛ് ഭാരത്, വികസിത് ഭാരത് എന്നീ പ്രമേയത്തിലാണ് പരിപാടി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും കൌൺസുലേറ്റുകളിലും പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കോട്ടയം കടനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യമന്ദിർ മെയിൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിക്കണമെന്നാണ് ഗവൺമെന്റ് നിലപാട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. ഗവൺമെന്റ് ആശുപത്രികളിൽ റോബോട്ടിക് ചികിത്സ അടക്കം കൊണ്ടുവരുമെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരീക്ഷണാടി സ്ഥാനത്തിൽ വെർച്വൽ ഓട്ടോപ്സിക്ക് സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ രണ്ടാംഘട്ടം ഈ മാസം 28 ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രണ്ടാംഘട്ടത്തിൽ ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ജനകീയമായി നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് NIT ക്യാമ്പസിൽ ഇന്നു മുതൽ 3 ദിവസം സംഘടിപ്പിക്കുന്ന സ്മീക് മക്കേ കൺവെൻഷൻ സമന്വയം ഉച്ചയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രശസ്ത കലാകാരന്മാരുടെ കച്ചേരികളും അവതരണങ്ങളും അരങ്ങേറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലാതല പട്ടയമേള രാവിലെ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളും, ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളുമാണ് മേളയിൽ വിതരണം ചെയ്യുക. ലാൻഡ് ട്രിബ്യൂണൽ അടിസ്ഥാനത്തിൽ ടോക്കൺ വിതരണം ചെയ്താണ് പട്ടയങ്ങൾ നൽകുക. പട്ടയ വിതരണത്തിനായി 15 കൌണ്ടറുകൾ ഉദ്ഘാടന വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ TO മോഹനൻ MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി സണ്ണി ജോസഫ് മുഖ്യാതിഥിയാവും. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തീർപ്പാക്കാൻ ബാക്കിയുള്ള പട്ടയ അപേക്ഷകളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്നും ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് അറിയിച്ചു.
0: അഫ്ഗാനിസ്ഥാനെതിരായ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഉയർത്തിയ 221 റൺസ് അഫ്ഗാനിസ്ഥാന് മറികടക്കാനായില്ല. 14.1 ഓവറിൽ 94 റൺസിന് അഫ്ഗാനിസ്ഥാൻ പുറത്തായി. 108 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഐച്ചിയിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഇന്ത്യൻ ജപ്പാൻ വനിതാ ടീമുകൾ തമ്മിലെ ആദ്യ മത്സരമാണിത്. നാളെയാണ് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങ്. ഒക്ടോബർ 4 വരെ നീളുന്ന ഗെയിംസിൽ സോഫ്റ്റ് ടെന്നീസ്, ടെക്ബോൾ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ചാണ്ടിയമ്മൻ MLA ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മത്സരത്തിന് മുന്നോടിയായി മന്ത്രി OJ ജനീഷ് ഒരുക്കങ്ങൾ വിലയിരുത്തി. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് 2 വോട്ടെണ്ണലും തുടർന്ന് ഫലപ്രഖ്യാപനവും ഉണ്ടാവും. കേരളത്തിൽ വിശ്വകർമ്മ സമുദായം നിർണായക ശക്തിയായി മാറിയെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ VSS സംസ്ഥാന സമിതി സംഘടിപ്പിച്ച മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിശ്വകർമ്മ ദിനം പൊതു അവധിയാക്കുന്നതടക്കം ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 12 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവം സ്വാഗതം FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധ ഇനങ്ങളുമായി ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ചിന്താശകലം. ധീരത എന്നാൽ ഭയമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് അതിനെ കീഴടക്കലാണ്. ധീരത എന്നാൽ ഭയമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് അതിനെ കീഴടക്കലാണ്. ഫീൽഡ് മാർഷൽ സാം മനേക്ഷായുടെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. 1971 യുദ്ധത്തിൽ നമ്മുടെ നാവികസേനയുടെ പടക്കപ്പൽ INS ഖുക്രി പാക് ടോർപിഡോ ആക്രമണത്തിൽ മുങ്ങി. അന്ന് കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള അവസരം വേണ്ട എന്നുറപ്പിച്ച് മറ്റനേകം നാവികർക്കൊപ്പം മരണം വരിച്ചവരിൽ കപ്പിത്താനുമുണ്ടായിരുന്നു. ആരായിരുന്നു ധീരനായ ആ പോരാളി? ചോദ്യം ആവർത്തിക്കാം. 1971 യുദ്ധത്തിൽ നമ്മുടെ നാവികസേനയുടെ പടക്കപ്പൽ INS ഖുക്രി പാക് ടോർപിഡോ ആക്രമണത്തിൽ മുങ്ങി. അന്ന് കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള അവസരം വേണ്ട എന്നുറപ്പിച്ച് മറ്റനേകം നാവികർക്കൊപ്പം മരണം വരിച്ചവരിൽ കപ്പിത്താനുമുണ്ടായിരുന്നു. ആരായിരുന്നു ധീരനായ ആ പോരാളി? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എറണാകുളം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ കാവ്യോത്സവം. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ മുറവോത്ത് മഹാകർമ്മം അടുത്ത മാസം 11 വരെ. എറണാകുളം ജില്ലാ ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിക്കുന്ന ദേശീയ കാവ്യോത്സവം ഇന്ന് 10 മണിക്ക് ചങ്ങമ്പുഴ പാർക്കിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വെച്ച് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26 രാവിലെ 11 മണിക്ക് സ്കൂളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-2-2-4-5-2. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ വിവിധ വർഷങ്ങളിൽ കെ ടെറ്റ് പരീക്ഷ എഴുതി വിജയിച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചവരുടെ കെ ടെറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ഇന്നും നാളെയും ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ ഹാൾ ടിക്കറ്റുമായി നേരിട്ടെത്തി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി പോ

0: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു യാത്രയാണ് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് കൊച്ചു കൊച്ചു വർത്തമാനങ്ങളിലൂടെ നമ്മളതിനെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ്. ഇത് മുഴുവൻ ഈ ചെറിയ പരിപാടിയിലൂടെ ബോധ്യപ്പെടുത്താനും പഠിപ്പിക്കാനും എന്നുള്ളതല്ല. എൻ്റെ കൂടെയുള്ളത് കുസാറ്റിലെ ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രപാണിയാണ്. സാറ് കഴിഞ്ഞ ഒരു ദിവസം ഞാനവിടെ ഒരു സാറ് നടത്തിയിട്ടുള്ളൊരു പ്രസ് കോൺഫറൻസിൽ അവർക്ക് വേണ്ടി നടത്തിയ ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ കേട്ടിരുന്നു ബയോ ക്ലോക്ക്, ബയോ ഏജ് അല്ലേ, അങ്ങനെ ഒരു സങ്കേതം, അങ്ങനെ ഒരു പദം ഉപയോഗിച്ചു ഇല്ലേ. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രായത്തെ, ഈ നമ്മൾ ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് പ്രായമായി പ്രായമായി എന്ന് പറഞ്ഞിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. സത്യത്തിൽ അത് കാര്യമില്ല. അവർ അത്രയും വർഷത്തെ അവരുടെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ അവരിങ്ങനെ ഡള്ളായി ഡള്ളായി വരുന്നതും ഞാൻ കാണുന്നുണ്ട്. പ്രായമായിട്ടുള്ളവരുടെ അവരുടെ ഒരു മാനസിക സ്ഥിതി എങ്ങനെയാണോ അത് അവർ നേരത്തെ പറഞ്ഞതുപോലെ അവർ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ സാർ എങ്ങനെയാണെന്ന് ഈ അന്ന് പറഞ്ഞതൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാവോ?
1: ഓക്കെ, നമ്മുടെ സെൻട്രലിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു റീസെൻ്റ് ആയിട്ടുള്ള ഗവേഷണ ഏരിയ എന്ന് വെച്ചാൽ റിവേഴ്സിങ് ബ്രെയിൻ ഏജിങ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പല മേഖലകളിലും ഈ സൊസൈറ്റിക്ക് ബെനിഫിറ്റിലാകുന്ന രീതിയിൽ, അപ്പോൾ അത് IT കമ്പനീസിലടക്കം ഇപ്പോൾ നമ്മൾ പ്രോജക്ട്സ് ചെയ്യേണ്ട, നമ്മളവരുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് അവർ കുറേയും കൂടെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള പ്രോജക്ട്സ്, അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത് കൂട്ടിയത് വഴി നമുക്ക് അവരുടെ ഓവറോൾ ആക്ടിവിറ്റീസിൽ ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റും. അതേ ആപ്ലിക്കേഷൻ നമ്മൾ സ്പോർട്സിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ അതുകൂടാതെ എൽഡർലി പോപ്പുലേഷനിൽ. അപ്പോൾ പ്രായം ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ഓർമ്മക്കുറവ് നാച്ചുറലായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് ബ്രെയിനിൻ്റെ ഏജിങ് നടക്കും എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് പുതിയ പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ടിവിറ്റീസിൽ ഇപ്പോൾ ബ്രെയിനിന് വേണ്ട സ്പെസിഫിക് ട്രെയിനിങ് പ്രോട്ടോകോൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പ്രോട്ടോകോൾസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസത്തെയും പെർഫോമൻസ് നമുക്ക് മാറ്റം വരണമായിട്ട് കാണാൻ പറ്റും. അതൊരു 3 പ്രോട്ടോകോളാണ് നമ്മൾ എല്ലാവരോടും പ്രാക്ടീസ് ചെയ്യാൻ പറയണം. ആ 3 പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കുറേ ബ്രെയിൻ കണക്ഷൻസ് ഇമ്പ്രൂവ് ആയി കാണും, അവരുടെ പെർഫോമൻസിലൊക്കെ മാറ്റം വരും. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ റിവേഴ്സിങ് ബ്രെയിൻ ഏജിങ് എന്ന് പറയുന്നത്.
0: അതെ, അത് ശരിയാണ്. പഠനങ്ങൾ ധാരാളം അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഉദാഹരണങ്ങൾ താങ്കളുടെ നിരീക്ഷണത്തിലുള്ളത് എന്തെങ്കിലും ഒന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലൊന്ന് സൂചിപ്പിക്കാൻ പറ്റുമോ?
1: ഓക്കെ, അതിന് നമ്മൾ പല രീതിയിലുള്ള സൊസൈറ്റിയിൽ തന്നെ ചെയ്തേക്കുന്ന പ്രോജക്റ്റ്. അപ്പോൾ അത് നമ്മളൊരു പഞ്ചായത്തൊക്കെ എടുത്തിട്ട് അവരിലുള്ള ജീവിതശൈലി രോഗങ്ങളെല്ലാ ആൾക്കാരിൽ നമ്മളിങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ അവരിൽ പല ആൾക്കാർക്കും ഇത് റിവേഴ്സ് ചെയ്തായിട്ട് മനസ്സിലായി. കാരണം അവരിൽ നമ്മൾ കൊണ്ടുവന്ന സിമ്പിളായിട്ടുള്ള ജീവിതശൈലി മാറ്റങ്ങളാണ്, പക്ഷേ ഓവറോൾ അവരിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ വളരെയധികം കൂടുതലായിരുന്നു.
0: തീർച്ചയായിട്ടും. അല്ല, നമ്മുടെ ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് റൊണാൾഡോയുടെ കേസൊക്കെ നമുക്കത് അങ്ങനെയൊക്കെ നമുക്ക് പല പഠനങ്ങളും നടന്നിട്ടുണ്ടല്ലോ അല്ലേ.
1: ഇപ്പോൾ റൊണാൾഡോയുടെ ശരിക്കും ക്രോണോളജിക്കൽ ഏജ് എന്ന് വെച്ചാൽ ജനനം തൊട്ടുള്ള വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 41 എന്നാണ് പറയണത്. പക്ഷെ അത് ബയോളജിക്കൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന റൊണാൾഡോയുടെ ജസ്റ്റ് 28. അപ്പോൾ അത്രയും കുറക്കാൻ പറ്റും നമുക്ക്. അത് നമ്മുടെ തലച്ചോറിൻ്റെ ഏജിങ് കുറയണതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പെർഫോമൻസും മാറും. ആ ഒരു ടെക്നീക്കൊക്കെയാണ് നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്.
0: അതായത് അവബോധം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പല കാര്യങ്ങളും നമുക്ക് മാറ്റിത്തീർക്കും. ഇപ്പോൾ പഴയകാലത്ത് നമ്മൾ പറയുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമുണ്ട്, തലവര മാറ്റാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് തലവര നമുക്ക് മാറ്റാം, റീവയർ യുവർ ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കത് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിച്ചു നോക്കാം അല്ലേ.
1: ഓരോരുത്തർക്കും പരീക്ഷ അവർക്ക് തന്നെ മാറ്റങ്ങൾ അവർക്ക് തന്നെ അനുഭവപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ അനുഭവപ്പെടാൻ പറ്റും.
0: കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വിളിക്കുക 7012796027. ഡോക്ടർ രമ്യ, നമ്പർ ഒരിക്കൽ കൂടി പറയാം 7012796027. കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രപാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ. നിർവഹണം അൻപ്. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനൂഗ് വിനോദ്. And protect your daily energy. Let's build a healthy brain for a healthy society.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
6: വി കെ ശ്രീധരൻ. കളിയിലും കലയിലും സാഹിത്യത്തിലും കാർഷിക വൃത്തിയിലും വട്ടം സുപ്രധാനം. ഓണംകളി, വട്ടക്കളി, തിരുവാതിര തുടങ്ങിയ പല കലകളും അവതരിപ്പിക്കുന്നത് വട്ടത്തിലാണ്. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമെടുത്തങ്ങനെ പാവണം ചെഞ്ചീര എന്നതാണ് നടീൽ സമ്പ്രദായം. ഭൂരിഭാഗം വള്ളികളും പടർന്ന് കയറുന്നത് പ്രദക്ഷിണ രീതിയിൽ. ശിവക്ഷേത്രങ്ങളിലൊഴികെ വലം വയ്ക്കുന്നത് ഇടത്തുനിന്ന് വലത്തോട്ട്. വട്ടത്തിലിരുന്ന് സംസാരിക്കുന്നതും ഉന്നതതല നയരൂപീകരണത്തിൽ വട്ടമേശ സമ്മേളനം നടത്തുന്നതും ശ്രദ്ധേയമാണ്. രൂപ പരിണാമങ്ങൾ ഉണ്ടെങ്കിലും കുളം, കിണർ എന്നിവ ഭൂരിഭാഗവും വട്ടത്തിൽ. തൂപ്പുകളി, ആറാറച്ചിങ്ങ, വട്ടം വട്ടം നാരങ്ങ, മാണിക്ക ചെമ്പഴുക്ക, വട്ടംപാലൻ ചുറ്റൽ തുടങ്ങിയവയിലും വൃത്തത്തിൻ്റെ പ്രതിഫലനം കാണാം. മലപ്പുറത്തെ ചമ്രവട്ടം മുതൽ എറണാകുളത്തെ പാലാരിവട്ടം വരെ നീളുന്ന തലപ്പേരുകളുണ്ട്. സമയം സൂചിപ്പിക്കുന്ന നാഴികമണിയും ടൈംപീസും ക്ലോക്കും വാച്ചും വൃത്താകൃതിയിലായിരുന്നു. ഇപ്പോൾ പല രൂപത്തിലാണെങ്കിലും സൂചികൾ ചലിക്കുന്നത് വട്ടത്തിൽ. വട്ടെഴുത്ത് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ ശിലാലിഖിതത്തിലൂടെ പ്രശോഭിതമാക്കുന്നു. തമിഴിൽ ജില്ലയാണ് മാവട്ടം. പലവട്ടമെന്നാൽ പല പ്രാവശ്യമാണെന്ന് ധ്വനി. വട്ടം കറങ്ങാനും വട്ടം കറക്കാനുമുള്ള സാധ്യതകൾ ഏറെയുണ്ട്. എങ്കിലും എല്ലാത്തിനും ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഔപചാരികതയാണ്. കിണറ്റിലെ തവളയെക്കുറിച്ചുള്ള സൂചന ഇത്തിരി വട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാനാകില്ല എന്നതാണ്. കളിവട്ടവും വെടിവട്ടവും സദ്യവട്ടവും മാറി മറയുമ്പോൾ മാലോകർ വട്ടം തിരിഞ്ഞു പോകും. നമുക്ക് താളവട്ടങ്ങൾക്ക് കാതോർക്കാം.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
7: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
8: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സേവന വാർത്തകൾ. വന്യജീവി വാരാഘോഷം 2026നോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് ഈ മാസം 24-25 തീയതികളിൽ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, ഉപന്യാസരചന, ക്വിസ്, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിവരങ്ങൾക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ കോമാടി ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477224634, 0477224634. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: 1983 ഐ വിശേഷി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ആരൂഢം. MT കഥാതിരകഥ സംഭാഷണം നിർവഹിച്ച ഈ ചിത്രത്തിൽ സീമ, ലക്ഷ്മി, നെടുമുടി വേണു, മീന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം, പാടിയത് S. ജാനകി.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യ കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് കാര്യം? ഇത് വലിയൊരു ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുന്നില്ലല്ലോ എന്നാണ് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെയും ചോദ്യം. അതങ്ങനെയല്ല. ഇപ്പോ ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം തന്നെ ഇരിക്കട്ടെ, കണ്ടുപിടിച്ചു, പക്ഷേ നമുക്ക് ആ ജീനിലുണ്ടായ വ്യത്യാസം മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം ആ കുഞ്ഞിന് ഇന്ന ഇന്ന കോംപ്ലിക്കേഷൻസ്, ഓരോരോ അവയവങ്ങളിൽ തകരാറുകൾ വരാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് അതിന്റെ മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഹാർട്ടിന് കുഴപ്പം ഉണ്ടെങ്കിൽ നേരത്തെ ഉള്ള ഒരു സ്റ്റേജിൽ, അതായത് കുഞ്ഞിന്റെ ഹാർട്ട് പൂർണ്ണമായി മോശമാവുന്നതിന് മുമ്പ് തന്നെ സർജറി ചെയ്ത് ശരിയാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുട്ടികൾക്ക് കണ്ണിനും കാതിനും തൈറോയിഡിനും ഒക്കെ വീക്കം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് കുഞ്ഞിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരുമ്പോഴേക്കും അവരുടെ പാരന്റ്സിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫും ഒരേ സമയം നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. രണ്ടാമതായി ഒരു വിഭാഗം രോഗങ്ങളുണ്ട്, നേരത്തെ കണ്ടുപിടിച്ചാൽ അവരുടെ വൈകല്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറയും. അതിന് പറയുന്നതാണ് ഇൻബോണേഴ്സ് ഓഫ് മെറ്റബോളിസം എന്നുള്ള പേരിൽ. അതിൽ ചിലപ്പോൾ ബോഡിയിൽ ചില പ്രോട്ടീനുകളെ മെറ്റബോളൈസ് ചെയ്യാനുള്ള ശക്തി ബോഡിക്ക് ഇല്ലാതെ വരുമ്പോഴാണ് ആ രോഗങ്ങൾ വരുന്നത്. അപ്പൊ ബോഡിയിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ അടിഞ്ഞുകൂടും, അത് ബ്രെയിനിനെയും ഓരോരോ ഓർഗനെയും ബാധിച്ച് അതിന് തകരാറുണ്ടാക്കും. അപ്പോൾ ആ ഇത് ഉണ്ടാക്കാതിരിക്കുക, അപ്പൊ അതിന് സ്പെഷ്യൽ ഡയറ്റ്, സ്പെഷ്യൽ മെഡിസിൻസ് ഇതെല്ലാം കൊടുത്ത് അതുണ്ടാക്കാതെ ഇരുന്നാൽ കുഞ്ഞിന് വളരെ നോർമലായുള്ള ഒരു ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാനും പറ്റും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ആ രോഗത്തിന് എന്താണോ വേണ്ടത് ആ രീതിയിലൊരു ഡെഫിനിറ്റ് തെറാപ്പി ചെയ്ത് കുഞ്ഞിനെ പൂർണ്ണമായും നോർമലാക്കാനും സാധിക്കും. ഇതൊന്നും കൂടാതെ പുതിയ വൈദ്യശാസ്ത്രത്തിന്റെ ഇംപ്രൂവ്മെന്റ്സ് ആണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തെ ഏത് ജീനാണോ കേടുപറ്റിയിരിക്കുന്നത് അതിന് പകരം പുറമിൽ നിന്ന് ഒരു കറക്റ്റായ ജീൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് ബോഡിയിൽ കൊടുക്കും. അത് ബോഡിയിലിരുന്ന് ജീൻ എന്ത് ജോലിയാണോ ചെയ്യാത്തത് അത് ഈ പുതിയ ജീൻ ജോലി ചെയ്ത് ആ അസുഖങ്ങൾ മാറ്റും. പക്ഷെ ഇതിന്റെ എല്ലാ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ രോഗാവസ്ഥ വളരെ മോശമാവുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. എല്ലാ ഓർഗനും ഫെയിൽ ആയതിനു ശേഷം ഈ ട്രീറ്റ്മെന്റിനൊന്നും വലിയ ഗുണങ്ങൾ സംഭവിക്കില്ല.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനും മെഡിക്കൽ ജനറ്റിക്സ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ദേവി ശരണ്യ എസ്.
4: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യ കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:00 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ അൾഷൈമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം ഇന്ന് രാവിലെ 8:00. ഇന്ന് രാത്രി 8:00 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം ഇന്ന് രാത്രി 8:00.

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: ദീപസ്തംഭം മഹാശ്ചര്യം.
3: തങ്കമേ,
4: ആരുമില്ല. പിന്നെ രഹസ്യമായിട്ടാണ് അതിനാ പറയുന്നേ?
5: അതാ ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ.
4: ഹോ, ആളില്ലാത്തത് ഭാഗ്യം.
5: അതെന്നതാ അങ്ങനെ ചോദിച്ചേ?
4: എന്റെ തങ്കമ്മേ, ഞാനൊരു വലിയ പ്രശ്നത്തിലാ.
5: എന്നാ പ്രശ്നം?
4: എപ്പോഴും എന്റെ പുറകിൽ ഒരാൾ ഉണ്ടെന്നൊരു തോന്നൽ.
5: അത് നല്ലതല്ലേ, ഒരു പിന്തുണയ്ക്ക് ഒരാളുണ്ടല്ലോ, ആനകളെ പോലെ.
4: അയ്യോ, ആനയല്ല, ആനയല്ല.
5: അതല്ലെന്നേ.
4: പിന്നെ
5: ഈ ആനകൾക്ക് കിട്ടിയ പിന്തുണയെ കുറിച്ചാ ഞാൻ പറഞ്ഞേ.
4: അതെന്നാ പിന്തുണ?
5: വയസ്സായ ആനകൾക്ക് ഒരു കെയർ സെന്റർ വൻതാര. ഏകദേശം 260 ഏഷ്യൻ ആനകൾക്ക് ആശ്രയമേകുന്ന ഒരു പുനരധിവാസ കേന്ദ്രമാണ് ഈ വൻതാര.
4: കെയർ സെന്റർ മാത്രമേ ഉള്ളൂ?
5: അല്ലല്ല,
4: പിന്നെ
5: ആശുപത്രി, പിന്നെ ന്യൂട്രീഷൻ സെന്റർ, അങ്ങനെ പല പല സംവിധാനങ്ങളുണ്ട് അതിനകത്ത്.
4: അതെ, ഇപ്പൊ ഒന്ന് നോക്കാവോ പുറകിൽ?
5: എന്തു നോക്കാൻ? ആരുമില്ല.
4: ഇതൊരു ബാധ്യതയായല്ലോ ദൈവമേ.
5: ഇതേ വേറൊന്നും അല്ല, ഹാലൂസിനേഷൻ ആണ് വർഗിച്ചായ. ആ ഹാലൂസിനേഷൻ.
4: അതെന്നതാ, ചികിത്സിക്കണം?
5: വേണ്ടിവരും. അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്ന മട്ടില്ല ഇത്.
4: തമ്പുരാനെ കുഴപ്പമായോ?
5: ഈ പുറകില് നിൽക്കുന്നത് ആരായിട്ടാ വർഗിച്ചായെന്ന് തോന്നുന്നേ? പട്ടി?
4: ഏയ്, പട്ടിയല്ല, പട്ടിയല്ല.
5: പാമ്പ്?
4: പാമ്പല്ല.
5: പിന്നെ
4: ഒരു മനുഷ്യൻ.
5: സാധാരണ നമ്മളെ പോലെ തന്നെ ഇരിക്കും.
4: കടക്കാര് വല്ലോ ആണോ?
5: അതല്ലാത്തവർ ഈ നാട്ടിൽ ആരാ?
4: ശരിക്കും ആളുണ്ടോ?
5: ഇല്ല, പക്ഷെ വിശ്വസിച്ചില്ലേ. അതാണ്, അതാണ്.
4: അയ്യോ, തങ്കമ്മയുടെ പുറകിൽ ആരാ?
5: അയ്യോ, എന്റെ ചുറ്റുക്കാവിലമ്മേ, ആരാ?
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

സേവന വാർത്തകൾ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 രാവിലെ 11 തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 വീതമടങ്ങുന്ന 2 ഒരു സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മുൻപായി ലഭിക്കണം. ഫോൺ നമ്പർ ഇതാണ്: 04862222344 04862222344. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം www.ssc.gov.in.

ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. സംരംഭത്തിന്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്,

0477 223 870 0477 223 870 പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 വിഹിതം 13.5 ബില്യൺ US ഡോളറായി ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ശബ്ദ ഇസ്തമാൽ ടേപ്പ് ഔട്ട് ദിൻ ചിപ്പ് ഡിസൈൻ പൂരാ പ്രൊഡക്ഷൻ ചലിക്ക് ടേപ്പ് ഔട്ട് കാം രുക്താ നീന അഗലെ വർജൻ പാം ശുരു हमारे पहले फेज का साइज लगभग 8 बिलियन डॉलर्स का था, जबकि सेकंड फेज का 13.5 बिलियन डॉलर्स तक का हमने तय किया है.
0: സെമികണ്ടക്ടർ വ്യവസായത്തിലേക്ക് സെമികോൺ 2.0 ഏകദേശം 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന സെമികോൺ ഇന്ത്യയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ചിപ്പ് രൂപകൽപ്പന ശേഷി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. സെമികോൺ 2.0 വഴി 100,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു.
2: The approach in Semicon 2.0 will be to promote the design companies in a very big way, both the startups as well as the large companies. Large companies would like to get into semiconductor design because the scope is huge now, the opportunities are huge. Startups can bring in innovative solutions which will be liked by the market.
0: 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. ദൌത്യത്തിന്റെ മേധാവികൾ ഉദ്യോഗസ്ഥർക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത് റഷ്യൻ ലാൻഡ് ഫോഴ്സ് ആസ്ഥാനം സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആഴത്തിലാക്കുക, സേനകളുടെ ശേഷി വികസനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ സൈനിക ആസ്ഥാനത്ത് ചർച്ചകൾ നടന്നു. തുടർന്ന് കരസേനാ മേധാവി മോസ്കോയിലെ സൈനിക സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാനുദ്ദേശിക്കുന്ന പേരുകൾ ഇന്ന് രാവിലെ 11:00 അംഗീകാരത്തിനായി സമർപ്പിക്കാൻ കമ്മീഷൻ ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ട ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. യു ജി സി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലാണ്

0: അന്തിമ ഉത്തര സൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. UGC.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. 2026 ഈ മാസം 9-10 തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തെരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാന് തുടക്കമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പങ്ങൾക്ക് കരുത്തേക്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ. വിശദാംശങ്ങളിലേക്ക്.
2: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ബസ്തറിലെ സുരക്ഷാ ക്യാമ്പുകൾ ഇന്ന് ഷഹീദ് വീർ ഗുണ്ടധൂർ സേവാഡേര എന്ന പേരിൽ ആധുനിക ജനസേവന കേന്ദ്രങ്ങളായി പരിഷ്കരിച്ചു കഴിഞ്ഞു. ബസ്തർ ഒളിമ്പിക്സ്, ബസ്തർ ഫണ്ടും തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ മേഖലയിൽ വന്ന വലിയ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. സർക്കാരിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് മാവോയിസ്റ്റുകളാണ് ഇതിനകം ആയുധം വച്ച് കീഴടങ്ങിയത്. ഇവർക്ക് നൈപുണ്യ ശീലനം നൽകി സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഫ്ഗാനിസ്ഥാനെതിരായ 3-ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 94 റൺസിന് ഓൾഔട്ടായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1410. 6145 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 13756 പേരെ രക്ഷപ്പെടുത്തി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ തുടർന്നും യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ സുരക്ഷാ കൌൺസിലിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അടുത്തയാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി US. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് രാഖ്ചി എന്നിവരടങ്ങുന്ന പ്രധാന പ്രതിനിധി സംഘത്തിനും അവശ്യ ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നേരത്തെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക നിഷേധിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 1,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 36, ഖിലാഫത്ത് ഗോരക്ഷയ്ക്ക് എതിരോ. പഞ്ചാബിലെ ഈ ഭീകര സംഭവങ്ങളെ തൽക്കാലം നമുക്കിവിടെ വിട്ടുകളയാം. പഞ്ചാബിലെ ഡയർ ഭരണത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ഖിലാഫത്ത് പ്രശ്നത്തെപ്പറ്റി കൂടിയാലോചിക്കാൻ ഡൽഹിയിൽ ചേരുന്ന ഹിന്ദു മുസ്ലിം സമ്മേളനത്തിലേക്ക് എനിക്ക് ക്ഷണക്കത്ത് കിട്ടി. അതിൽ ഒപ്പിട്ടിരുന്നവരുടെ കൂട്ടത്തിൽ പരേതനായ ഹക്കിം അജ്മൽ ഖാൻ സാഹേബും മിസ്റ്റർ അസഫ് അലിയും ഉണ്ടായിരുന്നു. സ്വാമി സിദ്ധാനന്ദജി പങ്കെടുക്കുമെന്ന് കത്തിൽ പറഞ്ഞിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമാണ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ആകേണ്ടിയിരുന്നത്. ഖിലാഫത്ത് വഞ്ചനയുടെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യണമെന്നും സമാധാന ഉടമ്പടി ആഘോഷങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പങ്കെടുക്കണമോ എന്നും സമ്മേളനത്തിൽ ആലോചിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണെന്റെ ഓർമ്മ. ഖിലാഫത്ത് കാര്യം മാത്രമല്ല, ഗോസംരക്ഷണ പ്രശ്നവും മറ്റു പലതിനോടുമൊപ്പം സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും അതിനാൽ അത് ഗോപ്രശ്നത്തിന് തീർപ്പുണ്ടാക്കാൻ പറ്റിയ ഒരു സുവർണ അവസരം പ്രദാനം ചെയ്യുമെന്നും ക്ഷണക്കത്തിൽ തുടർന്ന് പറഞ്ഞിരുന്നു. ഗോപ്രശ്നത്തെ സംബന്ധിച്ച ഈ പരാമർശം എനിക്കിഷ്ടമായില്ല. അതുകൊണ്ട് ക്ഷണക്കത്തിനുള്ള മറുപടിയിൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കാമെന്നും എന്നാൽ രണ്ട് പ്രശ്നങ്ങളും കൂട്ടിക്കലർത്തുകയോ വിലപേശലിനിടയാക്കുകയോ ചെയ്യരുതെന്നും അവയെ തനത് ഗുണമേന്മയുടെ ബലത്തിൽ പ്രത്യേകം പ്രത്യേകം പരിഗണിച്ച് തീർപ്പാക്കിയാൽ മതിയെന്നും ഞാൻ അഭിപ്രായപ്പെട്ടു. മനസ്സ് നിറയെ ഈ ചിന്തകളുമായി ഞാൻ സമ്മേളനത്തിന് ചെന്നു. പിൽക്കാല സമ്മേളനങ്ങളിലെ പതിനായിരങ്ങളുടെ അത്ഭുത ദൃശ്യം ഇല്ലായിരുന്നെങ്കിലും അത് ധാരാളം പേർ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു. സമ്മേളനത്തിൽ സന്നിഹിതനായിരുന്ന പരേതനായ സ്വാമി സിദ്ധാനന്ദജിയുമായി മുൻപറഞ്ഞ പ്രശ്നം ഞാൻ ചർച്ച ചെയ്തു. എന്റെ വാദത്തെ അദ്ദേഹം അംഗീകരിക്കുകയും അത് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പറയുകയും ചെയ്തു. ഇതുപോലെ പരേതനായ ഹക്കിം സാഹിബുമായും ഞാനത് ചർച്ച ചെയ്തു. ഖിലാഫത്ത് പ്രശ്നത്തിന് ന്യായവും നിയമാനുസൃതവുമായ ഒരടിസ്ഥാനമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർക്കാർ യഥാർത്ഥത്തിൽ വലിയൊരനീതി പ്രവർത്തിച്ചിട്ടുമുണ്ടെങ്കിൽ ഖിലാഫത്ത് സങ്കടപരിഹാരത്തിനാവശ്യപ്പെടുന്ന മുസൽമാന്മാരോടൊപ്പം നിൽക്കേണ്ടത് ഹിന്ദുക്കളുടെ കടമയാണെന്ന് ഞാൻ സമ്മേളനത്തിൽ വാദിച്ചു. ഇതോട് ബന്ധപ്പെടുത്തി ഗോസംരക്ഷണ പ്രശ്നം ഉന്നയിക്കുകയോ മുസൽമാന്മാരുമായി ഒരു ധാരണയിലെത്താൻ ഈ അവസരം ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അനുചിതമാണ്. അതുപോലെ ഖിലാഫത്ത് പ്രശ്നത്തെ ഹിന്ദുക്കൾ പിന്താങ്ങിയതിൻ്റെ വിലയായി മുസൽമാന്മാർ ഗോവധം നിർത്താമെന്ന് വെക്കുന്നത് അവർക്കും യോജിച്ച പ്രവൃത്തിയല്ല. എന്നാൽ ഹിന്ദുക്കളുടെ മതവികാരങ്ങളെ മാനിച്ചും ഒരേ മണ്ണിൻ്റെ മക്കളും അയൽക്കാരുമെന്ന നിലയ്ക്ക് അവരോടുള്ള കർത്തവ്യബോധത്താലും മുസൽമാന്മാർ സ്വമേധയാ ഗോവധം നിർത്തുകയാണെങ്കിൽ അത് അവർക്ക് വളരെ മാന്യത നൽകുന്നതും ആദരണീയവുമായ മറ്റൊരു കാര്യമായിരിക്കും. അങ്ങനെ സ്വതന്ത്രമായൊരു സമീപനം കൈക്കൊള്ളുകയെന്നത് അവരുടെ തനതുകാര്യവും അവർക്ക് മഹിമയേറ്റുന്ന കൃത്യവുമായിരിക്കുമെന്ന് ഞാൻ വാദിച്ചു. ഗോവധം നിർത്തേണ്ടത് അയൽബന്ധം വച്ച് തങ്ങളുടെ കടമയാണെന്ന് മുസൽമാന്മാർ കണക്കാക്കുന്ന പക്ഷം ഖിലാഫത്തിൽ ഹിന്ദുക്കൾ അവരെ സഹായിച്ചോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ അവരങ്ങനെ ചെയ്യണം. ഞാൻ വാദം തുടർന്നു. എന്നിരിക്കെ രണ്ട് പ്രശ്നങ്ങളും പരസ്പരം ബന്ധിപ്പിക്കാതെ വെവ്വേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ സമ്മേളനത്തിലെ പര്യാലോചനകൾ ഖിലാഫത്ത് പ്രശ്നത്തിൽ മാത്രമായി ഒതുങ്ങണം. എന്റെ വാദം അവിടെ ഉണ്ടായിരുന്നവർക്ക് ആകർഷകമായി തോന്നി. തത്ഫലമായി

ഗോസംരക്ഷണ പ്രശ്നം ആ സമ്മേളനത്തിൽ പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ എന്റെ താക്കീതുണ്ടായിരുന്നിട്ടും മൗലാന അബ്ദുൽ ബാരി സാഹേബ് പറഞ്ഞു, ഹിന്ദുക്കൾ ഞങ്ങളെ സഹായിക്കുന്നോ ഇല്ലയോ എന്നത് വിഷയമല്ല, ഹിന്ദുക്കളുടെ നാട്ടുകാരെന്ന നിലയ്ക്ക് അവരുടെ വികാരങ്ങളെ മാനിച്ച് മുസൽമാന്മാർ ഗോവധം ഉപേക്ഷിക്കണം. അവർ യഥാർത്ഥത്തിൽ അത് നിർത്തലാക്കുമെന്ന് ഏറെക്കുറെ തോന്നുകയും ചെയ്തു.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: രാഗലയം.

നമുക്ക് ഈ ഗാനത്തിൻ്റെ നൊട്ടേഷൻ ഒന്ന് പരിശോധിക്കാം. ഗാഗരി രീ ഗാഗരി സദ സഗരി രീ ഗരി സദ ദരി സ സ സാഗരി സരിഗ സരിദ സാ സ രിഗ പാദ പ സാ നി സരി സദ പ പ മ പ ദ പ ഗാഗരി സ. ഈ നൊട്ടേഷൻ്റെ പല്ലവിയുടെ അവസാന ഭാഗത്ത് കല്യാണിയുടെ നിഷാദവും മധ്യമവും കയറി വരുന്നുണ്ട്. നിൻ ചോടി കേളീലൻ നി സരി സദാ പാപ മ പദ പ ആലിപ്പഴം പൊഴിയും. ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനം നമുക്ക് ഒന്ന് പരിശോധിക്കാം. സരിഗ പദ സാ സദാ പഗരി സാ ഷഡ്ജം ചതുശ്രുതി ഋഷഭം അന്തരഗാന്ധാരം പഞ്ചമം ചതുശ്രുതി ധൈവതം. മോഹനരാഗത്തിലുള്ള സിനിമാ ഗാനങ്ങൾ നീലഗിരിയുടെ സഖികളെ മൗലിയെ മയിൽപ്പീൽ ചാർത്തി എന്ന ഗാനം മോഹനരാഗത്തിലുള്ളതാണ്. 1969 വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ദേവരായൻ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ നദി എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് കേൾക്കാം.

0: രാഗലയം അവതരിപ്പിച്ചത് ചോറ്റാനിക്കര അജയകുമാർ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.
1: കറണ്ട് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ ACകൾ സ്വന്തമാക്കാം 8500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
2: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
5: അതിനിടെയാണ് മൈനർ ബാലൻ വന്നു കയറിയത്. ഏതെല്ലാമോ വഴികളിലൂടെ റോന്തു ചുറ്റുന്ന പോലീസിന്റെ കണ്ണു വെട്ടിച്ചാണ് അയാൾ വന്നത്. അതിന്റെ പരവശം മുഖത്ത് കാണാമായിരുന്നു. മൈനറെ കണ്ടപാടെ രാമർ പറഞ്ഞു, ഇതുവരെ ഈടെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടായിക്കൂടുന്നില്ല. എല്ലായിടത്തും പോലീസിന്റെ കണ്ണെത്തണമെന്നില്ല. അങ്ങനെ കണ്ടെത്താത്ത ഒരുപാട് സ്ഥലം ഈടെയുണ്ട്. ആടെ നമുക്കൊരു നോട്ടം വേണോ? മൈനർ കേട്ടുനിന്നു. ഈടത്തെ പണിക്കാരെയും നിന്റെ ചങ്ങായിമാരെയും കൂട്ടണം. പോലീസ് പറയുന്ന തരത്തിലുള്ള കൂട്ടുകൂടലാകണ്ട. എന്നിട്ട് നിങ്ങൾ കുഴപ്പം തടയണം. ഇതിനും പുറമെ താൻ കേട്ട ചില കാര്യങ്ങളും രാമർ വെളിപ്പെടുത്തി. കൊറ്റമ്മൽ അമ്പുവിൻ്റെയും തൊപ്പിയിൽ ഹസന്റെയും നേതൃത്വത്തിൽ രണ്ട് വിഭാഗം ആളുകൾ കൂട്ടം ചേർന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൂട്ടർ മറ്റേ കൂട്ടരെ ആക്രമിച്ചാൽ നോക്കി നിൽക്കില്ലാത്രേ. അതിനേക്കാൾ ശക്തമായി തിരിച്ചടിക്കാനാ പരിപാടി. കൊല്ലപ്പൊരേന്ന് രണ്ട് കൂട്ടരും ആയുധങ്ങൾ ഉണ്ടാക്കിയെന്നും കേൾക്കുന്നുണ്ട്. കുഴപ്പം ഉണ്ടാക്കാൻ നോക്കുന്ന അമ്മാതിരി ആളുകളെ നമുക്ക് തടയേണ്ടി വരും. തക്ഷംകുന്നിൽ 12 മാപ്പിളമാരുടെ പുരകലുണ്ട്, പിന്നെ പള്ളിയും. അതിനൊന്നിനും ഒരു കേടുപാടും ഉണ്ടാകാതെ നിങ്ങൾ നോക്കണോ? ആ കൂട്ടത്തിൽ ഒരാളുടെ മേലും തൊടാൻ തമ്മേക്കരുത്. ചേക്കു ചെയ്തത് വലിയ തെറ്റാ, അതിന് അക്കൂട്ടരെന്ത് പിഴച്ച്? ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളണോ? കാര്യം നല്ലതിനാണെങ്കിലും പോലീസിന്റെ പിടിയിൽ പെട്ടാൽ കുഴപ്പാ, അതും നോക്കിക്കോണോ? എല്ലാം സമ്മതിച്ചുകൊണ്ടാണ് മൈനർ ഇറങ്ങിപ്പോയത്. തെല്ലിട കഴിഞ്ഞ് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പോലീസ് ജീപ്പ് മുറ്റത്ത് എരമ്പി വന്നു നിന്നു. അത് വരുമെന്ന് ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് രാമറിന് അത്ഭുതമൊന്നും തോന്നിയില്ലെങ്കിലും വീട്ടിലും അപ്പുറത്ത് പണിയെടുക്കുന്നവരും ഞെട്ടലോടെ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. ചേക്കുവിനെ തേടിയാണ് പോലീസ് വന്നത്. അയാൾക്ക് അഭയം കൊടുത്തേക്കാവുന്ന വീടുകളിലൊന്നാണ് തൻ്റേതെന്ന് പോലീസുകാർ കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ തിരച്ചിലിന് വരുമെന്ന് നേരത്തെ തോന്നിയിരുന്നു. പോലീസ് ജീപ്പിൽ വന്നിറങ്ങിയവരിൽ സബ് ഇൻസ്പെക്ടർക്കും പോലീസുകാർക്കും പുറമെ തടിയനായ ഒരു മേലുദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അയാളാണ് എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്നതെന്ന് തോന്നി. നിങ്ങളുടെ ലോറി ഡ്രൈവർ ആയിരുന്നില്ലേ ചേക്കു? മേലുദ്യോഗസ്ഥൻ ചോദിച്ചു. അയാളുടെ ശബ്ദം വളരെ പരുഷവും ദയാരഹിതവുമായിരുന്നു. ചേക്കുവിനെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന മുൻവിധിയോടെയാണ് ആ ചോദ്യമെന്നും രാമറിന് തോന്നി. അയാൾ പറഞ്ഞു, അതെ യമാനെ, ചേക്കുവിനെ എവിടെയാ ഒളിപ്പിച്ചിട്ടുള്ളത്? കൊട്ടയിലോ അട്ടത്തോ വെറുക് പറയില്ലോ. അന്നത്തെ സംഭവത്തിന് ശേഷം ഓനെ ഞാൻ കണ്ടിട്ടില്ല യമാനെ. രാമറിന്റെ മറുപടിയിൽ തെല്ലും വിശ്വാസം വരാത്ത വിധത്തിൽ സബ് ഇൻസ്പെക്ടറുടെ നേരെ നോക്കി മേലുദ്യോഗസ്ഥൻ ചോദിച്ചു, ഇയാൾ പറയുന്നതിൽ സത്യമുണ്ടോടെ? രാമർ കളവ് പറയാറില്ലെന്നാണ് നാട്ടിലെല്ലാവരും പറയുന്നത് സാർ. അന്നേരം രാമറുടെ നേരെ തിരിഞ്ഞ് മേലുദ്യോഗസ്ഥൻ ചോദിച്ചു, ചേക്കു പിന്നീട് ആരെങ്കിലും വഴി ബന്ധപ്പെട്ടിരുന്നോ?
6: ഇല്ല യമാനെ.
5: അപ്പോൾ അയാൾ പോലീസുകാരോട് ആജ്ഞാപിച്ചു, വീടൊന്ന് സെർച്ച് ചെയ്യേ, ഒരു സ്ഥലം ഒഴിവാക്കരുത്. പോലീസുകാർ വീട്ടിനുള്ളിലേക്ക് ഇരമ്പിക്കയറി. അവർ കോണിപ്പടികളിലൂടെ ഓടിക്കയറുന്ന ശബ്ദവും വീട്ടിനുള്ളിലൂടെ പരക്കം പായുമ്പോഴുണ്ടാവുന്ന വെപ്രാളവുമൊക്കെ രാമർ പുറത്തുനിന്നുകൊണ്ട് അറിയുന്നുണ്ടായിരുന്നു. പോലീസുകാരെ മുറിക്കകത്ത് കണ്ട കുട്ടികൾ പേടിച്ച് നിലവിളിക്കുന്നതും കേൾക്കാമായിരുന്നു. കല്യാണി വടക്കു ഭാഗത്തെ കൽത്തൂണും ചാരി എല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് അത്ര പരിഭ്രാന്തി കണ്ടില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പോലും ധൈര്യം ചേർത്തുപിടിച്ച് നിൽക്കുന്നത് രാമർ ആദരവോടെയാണ് കണ്ടിരുന്നത്. പരിശോധനയെല്ലാം കഴിഞ്ഞതിനു ശേഷം നിരാശയോടെ പോലീസുകാർ പുറത്തേക്ക് വന്നു. അവരിൽ പലരും

0: ക്ഷണിച്ചിരുന്നു. എല്ലായിടത്തും തിരക്കിയില്ലേ? മേലുദ്യോഗസ്ഥൻ അന്വേഷിച്ചു. അതെ മനെ, തിരയാത്ത ഒരു സ്ഥലവുമില്ല. തിരികെ പോകാൻ ഭാവിച്ചപ്പോൾ മേലുദ്യോഗസ്ഥൻ രാമറെ അടുത്തേക്ക് വിളിച്ച് കർശനമായ സ്വരത്തിൽ പറഞ്ഞു, അവന് ഒരിക്കലും ഇവിടെ സ്ഥലം കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങളെയും അകത്താക്കും. കൊലക്കേസാണ്. മാത്രവുമല്ല, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുകയും വേണം. മറച്ചുവെച്ചു എന്നറിഞ്ഞാൽ നിങ്ങളെയും പ്രതിയാക്കും. രാമർ എല്ലാം കേട്ടുനിന്നു. അവർ പോയപ്പോഴാണ് രാമറിനൊരു തോന്നലുണ്ടായത്. അവർക്ക് കുടിക്കുവാൻ ഇളനീരെങ്കിലും കൊടുക്കാമായിരുന്നു. ഒന്നുമില്ലെങ്കിലും വീട്ടിൽ വന്ന് കയറിയവരല്ലേ. കല്യാണി അടുത്തു വന്നപ്പോൾ രാമർ അന്വേഷിച്ചു, നീ പേടിച്ചു പോയോ അപ്പോ? എന്തിന്, മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടു? കല്യാണിയുടെ ദൃഢസ്വരം, അത് ശരിയാ.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
3: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
2: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്.
1: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
4: ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
5: ഹലോ,
6: എന്റെ പേര് അഭിരാമി, ഞാൻ ആലിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഈ വർഷം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. 3 മാസമായി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്.
5: അപ്പൊ
6: ഇനി ഈ ആഡ് ഓൺ കോഴ്സ് എടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു. ആഡ് ഓൺ കോഴ്സ് എടുത്തവരൊക്കെ പറയുന്നത് അത് എടുക്കണ്ട, അതല്ലാതെ നമ്മൾ തന്നെ പഠിച്ചാൽ മതി.
5: കോഴ്സിന്റെ പേര് പറയാവോ? ആഡ് ഓൺ കോഴ്സ് വേണ്ട പറഞ്ഞ കോഴ്സിന്റെ പേര് പറയാവോ?
6: കോഴ്സ് ഏതാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല.
5: ആഡ് ഓൺ കോഴ്സ് നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുമ്പോഴാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിലോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യുക. ഒന്നിനെ നമ്മുടെ ഹയർ സ്റ്റഡീസിന് പോവുക. ഹയർ സ്റ്റഡീസ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സ്, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമോ ഒരു പി ജി കോഴ്സുകൾ എന്തെങ്കിലും പോവുക. അതല്ലെങ്കിൽ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പോവുക. ജോബ് ഓറിയന്റഡ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന റെഗുലർ ആയിട്ടുള്ള കോഴ്സിന് പോവാം. അതാണ് നിങ്ങളുടെ എം ടെക്കും എം എസും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമോ ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഒരു ജോബ് ബേസ്ഡ് ആയിട്ടുള്ള ജോബ് ബേസ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് പാസ്സായാൽ ആ ജോലി അവർ തരണം, അവരെ പ്ലേസ്മെന്റ് തരണം. ബിടെക് പഠിച്ചതല്ലേ,
6: അവര്
5: കോളേജിൽ നിന്നല്ലേ. അപ്പൊ മോള് പഠിച്ച കോളേജില് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് കിട്ടേണ്ട ഒരു പ്ലേസ്മെന്റ് കിട്ടാത്തത് ആ കോളേജിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്ലേസ്മെന്റ് തരിക. അങ്ങനെ എല്ലാ കോളേജിനും എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞ് പഠിക്കേണ്ട ഒരു കോഴ്സുകാര് പ്ലേസ്മെന്റ് തരുന്ന കോഴ്സിന് പോകണം. കമ്പ്യൂട്ടർ സയൻസ് അല്ലേ, സൺറൈസ് കോഴ്സസ് ഇൻ ഐ ടി പറഞ്ഞാൽ അത് എവറി 6 മന്ത്സ്. ഐ ടിയിൽ മാത്രം 6-6 മാസം കഴിയുമ്പോൾ ഈ കോഴ്സസ് ഒക്കെ ഇവോൾവ് ചെയ്യും. പലതും ഔട്ട്ഡേറ്റഡ് ആകും, പലതും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അങ്ങനെ ഔട്ട്ഡേറ്റ് അല്ലാത്ത ഒരു 16 കോഴ്സുകൾ ഇപ്പൊ കൺകറന്റ് കോഴ്സസ് സൺറൈസ് കോഴ്സസ് ഉണ്ട്. അതെടുത്തിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച മോൾക്ക് അത് നോക്കിയാൽ ഇഷ്ടമുള്ളത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഈ 4 കോഴ്സ് പഠിക്കുമ്പോൾ ആ ബേസിക്കലി നമുക്ക് ഈസി ആയിട്ട് കോഴ്സുകൾ നാളെ കണ്ടുപിടിച്ചിട്ട് ആ കോഴ്സിലോട്ട് പോവുക. എവിടെ പഠിക്കണം, അത് തരുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ജോലി തരണം, അങ്ങനത്തെ കോഴ്സ് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇന്റേൺഷിപ്പ് ചെയ്തോ?
6: ഇന്റേൺഷിപ്പ് നമ്മൾ അങ്ങോട്ട് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടില്ല, അതല്ലാണ്ട് അപ്ലൈ ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല.
5: പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ് ചെയ്തത്, അതായത് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ അങ്ങോട്ട് പൈസ കൊടുത്തു. ഇന്റേൺഷിപ്പ് ചെയ്യണം എന്തിനാ വെച്ചാൽ അത് കഴിഞ്ഞാൽ അവരവിടെ ജോലി തരണം. ഇത് അങ്ങോട്ട് കാശ് കൊടുത്താണ് ഇന്റേൺഷിപ്പ് ചെയ്തത്, അപ്പൊ നമുക്ക് ജോലി കിട്ടില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഫണ്ടഡ് ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി നമുക്ക് ജോലി തരും. ഇത് ഒന്നാമത്തത്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞ കോഴ്സില് സൺറൈസ് കോഴ്സസിന്റെ 2-3 ഐഡന്റിഫൈ ഒരു കോഴ്സിന് സ്റ്റെപ്പ് ചെയ്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആ കോഴ്സ് നടത്തുന്ന കോഴ്സ് പ്രൊവൈഡർ നമുക്ക് ഗ്യാരണ്ടീഡ് ജോബ് തരുവാണെങ്കിൽ അത് രണ്ടെണ്ണം ട്രൈ ചെയ്യാം.
4: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
7: അപ്പൊ നിങ്ങളും ആർസിആർ കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
8: ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
4: ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
9: ആകാശവാണി FM വാർത്തകൾ.
10: വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 ന്മേൽ

0: സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികളിൽ നിന്ന് സമിതി വിശദീകരണം തേടും. നിലവിലെ പാസ്പോർട്ട് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ 2026 വിജ്ഞാപനം ചെയ്തു. 15 വയസ്സിൽ താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് അനുവദിക്കുന്ന സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ 18 വയസ്സ് തികയുന്നതുവരെയോ ആയിരിക്കും സാധുതയുണ്ടാവുക എന്ന് ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1410 ആയി. 6145 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിൽ റോബോട്ടിക് ചികിത്സ അടക്കം മികച്ച സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വെർച്വൽ ഓട്ടോപ്സിക് സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് വ്യക്തമാക്കി. കോഴിക്കോട് NIT ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സ്പീക്ക് മക്കേ കൺവെൻഷൻ സമന്വയം ഇന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ടാറ്റാ സൺസ് എക്സിക്യൂട്ടീവ് ചെയർമാനായി N. ചന്ദ്രശേഖരന് 5 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം. 1-4 വോട്ടുകൾക്കാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനം അംഗീകരിച്ചത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി സോണൽ യൂണിറ്റ് നടത്തിയ ഓപ്പറേഷൻ ഡൊമിനോയിൽ അന്തർ സംസ്ഥാന കൊക്കെയിൻ കടത്തൽ ശൃംഖല തകർത്തു. കേസിൽ 7 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും 33.1 ഗ്രാം കൊക്കെയിൻ പിടിച്ചെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഈ മാസം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് 1 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പക്ഷികളെ ഇഷ്ടമല്ലാത്തവർ ഉണ്ടാവില്ലല്ലോ. പക്ഷികളെ പോലെ പറക്കുവാൻ നാം ഓരോരുത്തരും കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിട്ടുമുണ്ടാവും. പക്ഷികളെ പോലെ ചിറവുണ്ടായിരുന്നുവെങ്കിൽ ആകാശത്ത് പാറി പാറി നടക്കാമായിരുന്നു അല്ലേ? ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷിയാണ് പെർഗ്രീൻ ഫാൽക്കൺ. മണിക്കൂറിൽ ഏകദേശം 400 കിലോമീറ്റർ വേഗത്തിൽ ഈ പക്ഷിക്ക് പറക്കുവാൻ കഴിയും. രണ്ടാമത്തെ വേഗക്കാരൻ ഗോൾഡൻ പരുന്താണ്. അതിൻ്റെ വേഗം 240 മുതൽ 320 കിലോമീറ്റർ വരെയാണ്. ഏറ്റവും വേഗം കുറഞ്ഞ പക്ഷിയോ അമേരിക്കൻ വുഡ്കോക്കാണ്. ഭൂമിയിലെ ഏറ്റവും വേഗം കുറഞ്ഞ പക്ഷി മണിക്കൂറിൽ വെറും 8 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് ഇവ പറക്കുന്നത്. ഇനി കരയിലെ ഏറ്റവും വേഗമുള്ള പക്ഷി ഏതാണെന്നറിയുമോ? ഒട്ടക പക്ഷിയാണ് ആ ജീവി. ഏറ്റവും വലിയ പക്ഷി ആ ഒട്ടക പക്ഷിക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് 70 കിലോമീറ്റർ വേഗത്തിൽ വരെ അവയ്ക്ക് ഓടാൻ കഴിയും. ഏറ്റവും ചെറിയ പക്ഷിയായ ഹമ്മിംഗ് ബേർഡ് അവയുടെ ചിറകുകൾ 1 സെക്കൻഡിൽ 200 തവണ ചലിപ്പിക്കുമത്രേ. അതായത് 1 മിനിറ്റിൽ 12,000 തവണ. പൂക്കളിൽ നിന്ന് തേൻ നുകരുമ്പോൾ താഴെ വീഴാതെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ ചിറകുകൾ ചലിപ്പിച്ചുകൊണ്ടാണ്. അത്ഭുതമായിരിക്കുന്നു അല്ലേ? പക്ഷികളുടെ ഗണത്തിൽപ്പെടുന്ന പെൻഗ്വിനുകൾക്ക് പറക്കുവാനാകില്ല. എന്നാൽ അവർ 1-ാം തരം നീന്തൽക്കാരാണ്. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ വരെ അവ നീന്താറുണ്ട്. മനുഷ്യന് വെള്ളത്തിൽ അങ്ങേയറ്റം 260 മീറ്റർ വരെ ആഴത്തിൽ ഡൈവ് ചെയ്യാൻ കഴിയുമ്പോൾ പെൻഗ്വിനുകൾക്കാവട്ടെ 535 മീറ്റർ ആഴത്തിൽ വരെ ഡൈവ് ചെയ്യാൻ കഴിയും. ഒപ്പം 5 മിനിറ്റ് മുതൽ 18 മിനിറ്റ് വരെ ശ്വാസം പിടിച്ച് നിൽക്കാനുമാകും. വിഷമുള്ള പക്ഷികളുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇതറിഞ്ഞുള്ളൂ. ഹൂഡഡ് പിറ്റോഹി ആണ് ലോകത്തെ അറിയപ്പെടുന്ന ഏക വിഷമുള്ള പക്ഷി. അവയുടെ ത്വക്കിലും തൂവലുകളിലുമാണ് വിഷം കാണപ്പെടുന്നത്. പപ്പുവ ന്യൂ ഗിനിയയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയുടെ തൂവൽ ഒന്ന് കയ്യിൽ സ്പർശിച്ചാൽ തന്നെ നമ്മുടെ കൈകളിൽ തീ സ്പർശിക്കുന്നതുപോലെ അനുഭവപ്പെടും. കൂടുതലായാൽ തളർച്ച, ഹൃദയസ്പന്ദനം എന്നിവയും ചിലപ്പോൾ മരണത്തിന് വരെ കാരണവുമായേക്കാം. മരം കുത്തി മരങ്ങൾ കുത്തി കുത്തി അവയുടെ കൂട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. അവയ്ക്കൊരു 2 സെക്കൻഡിൽ 20 തവണ വരെ കുത്തുവാൻ കഴിയുമത്രേ. മാത്രമല്ല, എത്ര കാഠിന്യമുള്ള മരത്തടികൾ കുത്തിയാലും അവരുടെ തലയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല. എന്തെന്നാൽ അവർ തലച്ചോറിന് ചുറ്റും ഒരു ഹെൽമെറ്റുമായാണ് ജനിക്കുന്നത് തന്നെ. ശക്തമായ പേശികളും സ്പോഞ്ച് പോലെയുള്ള എല്ലുകളും കൊണ്ടാണ് അവയുടെ തലയോട്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ അത്തരത്തിൽ കൊത്തുകൾ മൂലം അവയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.
2: ഇന്ന് ഈ പരിപാടിയിൽ അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് മറവി രോഗങ്ങളെ കുറിച്ചാണ്. സാധാരണ പറയാറുണ്ട്, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ പ്രണശ്ചതി. ഭഗവത്ഗീത പറയുന്നതാണ്, സ്മൃതിനാശം വന്നാൽ നമുക്ക് ബുദ്ധി തന്നെ ഇല്ലാതെയാകും, അത് നമ്മുടെ മരണത്തിലേക്ക് നയിക്കുന്നതിന് തുല്യമാകുമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഒരർത്ഥത്തിൽ മറവി രോഗം എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്വത്തെ ഇല്ലാതാക്കുന്ന ഒരു അസുഖം തന്നെയാണ്. സാധാരണ നമ്മൾ ഡിമൻഷ്യ എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മറവി രോഗങ്ങളെക്കുറിച്ച്. ശരിക്കും ഡിമൻഷ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്മൃതിനാശം എന്ന് തന്നെയാണോ?
4: ഡിമൻഷ്യ എന്നത് ഒരു കൂടുതൽ അർത്ഥ തലങ്ങളുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ഗ്രൂപ്പാണ്. ഡിമൻഷ്യ എന്ന രോഗത്തിൽ ഓർമ്മക്കുറവ്, മറവി മാത്രമല്ല സംഭവിക്കുക. ഒരു ഓർമ്മക്കുറവാണ് അതിൻ്റെ ഏറ്റവും സാധാരണ ലക്ഷണം. പലതരം ഡിമൻഷ്യകളിലും ഏറ്റവും ആദ്യം വരുന്ന ലക്ഷണവും ഓർമ്മക്കുറവ് അഥവാ മറവിയാണ്. എന്നാൽ ഒരാളുടെ ചിന്താശേഷി, ഉദാഹരണത്തിന് സംസാരം, നമ്മളിവരോട് ഒരാൾ സംസാരിക്കുന്നു, ആൾ പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൃത്യമായ മറുപടി ബ്രെയിനിൽ നിന്ന് തിരഞ്ഞെടുത്ത് തിരിച്ചു പറയുന്ന നമ്മുടെ സംസാരശേഷി, അതിന് ഡിമൻഷ്യയിലെ വ്യത്യാസം വരാം. ആ ഒരു ആസ്പെക്റ്റിന് പറയുന്നത് അഫേസിയ എന്നാണ്. മറവിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ പദം അംനീസിയ എന്നാണ്. ഈ സംസാരത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ അഫേസിയ എന്ന് പറയും. അഫേസിയ ഡിമൻഷ്യയുടെ ഒരു ലക്ഷണമാണ്. രണ്ടാമതൊരു കാര്യം, നമ്മൾ നമ്മുടെ സ്പെഷ്യൽ സെൻസസ് ഉപയോഗിച്ചിട്ട് കണ്ണ്, കാത്, സ്പർശന ശക്തി, അപ്പോൾ ഒരു കാര്യങ്ങൾ കണ്ട്, കേട്ട്, സ്പർശിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിൽ വ്യത്യാസം വരാം. അതിന് നമ്മൾ പറയുന്നത് അഗ്നോസിയ എന്നാണ്. മറ്റൊരു ഡിമൻഷ്യയുടെ ലക്ഷണം എന്ന് വെച്ചാൽ അപ്രാക്സിയ എന്നാണ് അതിന് പറയുക. നമുക്ക് ജന്മനാ കിട്ടിയ കഴിവുകളല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്ന രീതി നമ്മൾ ജന്മനാ പഠിച്ചതല്ല, നമ്മുടെ ഒരു ലേൺഡ് മോട്ടോർ സ്കില്ലാണ്, നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ആ കാര്യങ്ങൾ ക്രമേണ, ആ കഴിവുകൾ ക്രമേണ നഷ്ടപ്പെടുക. നമ്മുടെ കൈക്ക് ശക്തിയുണ്ട്, ബാലൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ പഠിച്ച ഒരു മോട്ടോർ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അപ്രാക്സിയ. പിന്നീടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലക്ഷണം എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു കത്ത് എഴുതി കവറിലിട്ട് പോസ്റ്റ് ചെയ്യുക, അപ്പോൾ നമ്മളൊരു പേപ്പർ എടുക്കുന്നു, എഴുതുന്നു, അത് കറക്റ്റ് അളവിൽ മടക്കുന്നു, കവറിലിടുന്നു, അഡ്രസ്സ് എഴുതുന്നു, സ്റ്റാമ്പ് ഒട്ടിക്കുന്നു, സെൻഡ് ചെയ്യുന്നു. സോ ഈ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും, മടക്കാൻ പറ്റും, പക്ഷേ ആ ഒരു സീക്വൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. സോ അംനീസിയ എന്ന മറവിയുടെ കൂടെ അഫേസിയ, സംസാരത്തിലുള്ള ബുദ്ധിമുട്ട്, അപ്രാക്സിയ, മോട്ടോർ ആക്ടിവിറ്റി ചെയ്യാനുള്ള കഴിവ്, അഗ്നോസിയ, കണ്ട്, കേട്ട്, സ്പർശിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ, ഈ തരം ഏതെങ്കിലും ഒരു ലക്ഷണമായിരിക്കും ആദ്യം വരുന്നത്, ഏറ്റവും സാധാരണമായിട്ട് മറവി. എല്ലാ ബൗദ്ധിക തലങ്ങളിലേക്കും ക്രമേണ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഡിമൻഷ്യ.
3: ഇതോടൊപ്പം തന്നെ പലരും ഭക്ഷണം കഴിക്കാൻ, ചവയ്ക്കാൻ മറന്നു പോകുന്നു, അതല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടാകുന്നു, ഇത്തരം ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളും മറന്നു പോകുന്നൊരവസ്ഥ കൂടി ഉണ്ടാകുന്നില്ലേ?
4: ഈ ഭക്ഷണം കഴിക്കുന്നതും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ദൈനംദിന പ്രവൃത്തികൾ, ഡിമൻഷ്യയുടെ സെക്കൻഡ് സ്റ്റേജും അഡ്വാൻസ് സ്റ്റേജിലും വരുന്ന ശരിക്കും ഹൃദയഭേദകമായ ഒരവസ്ഥയാണ്. ഏറ്റവും ആക്റ്റീവായിട്ട് ജോലി ചെയ്ത്, ഏറ്റവും നന്നായി സ്വന്തം കാര്യങ്ങൾ, ഒരുപക്ഷെ സമൂഹത്തിലും ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരാള് സ്വയം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുക, അത് ഞാനീ പറഞ്ഞ അപ്രാക്സിയയിൽ പെടും. അയാൾക്ക് ച്യൂയിങ് അപ്രാക്സിയ, ചവയ്ക്കാനുള്ള ശക്തിയുണ്ട്, പക്ഷെ ആ കഴിവ് നഷ്ടപ്പെടുക. കുറച്ച് കഴിയുമ്പോൾ മലമൂത്ര വിസർജനത്തിനും കുളിക്കുന്നതിനും ഡ്രസ്സ് മാറുന്നതിനും എല്ലാം ഒരു സഹായം വേണ്ടി വരുന്ന അവസ്ഥ ഡിമൻഷ്യയുടെ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജിൽ സംഭവിക്കാറുണ്ട്.
3: ഈ ഡിമൻഷ്യ സാധാരണ എത്ര തരത്തിൽ നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്
4: ഡിമൻഷ്യ പൊതുവെ നമ്മൾ മൂന്നായി തിരിക്കും? ഒന്ന് നമ്മൾ ഡീജനറേറ്റീവ് ഡിമൻഷ്യ, രണ്ട് ഡിമൻഷ്യ മിമിക്സ്, മൂന്ന് സെക്കൻഡറി ഡിമൻഷ്യ. ഈ ഡീജനറേറ്റീവ് ഡിമൻഷ്യ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞാൽ തലച്ചോറ് ചുരുങ്ങുന്ന അവസ്ഥകൾ. തലച്ചോറിൻ്റെ ഏത് ഭാഗം ചുരുങ്ങുന്നതിനനുസരിച്ച് ആദ്യ ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും. അതിൻ്റെ ഏറ്റവും സാധാരണ ഉദാഹരണമാണ് അൽസീമേഴ്സ് ഡിമൻഷ്യ. അൽസീമേഴ്സ് ഡിമൻഷ്യയാണ് ഡീജനറേറ്റീവ് ഡിമൻഷ്യയിലെ 70-75% അൽസീമേഴ്സ് ഡിമൻഷ്യയാണ്. മറ്റുതരം ഡീജനറേറ്റീവ് ഡിമൻഷ്യ, ലൂയി ബോഡി ഡിമൻഷ്യ എന്നൊരു ഡിമൻഷ്യയുണ്ട്, സെക്കൻഡ് മോസ്റ്റ് കോമൺ ഡീജനറേറ്റീവ് ഡിമൻഷ്യയാണ്. ഇതിൽ മറവിയുടെ കൂടെ ധാരാളം ചലന വൈകല്യങ്ങൾ വരും, നടക്കാനുള്ള ബുദ്ധിമുട്ട്, വിറ, കുറച്ചൊരു പാർക്കിൻസൺ രോഗമായിട്ടൊരു ഓവർലാപ്പ് വരുന്ന അവസ്ഥയാണ്. ഇവർക്ക് പ്രത്യേകമായിട്ടുള്ളത് വിഷ്വൽ ഹാലൂസിനേഷൻ, വളരെ കളർഫുള്ളായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ കൺമുമ്പിൽ തോന്നും, ഭിത്തിയിലൊരു മൃഗം ഇരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ വിഷ്വൽ ഹാലൂസിനേഷനും ചലന വൈകല്യം കൂടെ ചേർന്ന് വരുന്ന മറവി രോഗമാണ് ലൂയി ബോഡി ഡിസീസ്. മറ്റൊരു കോമൺ അവസ്ഥയാണ് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമൻഷ്യ. ഇതിനകത്ത്

0: മറവിയേക്കാളും പെരുമാറ്റ വ്യത്യാസമാണ്, ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ആദ്യം വരിക. പലപ്പോഴും ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ പേഷ്യന്റ് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ ആദ്യം എത്തുക, പിന്നെയാണ് ആ ഓർമ്മയുടെ പ്രശ്നങ്ങൾ വരികയും ഒരു ആക്ച്വൽ ന്യൂറോളജി അസുഖമാണെന്ന് തിരിച്ചറിയുക. മൂന്നാമത് ഏഷ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ ഡയബറ്റീസ് പോലെയുള്ള, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടുതലുള്ള ഏരിയാസിൽ വരുന്ന ഒരു ഡിമെൻഷ്യയാണ് വാസ്കുലർ ഡിമെൻഷ്യ. ഒരു മെയിൻ സ്ട്രോക്ക് വന്ന് ഒരു കൈകാല് തളർന്നു പോകുന്ന പോലെയല്ല, ഓർമ്മയെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ ഏരിയാസിൽ ക്രമേണ കുഞ്ഞു കുഞ്ഞു സ്ട്രോക്കുകൾ വരികയും ഓവർ ടൈം ഒരു മറവി രോഗത്തിലേക്ക് മാറുക, അതിന് വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയും. സോ ഇത്തരം അൽസിമർസ് കൂടാതെ ലൂയി ബോഡി ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, മറ്റു തരം ഡിമെൻഷ്യകളും ഉണ്ട്.
1: ഡോക്ടർ, മറ്റൊരു തരം ഡിമെൻഷ്യയെ കുറിച്ച് പറഞ്ഞു, സെക്കൻഡറി ഡിമെൻഷ്യ, അതെന്താണ് വ്യത്യാസം?
0: സെക്കൻഡറി ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ പൊതുവെ സർജിക്കലി ട്രീറ്റ് ചെയ്യപ്പെടുന്നതാണ് ആ ഗ്രൂപ്പ്. അതിനകത്ത് ഒരു മെമ്പറാണ് നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ്. ബ്രെയിനിനുള്ളിൽ ബ്രെയിന്, ബ്ലഡ് വെസല്, ബ്രെയിൻ്റെ കവറിങ് ഇത് കൂടാതെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, തലച്ചോറിനകത്തെ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയുന്നു, ഇതിൻ്റെ പ്രഷർ ക്രമേണ കൂടി ഓർമ്മയെ, ചലനത്തെയൊക്കെ നിയന്ത്രിക്കുന്ന, മൂത്രത്തിൻ്റെ കൺട്രോളിലൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഒരാൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, യൂറിൻ കൺട്രോൾ നഷ്ടപ്പെടുക, എന്നിട്ട് ഓർമ്മയെ ബാധിക്കുന്ന അവസ്ഥ. ഇതൊരു സാധാരണ സി ടി സ്കാനിലോ എം ആർ ഐയിലോ ഡയഗ്നോസ് ചെയ്യുകയും ഒരു ചെറിയ ട്യൂബ് സർജറി, ഒരു ഷണ്ട് സർജറി ചെയ്താൽ ദീർഘനാള ചലനശേഷിയും ഓർമ്മശേഷിയും നിലനിർത്താവുന്നതാണ്. അതുകൊണ്ടാണ് സെക്കൻഡറി ഡിമെൻഷ്യ, മറ്റൊരു അസുഖത്തിൻ്റെ ഫലമായിട്ട് വരുന്ന മറവി. അതിലും സാധാരണയായിട്ടുള്ളത് ക്രോണിക് സബ്ഡ്യൂറൽ ഡിമെൻഷ്യ. കുഞ്ഞു കുഞ്ഞു പരിക്കുകൾ, പലപ്പോഴും നമ്മൾ മറന്നുപോയ പരിക്കുകളാവാം, ബ്രെയിനിനും ബ്രെയിനിൻ്റെ കവറിങ് ആയ ഡ്യൂറയ്ക്കും ഇടയ്ക്ക് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ, അത് പലപ്പോഴും രോഗിയോ ബന്ധുക്കളോ തിരിച്ചറിയണമെന്നില്ല, ആ ഉണ്ടായ പരിക്കുകൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും, അവരും ക്രമേണ ഒരു മറവി രോഗം പോലെയാണ് പ്രസന്റ് ചെയ്യുക ഡോക്ടറുടെ അടുത്ത്. ഒരു സാധാരണ കെയർഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ഒരു സി ടി സ്കാനിൽ പോലും അത് ഡയഗ്നോസ് ആവുകയും വൺസ് ഡയഗ്നോസ് ചെയ്താൽ ഒരു ചെറിയ ബർഹോൾ സർജറിയിലൂടെ പെർമനന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ സെക്കൻഡറി ഡിമെൻഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് ട്രീറ്റബിൾ കാര്യങ്ങളാൽ, പലപ്പോഴും സർജിക്കലി ട്രീറ്റബിൾ കാര്യങ്ങളാൽ ചികിത്സിക്കാവുന്ന ഡിമെൻഷ്യകൾക്കാണ് ഉദ്ദേശിക്കുന്നത്.
1: സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്, ആചരിക്കാറുണ്ട്. ഡോക്ടർ പറയേണ്ട ഈ ഡിമെൻഷ്യയിൽ 75% ഈ ഇത്തരത്തിലുള്ള രോഗമാണെന്ന്. പലപ്പോഴും ഈ അൽഷിമേഴ്സ് ഡിസീസിനെ ഡിമെൻഷ്യയായിട്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്, അങ്ങനെ എല്ലാ മറവി രോഗങ്ങളും അൽഷിമേഴ്സ് രോഗമാണ് എന്ന നിലയ്ക്ക് പറയാറുണ്ട്. ഇതൊന്ന് വിശദമാക്കാമോ?
0: ഡിമെൻഷ്യയും അൽഷിമേഴ്സും ഇന്റർചേഞ്ചബിളായിട്ട് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല. നമ്മൾ ഓൾറെഡി സംസാരിച്ചതുപോലെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യയുടെ ഏറ്റവും സാധാരണ വെറൈറ്റിയാണ് അൽസിമേഴ്സ്. അൽസിമേഴ്സ് എന്ന് വെച്ചാൽ ഒരു അംബ്രല്ല ടേമാണ്, ഒരു ഒരു ക്ലാസിൻ്റെ പേരാണ്. ഡിമെൻഷ്യ ഒരു അംബ്രല്ല, ഒരു ക്ലാസ് ടേമാണ്. അതിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും സാധാരണ വെറൈറ്റി അൽസിമേഴ്സ് ആണ്. മറ്റുതരം ഡിമെൻഷ്യകളെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു. സോ രണ്ടും രണ്ടാണ്. ഡിമെൻഷ്യ എന്ന ബ്രോഡർ പദത്തിൻ്റെ താഴെ വരുന്ന ഒരു സബ് ഹെഡിങ് ആണ് അൽസിമേഴ്സ്.
1: നമുക്കിപ്പോൾ ഇത് വളരെ നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? നേരത്തെ കാണുന്ന, ഏറ്റവും ആദ്യം കാണുന്ന ലക്ഷണങ്ങളായിട്ട് പറയുകയാണെങ്കിൽ വളരെ നേരത്തെ അതിനു വേണ്ടി ചികിത്സ തേടാമല്ലോ.
0: അൽസിമേഴ്സ് പലപ്പോഴും തുടങ്ങുന്നത് വളരെ പതുക്കെയാണ്. ആദ്യഘട്ടത്തിൽ ഇത് എന്തെങ്കിലും ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ, ഇല്ലെങ്കിൽ എക്സസീവ് വർക്ക് കൊണ്ടുള്ള ഫറ്റീഗ്, തളർച്ച കൊണ്ട് സംഭവിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ലാപ്സ് ആണോ, പ്രായം കൊണ്ട് വരുന്ന ഒരു രോഗമല്ലാത്ത ഒരു ഏജ് റിലേറ്റഡ് മൈൽഡ് മറവികളാണോ എന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജോലി സ്ഥലത്തോ വീട്ടിലോ ചെറിയ ചെറിയ മറവികളിലാണ് ഏറ്റവും സാധാരണയായി ഇത് തുടങ്ങുക. നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് ഓഫ് ചെയ്യാൻ മറക്കുക, ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കുക, നമുക്ക് പരിചയമുള്ള ആളുകളുടെ പേര് കണ്ടെത്താൻ ബുദ്ധിമുട്ടുക, നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു ഫോണ്, വാച്ച്, താക്കോലൊക്കെ ഒന്ന് സ്ഥാനം മാറി വെച്ചു പോയാൽ എവിടെയാണ് വെച്ചതെന്ന് കണ്ടെത്താനാവാതിരിക്കുക, ആദ്യമെല്ലാം ശ്രദ്ധക്കുറവാണ്, അശ്രദ്ധയാണെന്ന് തോന്നിപ്പോകുന്ന, പലപ്പോഴും സ്ട്രെസ്സോ അത്തരം കാര്യങ്ങളാണെന്ന് തോന്നിപ്പോകുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളിലാണ് തുടങ്ങുക. റിപ്പീറ്റഡായിട്ട് അസാധാരണമായിട്ട് എല്ലാ ദിവസവും ഇത് തന്നെ സംഭവിക്കുക. അപ്പോൾ ഇതെല്ലാം അതൊരു സാധാരണ മറവിയല്ല, ഒരു രോഗത്തിൻ്റെ ആദ്യ ലക്ഷണമാണെന്നുള്ള സൂചനകളിലേക്ക് നമ്മൾ ചിന്തിപ്പിക്കണം.
1: ശരിക്കും നമുക്ക് ഈ രോഗം ഇത് തന്നെയാണോ? കാരണം മറ്റു തരത്തിലുള്ള മറവി രോഗം കൂടിയാകാമല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, അതല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നം, ഇതുകൊണ്ടൊക്കെയുള്ള മറവി രോഗവും അൽഷൈമേഴ്സിൻ്റെ ഈ മറവി രോഗവും നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ചറിയുക?
0: നമ്മൾ അൽഷിമേഴ്സിൻ്റെ തരങ്ങൾ പറഞ്ഞപ്പോൾ ട്രീറ്റബിൾ ഡിമെൻഷ്യാസ്, ഡിമെൻഷ്യ മിമിക് എന്നുള്ള ഒരു സബ് ടൈപ്പ് കൂടെ നമ്മൾ പരാമർശിക്കേണ്ടതായിരുന്നു. ആ ഗ്രൂപ്പിൽ വരുന്നതാണ് B12 ഡെഫിഷ്യൻസി. സാർ പറഞ്ഞ പോലെ തന്നെ B12 ഡെഫിഷ്യൻസി, ഓർഗൻ ഫെയിലിയർ, തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ്, ലിവറിൻ്റെ പ്രവർത്തനക്കുറവ് കൊണ്ട് വരുന്ന ഹൈപ്പർ അമോണിയം സ്റ്റേറ്റ്, ഇങ്ങനെ ശാരീരിക അസുഖങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ ഓർമ്മക്കുറവായിട്ട് പ്രസന്റ് ചെയ്യാം. പലർക്കും തൈറോയിഡിന് അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അവർ ചെറിയ കോൺസെൻട്രേഷൻ ലാപ്സ്, മെമ്മറി പ്രശ്നങ്ങൾ കാണിക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം സസ്പെക്ട് ചെയ്യുന്ന ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒന്ന് ഒരു മെമ്മറി സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും. ഓരോ തരം ഡിമെൻഷ്യയ്ക്കും ഓരോ പാറ്റേൺ ഓർമ്മക്കുറവുകളാണ് വരുന്നത്. അപ്പോൾ അൽഷിമേഴ്സ് പാറ്റേൺ എന്നുള്ളത് നമുക്ക് ആദ്യഘട്ടത്തെ ചോദ്യം ചോദിക്കുന്ന ഒരു 30 ചോദ്യങ്ങളുടെ

0: ഒരു MMSE മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിലൂടെ ഇത് ഏത് പാറ്റേൺ മെമ്മറി ലോസ് ആണെന്ന് അറിയാൻ പറ്റും. രണ്ടാമത്, ഇപ്പം ട്രീറ്റബിൾ കാര്യങ്ങൾ കണ്ടെത്തുക, മാറ്റാവുന്ന കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു തത്വം. അതിനാൽ നമ്മൾ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിസ്റ്റമിക് അസുഖങ്ങളും സെക്കൻഡറി ഡിമെൻഷ്യസും കണ്ടെത്താനായി ഒരു സെറ്റ് ഓഫ് ബ്ലഡ് ടെസ്റ്റുകൾ, അതിനകത്ത് ടാർഗറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഷുഗർ, B12, തൈറോയിഡ്, അത്തരം ശാരീരിക അസുഖങ്ങൾ സ്ക്രീൻ ചെയ്യുകയും ഒരു പ്രാഥമിക സ്കാനിങ് ചെയ്യുകയും ചെയ്യുമ്പോൾ അൽസിമേഴ്സ് പോലത്തെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യസ് ആണോ, ട്രീറ്റബിൾ ഡിമെൻഷ്യ മിമിക്സോ സെക്കൻഡറി ഡിമെൻഷ്യ ആണോ എന്ന് ആദ്യഘട്ട പരിശോധനയിൽ തന്നെ തിരിച്ചറിയാനാവും.
1: നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന് അൽഷൈമേഴ്സ് അസുഖം എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ജർമ്മൻ സൈക്കാട്രിസ്റ്റും ന്യൂറോപത്തോളജിസ്റ്റുമാണ് അൽഷൈമർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത എമിൽ കപ്പിലി, അദ്ദേഹമാണ് ഈ രോഗത്തെ ഈ പേരിട്ട് വിളിച്ചതെന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഒരു പേര് വന്നത്?
0: അലോയിസ് അൽഷൈമേഴ്സ് അൽഷൈമർ ആണ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ പതോളജി ഡിസ്ക്രൈബ് ചെയ്തയാൾ. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം നമ്മൾ ഈ രോഗത്തെ അൽഷൈമേഴ്സ് ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നു.
1: ഈ രോഗത്തിൻ്റെ ചികിത്സ എങ്ങനെയാണ് നമ്മൾ ആരംഭിക്കേണ്ടത്? ഇതിന് പുതിയ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് സാധാരണ ഇങ്ങനൊരു അസുഖമായി വരുന്ന വ്യക്തി ചികിത്സ തുടങ്ങുന്നത്?
0: അൽഷൈമേഴ്സ് ഡയഗ്നോസ്റ്റിക്സിലും അൽഷൈമേഴ്സ് ചികിത്സയിലും കഴിഞ്ഞ 3-4 വർഷത്തിൽ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ്, അഭൂതപൂർവമായ വളർച്ചയുണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സംഭവിച്ചത് നമുക്ക് ഡെഫിനിറ്റ് ഡയഗ്നോസിസ്, നമ്മളിപ്പോൾ സംസാരിച്ചത് മറവി രോഗം സംശയിക്കുന്ന ഒരാളെ ഒരു പ്രത്യേക ക്വസ്റ്റിനെയറിലൂടെ അൽഷൈമേഴ്സ് പാറ്റേൺ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ മാത്രമാണ്. ആൻഡ് സെക്കൻഡറി ആൻഡ് ട്രീറ്റബിൾ ഡിമെൻഷ്യസിനെ മറ്റ് ടെസ്റ്റുകളിലൂടെ എക്സ്ക്ലൂഡ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ സ്പെസിഫിക് ഡയഗ്നോസിസ്, നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് വേറൊരു ടെസ്റ്റിലും പോകേണ്ട ആവശ്യമില്ല, ഒരു ടെസ്റ്റ് ചെയ്ത് അതിന് ബയോ മാർക്കർ ടെസ്റ്റിംഗ് എന്നാണ് പറയുക. ആ ബയോമാർക്കർ ടെസ്റ്റിങ്ങിലൂടെ 90% ആൻഡ് എബവ് ഉറപ്പിൽ നമുക്കിത് അൽഷൈമേഴ്സ് ആണെന്ന് പറയാൻ സാധിക്കും. ആ ബയോമാർക്കർ ടെസ്റ്റിംഗ് ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത് ലംബാർ പങ്ചർ, നട്ടലിലൂടെ ബ്രെയിൻ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് അമൈലോയിഡ് താവു എന്ന ബയോമാർക്കേഴ്സ് ടെസ്റ്റ് ചെയ്താണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ബ്ലഡിൽ തന്നെ, നമ്മളൊരു ബ്ലഡ് ഷുഗറോ തൈറോയിഡോ ഒക്കെ ചെക്ക് ചെയ്യുന്ന പോലെ, നമ്മളൊരു പെരിഫറൽ ബ്ലഡ് സാമ്പിളിൽ തന്നെ അൽഷൈമേഴ്സിൻ്റെ ബ്ലഡ് ബേസ്ഡ് ബയോമാർക്കർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വളരെയധികം സ്റ്റഡികളിൽ വാലിഡേറ്റഡ് ആണ്. അഗെയിൻ 90% ആൻഡ് എബവ് സെൻസിറ്റിവിറ്റി ഉണ്ട്. ഏറ്റവും ഗുണം ക്ലിനിക്കൽ ഡയഗ്നോസ് എപ്പോഴും കുറച്ച് ലക്ഷണങ്ങൾ വന്നതിന് ശേഷമായിരിക്കും. ഇത് അൽഷൈമേഴ്സിൻ്റെ പ്രീ ക്ലിനിക്കൽ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് കുടുംബത്തിൽ അൽഷൈമേഴ്സിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഫ്യൂച്ചർ റിസ്ക് ഓഫ് അൽഷൈമേഴ്സ് ഉണ്ടോയെന്ന് ഇയാൾക്കൊരു ഓർമ്മക്കുറവ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബയോമാർക്കർ ടെസ്റ്റിങ്ങിലൂടെ കണ്ടെത്തുകയും ജീവിതശൈലി വ്യത്യാസങ്ങളെയും എയർലി ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് ആളെ നയിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കുതിച്ചേട്ടം ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ സ്കാനിങ്ങിലാണ്. MRI സ്കാനിങ്ങിലൂടെ നമ്മൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽസ് റൂൾ ഔട്ട് ചെയ്തിരുന്നതെന്നും ഇപ്പോൾ PET സ്കാനിങ്ങിലൂടെ ഡയറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. FDG PET എന്നുള്ള സ്കാനിലൂടെ ബ്രെയിനിൻ്റെ ഏത് ഏരിയ ആണ് ഓക്സിജൻ അപ്ടേക്ക് കുറവ്, അപ്പോൾ അത് അൽഷൈമേഴ്സിനെ നിയന്ത്രിക്കുന്ന ഏരിയാസിലാണെങ്കിൽ അൽഷൈമേഴ്സിന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിലും നൂതനമായ അമിലോയിഡ് PET സ്കാൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നു. നേരിട്ട് ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന അമൈലോയിഡ് പ്ലാക്കുകളെ നമുക്ക് അമൈലോയിഡ് സ്കാനിലൂടെ കാണുകയും അതിൻ്റെ തീവ്രത അളക്കുകയും ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്തോ എന്നറിയാൻ ഈ അമൈലോയിഡ് ബ്രെയിനിൽ നിന്ന് ക്ലിയർ ചെയ്തോന്ന് നമുക്ക് അമൈലോയിഡ് PET സ്കാനിലൂടെ കാണാൻ പറ്റുകയും ചെയ്യും. ഈ ടെസ്റ്റുകളുടെ അവൈലബിലിറ്റിയോട് കൂടി തന്നെ ട്രീറ്റ്മെൻറ്റ് റിസർച്ചും ഒരു വലിയ ബ്രേക്ക് ത്രൂ കാണിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 2-3 വർഷമായിട്ട് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ 2-3 മാസമായിട്ട് അവൈലബിൾ ആണ്. ഈ നമ്മൾ ഇപ്പം കൺവെൻഷണൽ ചികിത്സ എന്ന് വെച്ചാൽ ബ്രെയിൻ ചുരുങ്ങിയത് ചുരുങ്ങി അമൈലോയിഡ് ഡെപ്പോസിറ്റ് ആയ ഏരിയ നമുക്ക് നഷ്ടപ്പെട്ടു, ബാക്കിയുള്ള മെമ്മറി സർക്യൂട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മരുന്നുകളായിരുന്നു നാളെ ഇതുവരെ നമുക്കുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന അമൈലോയിഡ് പ്ലാക്സിനെ റിമൂവ് ചെയ്യാനുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇപ്പം നമുക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ അവൈലബിൾ ആണ്. മാസത്തിൽ 1 അല്ലെങ്കിൽ 2 തവണ ഈ ഇഞ്ചക്ഷൻ എടുത്ത് അത് ഒരു 6 മാസം 1 വർഷം 1.5 വർഷം വരെ അത് എടുക്കാം. നമ്മൾ കാലികമായി പീരിയോഡിക്കലി നമ്മൾ ബ്രെയിനിൻ്റെ സ്കാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കി നല്ല രീതിയിൽ അമൈലോയിഡ് ക്ലിയറിംഗ് ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ നിർത്താം. അങ്ങനെ ഡയറക്റ്റ് ബ്രെയിനിൽ നിന്ന് അമൈലോയിഡ് റിമൂവ് ചെയ്യാനുള്ള ചികിത്സ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇന്ത്യയിലും അവൈലബിൾ ആണ്.
1: ഇപ്പോൾ നമുക്ക് അൽഷൈമേഴ്സ് അസുഖം വന്ന് കുറച്ച് നാളായ ഒരു രോഗിയാണ് അദ്ദേഹത്തിന്, ഇനിയിപ്പോൾ ഈ പുതിയ ചികിത്സാ രീതി ഗുണം ചെയ്യുമോ? കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ഈ രോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പുതിയ ചികിത്സാ രീതി അവർക്ക് അത് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ?
0: മോണോക്ലോണൽ ആൻറ്റിബോഡി ചികിത്സ ഇപ്പോഴത്തെ സയൻറ്റിഫിക് എവിഡൻസിൽ രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ദാറ്റ് ഈസ് കോമൺ സെൻസ്. കാരണം ബ്രെയിനിൻ്റെ ഒത്തിരി ഏരിയയിലേക്ക് അമിലോയിഡ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ എളുപ്പമല്ല. രോഗത്തിൻ്റെ ആദ്യഘട്ടം, അതിന് മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന സ്ഥിതിയും ഏർലി ഡിമെൻഷ്യ എന്ന സ്ഥിതിയിലും, അപ്പോൾ ബ്രെയിനിൻ്റെ കുറച്ച് ഏരിയയിൽ മാത്രമേ അമിലോയിഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് റിമൂവ് ചെയ്ത് ഫലം കിട്ടാൻ എളുപ്പമാണ്. ഇപ്പോഴത്തെ അവൈലബിൾ സ്റ്റഡി അനുസരിച്ച് അഡ്വാൻസ് സ്റ്റേജിൽ ബ്രെയിനിൻ്റെ ധാരാളം ഏരിയസിൽ അമിലോയിഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ബ്രെയിനിൽ ബ്ലീഡിങ് വരിക എന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. അതിനാൽ ഇപ്പോഴത്തെ ഡ്രഗ് അതോറിറ്റീസിന്റെ അപ്രൂവൽ അനുസരിച്ച് മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, ഏർലി ഡിമെൻഷ്യ

0: അല്ലെങ്കിൽ ജനറ്റിക്കലി അൽഷിമേഴ്സ് വരാൻ സാധ്യതയുള്ള ആളുകൾ, ഈ മൂന്ന് വിഭാഗം ആളുകൾക്ക് മാത്രമാണ് ഈ ന്യൂവർ മോണോക്ലോണൽ ആന്റിബോഡി ചികിത്സ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ധാരാളം റിസർച്ചുകളുണ്ട് മിഡ് സ്റ്റേജ് അഡ്വാൻസ് സ്റ്റേജ് ആളുകൾക്കൊക്കെ ഏതാനും മാസങ്ങൾക്കുള്ളിലോ വർഷങ്ങൾക്കുള്ളിലോ മോർ സേഫർ ഏജൻറ്സ് വരുമെന്നുള്ളത് ധാരാളം പേപ്പേഴ്സ് ഉണ്ട്. അഡ്വാൻസ് സ്റ്റേജിലുള്ളവർക്ക് ഇപ്പം കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷനിൽ അഗെയിൻ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും അഡ്വാൻസ്ഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷന് ധാരാളം മോഡ്യൂൾസ് ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നമ്മുടെ മെമ്മറി കൂടുതൽ നാൾ നിലനിർത്താൻ, ആ വ്യക്തിയുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവെങ്കിലും കൂടുതൽ നാൾ നിലനിർത്താനുള്ള മരുന്നുകളും റീഹാബിലിറ്റേഷൻ പ്ലാനുകളും നമ്മളിപ്പം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്.
1: ഇത് തന്നെയാണോ ഈ മെമ്മറി ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞ ആശുപത്രികൾ ഉദ്ദേശിക്കുന്നത്?
0: മെമ്മറിയുടെ ചികിത്സ ഒരു ന്യൂറോളജിസ്റ്റിനോ ഒരു ഫിസിഷ്യനോ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അതൊരു ഒരു സോളോ സോങ് അല്ല, അതൊരു
1: ടീം ആക്ടിവിറ്റി,
0: ഓർക്കസ്ട്രേറ്റഡ് സിംഫണിയാണ്. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാനുള്ള ആ ക്വസ്റ്റ്യനെയർ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള സൈക്കോളജി ട്രെയിനിങ് കിട്ടിയവർ, ക്ലിനിക്കൽ പരിശോധന ചെയ്യാനുള്ള ന്യൂറോളജിസ്റ്റുകൾ, അഡ്വാൻസ് സ്കാൻ ചെയ്യാനുള്ള റേഡിയോളജിസ്റ്റുകൾ, ബയോമാർക്കർ ചെയ്യാൻ സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ള ലാബുകൾ, ഈ മരുന്ന് കൊടുക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് ICU സംവിധാനങ്ങൾ, ബ്ലീഡിംഗ് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അഡ്വാൻസ് സ്റ്റേജിൽ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ എക്സർസൈസ് കൊടുക്കാനുള്ള ഫിസിക്കൽ മെഡിസിൻ സംവിധാനങ്ങൾ, അതിലും അഡ്വാൻസ്ഡ് ആകുമ്പോൾ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോം കെയർ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ ഒരു അതൊരു ടീം വർക്കാണ്. ശരിക്കും നമ്മൾ ഒരു പേഷ്യൻറ്റിന് OP ഒരു മരുന്ന് കൊടുത്ത് വിടുന്ന പോലെയല്ല. ഈ ഡിമെൻഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ മെമ്മറി ക്ലിനിക്ക് നടത്തുന്നവർ ആ പേഷ്യൻ്റെ ബന്ധുക്കളുടെ കൂടെ ജോയിൻ ചെയ്യണം. വി ആർ ജോയിനിങ് ദ ടീം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിമെൻഷ്യ. സോ അതാണ് മെമ്മറി ക്ലിനിക്കിൻ്റെ കൺസെപ്റ്റ്.
1: ശരിക്കും നമുക്ക് ഈ ബയോമാർക്കർ പരിശോധനകൾ ഒരു പ്രെഡിക്റ്റീവ് പരിശോധനയായിട്ട് ഏത് പ്രായത്തിൽ ഒരാൾ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ കഴിയുമോ?
0: നമ്മുടെ മനസ്സിലൊരു ഭയം തോന്നിയിട്ട് പോയി ചെയ്യേണ്ട ടെസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അത് പ്രൊമോട്ട് ചെയ്യുന്നത് മെമ്മറി ക്ലിനിക്കുകൾ വഴി മാത്രമാണ്. ഒരു ലാബിൽ പോയിട്ട് ബയോമാർക്കർ ടെസ്റ്റ് നമുക്ക് ഒരു ലാബിലും കിട്ടില്ല. അത് മെമ്മറി ക്ലിനിക്കുകളിലൂടെ മാത്രമേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അനാവശ്യ ഉത്കണ്ഠയും ആങ്സൈറ്റിയും ആളുകളിൽ ഉണ്ടാവും. ഇത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ആളുകളിലാണ്. നമ്മൾ മെമ്മറി സ്ക്രീനിങ്ങിലൂടെ ഈ ആൾക്ക് ഒരു അൽസിമേഴ്സ് പാറ്റേൺ മറവി അല്ലെങ്കിൽ ഡിമെൻഷ്യ ലക്ഷണം ഉണ്ട്, അതിൻ്റെ ആദ്യഘട്ടം ഉണ്ടെന്ന് ഒരു ക്ലിനിക്കൽ പരിശോധന ചെയ്യണം. അതിനകത്ത് അൽഷിമേഴ്സ് പാറ്റേൺ ആണെങ്കിൽ മാത്രമേ ഈ ടെസ്റ്റിന് വിധേയനാകാവുള്ളൂ. അല്ലാതെ ചെയ്താൽ ഫോൾസ് പോസിറ്റീവുകളുടെ എണ്ണം കൂട്ടുകയും അനാവശ്യ ആങ്സൈറ്റിയും കൂടെ നമ്മുടെ ലൈഫിലേക്ക് വരും. രണ്ടാമതൊരു ഗ്രൂപ്പ്, നല്ല ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, രണ്ടോ അതിൽ കൂടുതൽ മെമ്പേഴ്സിന് നമ്മുടെ ഫാമിലിയിൽ അൽസിമേഴ്സ് ഡയഗ്നോസ് ആയിട്ടുണ്ടെങ്കിൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പോലും ആ ഫാമിലി സ്ക്രീനിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. സോ ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളും ആദ്യഘട്ട ലക്ഷണങ്ങളുള്ള ആളുകളുമാണ് പ്രാഥമികമായിട്ട് ബയോമാർക്കർ ടെസ്റ്റിങ്ങിന് വിധേയരാകാവുള്ളൂ.
1: സാധാരണ നമുക്ക് ഇത്തരം അസുഖങ്ങൾക്ക് ഒരു പ്രായം പറയാൻ കഴിയുമോ? അങ്ങനെ ശരിക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലല്ലോ, ഏത് പ്രായത്തിലും ഇത് വരാമല്ലോ.
0: ഏറ്റവും സാധാരണയായിട്ട് അൽസിമേഴ്സ് ഡിമെൻഷ്യ മുതിർന്ന ആളുകളുടെ അസുഖമാണ്. 55 വയസ്സിന് മുകളിലേക്കാണ് അൽസിമേഴ്സിന്റെ ഇൻസിഡൻസ് കൂടുന്നത്. അതിനുശേഷം ഓരോ ഡെക്കേഡ്, ഓരോ 10 വർഷത്തിലും അൽസിമേഴ്സ് വരാനുള്ള സാധ്യത ഡബിൾ ചെയ്ത് പോകും. നമ്മുടെ ലൈഫ് സ്പാൻ വർദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഏജിങ് പോപ്പുലേഷൻ നമുക്ക് കൂടുതലാണ്. അതിനാൽ അൽസിമേഴ്സ് ഡയഗ്നോസിസും യഥാർത്ഥത്തിൽ എല്ലാ വർഷവും അതിന്റെ എണ്ണം എക്സ്പൊണെൻഷ്യലായിട്ട് കൂടുന്നുണ്ട്.
1: നമുക്ക് സാധാരണ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, അങ്ങനെ ഒരു പ്രതിരോധ പ്രവർത്തനം നമുക്ക് ചെറുപ്പത്തിൽ ചെയ്യാൻ കഴിയുമോ? അതല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി എന്തെല്ലാം ശ്രദ്ധിക്കണം?
0: നമ്മൾ മെമ്മറി ക്ലിനിക്കിൽ ഏറ്റവും ആക്റ്റീവായിട്ട് പുഷ് ചെയ്യുന്ന ഒരു ആശയമാണ് സാർ ഇപ്പോൾ ചോദിച്ചത്. നമ്മളിതുവരെ സംസാരിച്ചതിൽ നിന്ന് ഇപ്പോഴും അൽസിമേഴ്സ് മുഴുവനായിട്ട് ക്ലിയർ ചെയ്യാനാവില്ല. അതിൻ്റെ അൽസിമേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാനും അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് നീട്ടിവെക്കാനുമാണ് ഇപ്പോഴും നമുക്ക് സാധിക്കുന്നത്. സോ ഇപ്പോഴും പ്രിവെൻഷൻ ഈസ് ദ ബെസ്റ്റ്. അൽസിമേഴ്സിന് ധാരാളം ലൈഫ് സ്റ്റൈൽ എലമെൻറ്റ്സ് ഉണ്ട്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവർ, വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എക്സർസൈസ് ഇല്ലായ്മ, ഒബീസിറ്റി, ഇത്രയും ലൈഫ് സ്റ്റൈൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരിൽ അൽഷിമേഴ്സിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. സോ എല്ലാവരും, പ്രത്യേകിച്ച് അൽഷിമേഴ്സ് റിസ്ക് ഉള്ളവരും, ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് ഫ്രീക്വൻ്റ്ലി മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യാനും ശ്രമിക്കണം. ഭക്ഷണത്തിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഡയറ്റും അൽഷിമേഴ്സ് ഡിമെൻഷ്യയുമായിട്ട് ഡയറക്റ്റ് കോറിലേഷനുള്ള ധാരാളം പഠനങ്ങളുണ്ട്. ഹൈ കൊളസ്ട്രോൾ ഡയറ്റ്, ഹൈ ഫാറ്റ് ഡയറ്റുകൾ പരമാവധി കുറയ്ക്കുകയും ഫൈബർ റിച്ച് ഡയറ്റ്, ഫ്രൂട്ട് റിച്ച് ഡയറ്റ്, ഫിഷ് കൂടുതൽ ഉപയോഗിക്കുന്ന ഡയറ്റ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ, അത്തരം ഡയറ്ററി മോഡിഫിക്കേഷൻസും ആക്റ്റീവ് ലൈഫ് സ്റ്റൈലും വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ കണ്ടെത്തി കറക്റ്റ് ചെയ്യുന്നതും അൽഷിമേഴ്സ് പ്രിവെൻഷനിൽ വലിയൊരളവ് വരെ നമ്മളെ സഹായിക്കും.
1: ഇന്ന് FM Health 9 വന്ന് മറവി രോഗങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അൽഷിമർ രോഗത്തെക്കുറിച്ചും ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു വെരി മച്ച്.
2: അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. ഈ വിഷയത്തെക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-5111.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, 2 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4 മണിപ്പൂക്കൾ.

വൈകിട്ട് 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന ആമ്പലൂർ സ്വദേശി വിജയൻ പിള്ളയുടെ കൃഷി അനുഭവങ്ങൾ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:05 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ. നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം. എട്ട് 45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. 9:30 സാഹിത്യ സുരഭി. എൻ രംഗൻ എഴുതിയ കഥ സുഭദ്രയുടെ നൊമ്പരം. സോണി വർഗീസ് വാരനാട്, സീന മാർട്ടിൻ എന്നിവരുടെ കവിതകൾ. 10:00 ഡോക്ടർ അനിത സെന്നിന്റെ ഹിന്ദുസ്ഥാനി സംഗീതം. ഓംകാർ ഗുൽവാടി തബല, ലിയാഖത്ത് അലിഖാൻ സാരംഗി, റോണോ മജുംദാർ പുല്ലാങ്കുഴൽ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. 1971 യുദ്ധത്തിൽ നമ്മുടെ നാവികസേനയുടെ പടക്കപ്പൽ INS ഖുക്രി പാക് ടോർപിഡോ ആക്രമണത്തിൽ മുങ്ങി. അന്ന് കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള അവസരം വേണ്ട എന്നുറപ്പിച്ച് മറ്റനേകം നാവികർക്കൊപ്പം മരണം വരിച്ചവരിൽ കപ്പിത്താനുമുണ്ടായിരുന്നു. ആരായിരുന്നു ധീരനായ ആ പോരാളി? ഉത്തരം, ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുള്ള. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി മഹാവീർ ചക്രം നൽകി ആദരിച്ചു.

ചിന്താശകലം. ധീരത എന്നാൽ ഭയമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് അതിനെ കീഴടക്കലാണ്. ധീരത എന്നാൽ ഭയമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് അതിനെ കീഴടക്കലാണ്. ഫീൽഡ് മാർഷൽ സാം മനേക്ഷായുടെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ്, ഹലോ, അസ്സലാം അലൈക്കും. പ്രിയ ശ്രോതാക്കളിൽ ടീച്ചേഴ്സും കുട്ടികളും കാണും എന്നറിയാം. എന്നാൽ ഇനി ഞാൻ പറയുന്ന ഈ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കും. പരീക്ഷ അടുത്തൊരു സമയമാണെന്ന് വിചാരിക്കാം, ക്ലാസ്സിൽ സാറ് വന്നിട്ടില്ല. ഈ വിവരം പ്രിൻസിപ്പലിനെ അറിയിച്ചാൽ പകരം ആളെ വിട്ടേനെ. മൂന്നാം ടേമാണ്, ഒരു ക്ലാസ് കിട്ടാനായിട്ട് അധ്യാപകരും ഓടി നടക്കുക. ഈ സമയത്താണ് കുട്ടികൾ ഇരുന്ന് സ്വര പറഞ്ഞ് സമയം കളഞ്ഞത്. എല്ലാവരും കൂടി വർത്തമാനത്തോട് വർത്തമാനം. പെട്ടെന്നതാ എം എസ് സി ക്ലാസ്സിലേക്ക് ഒരു സാറ് കടന്നു വന്നു. എല്ലാവരും സ്വിച്ചിട്ട പോലെ സംസാരം നിർത്തി എഴുന്നേറ്റ് നിന്നു. ചിരിച്ചു കളിച്ച് പ്രസന്നമായിരുന്ന മുഖം പെട്ടെന്ന് മ്ലാനമായി. സാറില്ലാത്ത വിവരം അറിയിക്കാതിരുന്ന് സംസാരിച്ചത് തെറ്റായെന്ന് അവരുടെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സാർ അതൊന്നും ശ്രദ്ധിക്കാതെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അട്ടെ, എന്തെല്ലാരും കാര്യമായി പറഞ്ഞോണ്ടിരുന്നത്? കെമിസ്ട്രിയെ പറ്റിയാണോ? അപ്പോൾ കുട്ടികൾ എന്തോ അത്ഭുത വാർത്ത കേട്ട കണക്കെ സാറിനെ നോക്കി. അതിലൊരുവൾ പറഞ്ഞു, ഇല്ല സർ, അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഫ്രീ ടൈം കിട്ടിയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു, ഓർമ്മയില്ല എന്താണെന്ന്. ചുമ്മാ സംസാരിച്ചു. അപ്പൊ അതാണ് കാര്യം, ചുമ്മാ സംസാരിച്ചു അല്ലേ? ഇതാ മനുഷ്യരുടെ എല്ലാവരുടെയും കാര്യം, എന്താ സംസാരിക്കുന്നത് എന്നത് പോലും ഓർക്കാതെ ചുമ്മാ സംസാരിക്കും, ലക്ഷ്യമില്ലാതെ ജീവിക്കും, ബഹളം വെക്കും. എന്തിന്? എനിക്കറിയില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ച് പൂരിപ്പിക്കൂ ഈ എന്തിന് എന്നുള്ളതിന്റെ മറുപടി. അതിനിടയിൽ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസേർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം പ്രസന്റേഴ്സ് ഡാനി ജെയിംസ്, ബാലകൃഷ്ണൻ പെരിയ ആൻഡ് ആശാലത.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
3: ഹലോ,
0: സുമി ആണോ?
3: അതെ
0: സുമി, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്.
3: ആ പറഞ്ഞോളൂ.
0: ഷംന മോളാണോ?
3: ഷംന എന്റെ ബെസ്റ്റ് ഫ്രണ്ട്.
0: ഷംനയാണ് പറഞ്ഞത് വിളിക്കണമെന്ന്. എന്തൊക്കെയാണ് സുമി വിശേഷം?
3: നല്ല വിശേഷം.
0: ജോലി ചെയ്യുന്ന ആളാണോ സുമി?
3: ഇല്ല, എനിക്ക് ഒരു ഒരു വയസ്സായ കൊച്ചുണ്ട്.
0: കൊച്ചിനെ നോക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടുന്നില്ല അല്ലേ? വീട്ടില് വേറെ ആരും ഇല്ലേ സഹായിക്കാൻ?
3: ഉമ്മച്ചിണ്ട്.
0: ഉമ്മച്ചിണ്ട്, പിന്നെ
3: വേറെ ഒരാളൂടെ ഉണ്ട്, 4 വയസ്സായ.
0: അത് ശരി. ആ, രണ്ടു കുട്ടികളുണ്ട്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
3: ഹസ്ബൻഡ് ഗോഡൗൺ പ്ലൈവുഡിന്റെ.
0: ഇവിടെ തന്നെയാണോ? എവിടെയാ സ്ഥലം? മൂവാറ്റുപുഴയാണ്. ഓ, രണ്ടുപേരുടെ സ്ഥലം മൂവാറ്റുപുഴയാണോ?
3: ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത് പ്ലേസ് സെയിം ആലുവ.
0: അപ്പൊ നിങ്ങൾ മൂവാറ്റുപുഴ എന്താ പോയിട്ട് സെറ്റിൽ ചെയ്തത്?
3: മൂവാറ്റുപുഴയാണ് ഹസ്ബൻഡിന്റെ വീട്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ എന്റെയും ഷംനാടേയും.
0: എന്നാ അങ്ങനെ പറയണ്ട,
3: ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച.
0: ഭർത്താവിനെ ചോദിക്കുമ്പോ കൂട്ടുകാരിനെ പറയുന്ന എന്തെന്നാണ് എന്റെ സുമി.
3: ഞാൻ രണ്ടുപേരും നിർത്ത പേര് അങ്ങനെ രണ്ടുപേരും.
0: അവളിപ്പോ എവിടെയുള്ളത്?
3: അവള് അറക്കപ്പണി, പെരുമ്പാവൂര്.
0: ഓക്കെ, നല്ല കൂട്ടാണോ നിങ്ങൾ ഇപ്പോഴും?
3: അതെ, ഞങ്ങൾ ഇപ്പോഴും. എനിക്ക് ആകെ അന്ന് ഇന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളു.
0: ഓ, ജീവന്റെ ജീവൻ അല്ലേ. പുള്ളിക്കാരിക്ക് എത്ര കുട്ടികളാ?
3: അവക്ക് രണ്ടുപേര്.
0: അവിടെയും യോജിപ്പ്, എനിക്ക് വയ്യ. ഓക്കെ സുമി, പറഞ്ഞു ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് അവക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വെച്ചോ.
0: വീണ്ടും കേട്ട് കേട്ട് കേട്ട് കേട്ട് മടുത്തപ്പാ. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് കൂട്ടുകാരിക്ക് വേണ്ടി വെച്ചു കൊടുക്കാട്ടാ. മക്കളുടെ പേരെന്തൊക്കെയാ? പറഞ്ഞില്ല.
3: മക്കള് സമീവും സഫായും.
0: ഹസ്ബൻഡിന്റെ പേരോ?
3: സഫീർ.
0: ഉമ്മയുടെ പേര്?
3: സൈനബ.
0: അപ്പൊ എല്ലാരടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയൂ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചുതരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.
3: വലൈക്കും സലാം.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ഹായ്, അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം ആശേച്ചി. ഹലോ VPS ലേക്ഷ്യൂർ.
1: യെസ്,
0: ഞാൻ തോമസ്. ഒരു പ്രൈവറ്റ് സ്കൂളിൽ കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു, രണ്ട് പെൺകുട്ടികളുടെ അപ്പനുമാണ്. ഡാനിയെ പോലെ സ്കൂളിൽ നിന്നും വിരമിച്ച ശേഷം അല്പം കൃഷിയും സാമൂഹ്യ സേവനവും ഒക്കെയായി സന്തോഷമായി പോകുന്നു. വൈകുന്നേരങ്ങളിൽ കൃഷിയിടത്തിൽ വാഴയ്ക്ക് തടമെടുക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് സെമിനാരിയുടെ പറമ്പിൽ മൺവെട്ടിയും പിടിച്ച് വേർത്തൊഴുകിയ ഒരു പഴയ 16-കാരന്റെ ഓർമ്മകൾ മനസ്സിൽ ചിരിയുടെ
1: മണിമുഴക്കും.
0: 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെയാണ് ദൈവവിളി ഉണ്ടെന്ന് തോന്നി സെമിനാരിയിൽ ചേരുന്നത്. അയിടെ സ്കൂളിൽ വന്ന ഒരു ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്തതോടെയാണ് എനിക്ക് അങ്ങനെ ഒരു മോഹം തോന്നിയത്. നേരെ വീട്ടിൽ പറഞ്ഞു. എല്ലാവർക്കും പൂർണ്ണ സമ്മതം. വീട്ടിൽ ഒരു വൈദികൻ ഉണ്ടാകുന്നത് അഭിമാനമല്ലേ? അച്ഛനാകുന്നതും കുർബാന ചൊല്ലുന്നതും കുഞ്ഞാടുകളെ മേയ്ക്കുന്നതുമൊക്കെ ഇഷ്ടമായിരുന്നെങ്കിലും സെമിനാരിയിൽ ചേർന്ന ആദ്യ വർഷങ്ങളിൽ എന്നെ വല്ലാതെ കുഴപ്പിച്ചത് അവിടുത്തെ നിയമങ്ങളിൽ ഒന്നായ ഇംഗ്ലീഷ് ആയിരുന്നു. സുപ്പീരിയർ അച്ഛനോടും മറ്റ് വൈദിക വിദ്യാർത്ഥികളോടും സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ചെന്ന എനിക്കാണേൽ ABCD എത്ര അക്ഷരമുണ്ടെന്ന് ചോദിച്ചാൽ ഉടനെ 4 പറയുന്ന ഇംഗ്ലീഷ് വിജ്ഞാനമേ ഉള്ളൂ. പിന്നെ സെമിനാരിയിൽ മിക്ക സമയത്തും നിശബ്ദത ആയതിനാൽ ഒരു വിധത്തിൽ കഴിഞ്ഞുപോരുന്ന സമയത്താണ് രസകരമായ സംഭവം ഉണ്ടായത്. സെമിനാരിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം അധ്വാനത്തിന്റെ സമയമാണ്. കൃഷി, പൂന്തോട്ടം, കാടുവെട്ട് തുടങ്ങി 2 മണിക്കൂർ നീളുന്ന പണികൾ ചെയ്യണം. ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും സുപ്പീരിയർ ഫാദർ മാത്യൂസിന്റെ സാന്നിധ്യമുണ്ടാകും.

0: ഈ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലണ്ടൻ റിട്ടേൺ ആണ്. ഒരു ചെറിയ വ്യാകരണ തെറ്റ് കേട്ടാൽ പോലും അച്ഛന്റെ നെറ്റി ചുളിയും. പിന്നെ അന്നത്തെ ക്ലാസിന്റെ സമയത്ത് ആ തെറ്റ് ചൂണ്ടിക്കാട്ടി പ്രസംഗവും വരും. അങ്ങനെ ഒരു മാനുവൽ വർക്കിന്റെ സമയത്ത് സെമിനാരിയുടെ പിന്നിലെ വലിയ വാഴത്തോട്ടം കിളക്കിയായിരുന്നു ഞങ്ങളുടെ ജോലി. ഞാനും മറ്റ് മൂന്ന് ജൂനിയർ ബ്രദർമാരും ചേർന്ന് വാഴച്ചുവട്ടിലെ കാട് വെട്ടിമാറ്റുന്നു. കുറച്ചപ്പുറത്ത് സുപ്പീരിയർ അച്ഛൻ ഞങ്ങളുടെ അധ്വാനവും ഇംഗ്ലീഷ് സംഭാഷണങ്ങളും നിരീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആവേശത്തിൽ കാട് വെട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത വലിയ നേന്ത്രവാഴയുടെ ചുവട്ടിൽ നിൽക്കുന്ന ഉണങ്ങിയ ഇലകൾ വെട്ടിമാറ്റാൻ ഒരു ബ്രദർ എന്നോട് പറഞ്ഞത്. ഞാൻ വാക്കത്തി കയ്യിലെടുത്ത് ഒറ്റ വെട്ട് വെട്ടുകൊണ്ടത് നേന്ത്രക്കുലയുടെ തണ്ടിലായിരുന്നു. വലിയൊരു ശബ്ദത്തോടെ വരുന്ന ആഴ്ച തിരുനാളിന് വെട്ടാൻ നിർത്തിയതായിരുന്നു മൂപ്പത്തിയ ആ വലിയ നേന്ത്രക്കുല ഒടിഞ്ഞ് താഴെ മണ്ണിലേക്ക് വീണു. എന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഭയം കാരണം തൊണ്ട വരണ്ടു. ശബ്ദം കേട്ട് സുപ്പീരിയർ അച്ഛൻ അങ്ങോട്ട് വന്നു. ബ്രദർ തോമസ്, വാട്ട് ഹാപ്പൻഡ്? അച്ഛൻ ഇംഗ്ലീഷിൽ ഗർജിച്ചു. മനസ്സിൽ മലയാളത്തിൽ ഓടിയത് ഒറ്റ
1: കാര്യമാണ്.
0: ഞാൻ അറിയാതെ വെട്ടിയതാണ്, കൈ തെന്നിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണം. പക്ഷെ അച്ഛന്റെ മുന്നിൽ ഇംഗ്ലീഷിലേ സംസാരിക്കാവൂ. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് പറയാൻ അറിയാനും പാടില്ല. എന്റെ നാടൻ ബുദ്ധിയിൽ നിന്ന് പെട്ടെന്ന് ഞാൻ വാക്കുകൾ കൂട്ടിയിണക്കി അച്ഛന്റെ മുഖത്ത് നോക്കി തൊഴുകയോടെ പറഞ്ഞു, ഫാദർ, ഐ ഡിഡ് നോട്ട് കിൽ ദിസ് ബനാന. മൈ ഹാൻഡ് വാസ് സ്ലിപ്പറി ആൻഡ് ദി ബനാന കമ്മിറ്റഡ് സൂയിസൈഡ്. പ്ലീസ് ഫോർഗീവ് മീ ഫാദർ.
1: കമ്മിറ്റഡ് സൂയിസൈഡ്?
0: വാഴ സൂയിസൈഡ്? ഞാൻ അച്ഛൻ ഈ വാഴയെ കൊന്നതല്ല, എന്റെ കൈ തെന്നിയപ്പോൾ വാഴ സ്വയം ആത്മഹത്യ ചെയ്തതാണ്. എന്റെ പാപം ക്ഷമിക്കണം എന്ന് പറയാനായിരുന്നു ഞാൻ ക്ഷമിച്ചത്. ഒരു നിമിഷം
1: ആ വാഴത്ത്
0: ഒരു നിമിഷം ആ വാഴത്തോട്ടമാകെ ശ്മശാനമുഖമായി. മൺവെട്ടിയുമായി നിന്ന ബാക്കി ബ്രദർമാർ ചിരി പുറത്തു വരാതിരിക്കാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. സുപ്പീരിയർ അച്ഛൻ ഒരു നിമിഷം കണ്ണുതള്ളി സ്തംഭിച്ചു നിന്നു. വാട്ട്, ബനാന കമ്മിറ്റഡ് സൂയിസൈഡോ? ഞാൻ അപ്പോഴും ഭക്തിയോടെ കൈകൂപ്പി. എന്റെ നിരപരാധിത്വം തെളിയിക്കാനായി വാഴക്കുലയിലേക്ക് വിരൽ ചൂണ്ടി വീണ്ടും പറഞ്ഞു, യെസ് ഫാദർ, ഇറ്റ് ഫെൽ ഡൗൺ ഇറ്റ്സെൽഫ് ബിക്കോസ് ഓഫ് മൈ മിസ്റ്റേക്ക്. അച്ഛന്റെ മുഖത്തെ ദേഷ്യം മാറി. അടുത്ത നിമിഷം ആ കഠിനഹൃദയനായ സുപ്പീരിയർ അച്ഛന് നിയന്ത്രണം വിട്ട് വയറ്റിൽ കൈവച്ച് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ ചിരി കണ്ട് വാഴത്തോട്ടത്തിലുണ്ടായിരുന്ന ബാക്കി ബ്രദർമാരും
1: മണ്ണിലിരുന്നു.
0: ഒടുവിൽ ചിരിയടക്കി അച്ഛൻ എന്റെ തോളിത്തട്ടി, ബ്രദർ തോമസ്, വാഴ ആത്മഹത്യ ചെയ്തത് എന്തായാലും നന്നായി. ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഈ ഇംഗ്ലീഷ് കേട്ട് അത് വേറെ വല്ലതും ചെയ്തേനെ. ഈ വാഴക്കുല മുഴുവൻ ബ്രദർ തന്നെ ചുമന്ന് അടുക്കളയിൽ എത്തിച്ചോണം. അന്നത്തെ റിക്രിയേഷൻ സമയത്ത് സെമിനാരി ഹാളിൽ വെച്ച് അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ ഈ വാഴ ആത്മഹത്യ കഥ അവതരിപ്പിച്ചപ്പോൾ ആഴ്ചകളോളം ഞാൻ സെമിനാരിയിലെ പ്രധാന തമാശാ കഥാപാത്രമായി മാറി. എന്നെ കണ്ടാൽ ഹായ് സൂയിസൈഡ് ബ്രദർ എന്ന് പതുക്കെ വിളിക്കാൻ തുടങ്ങി. പിന്നീട് ജീവിതത്തിൽ വിളി വേറെയാണെന്ന് മനസ്സിലാക്കി സെമിനാരിയിൽ നിന്ന് സന്തോഷത്തോടെ പടിയിറങ്ങി. വിവാഹിതനായി, രണ്ടു കുട്ടികളുടെ അച്ഛനും മൂന്ന് പേരക്കുട്ടികളുടെ മുത്തച്ഛനുമായി. ഇന്ന് വീട്ടുമുറ്റത്ത് വാഴകൾ കുലച്ചു നിൽക്കുന്നത് കാണുമ്പോഴൊക്കെ ഞാനും ഭാര്യയും ആ പഴയ കഥ പറഞ്ഞിരിക്കും. ഇംഗ്ലീഷ് എത്ര പഠിച്ചാലും ആപത്ത് വരുമ്പോൾ മലയാളിയുടെ മനസ്സിൽ മിന്നുന്ന പച്ചയായ നാടൻ ചിന്തകൾ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ. തോമസ് കാവുകാട്.
1: തോമസ് ഏട്ടോ, നിങ്ങൾ ഈ കത്ത് വായിച്ചു കേട്ടപ്പോ എനിക്ക് എന്റെ നാട്ടിലുള്ള ഒരാളെ ഓർമ്മ വന്നത്. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരുപാട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാരുടെ കൂടെയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോ ഒരു ദിവസം ആ ഒരു പാർട്ടിയിലെ ഒരു വലിയ നേതാവിനെ കണ്ടു. അദ്ദേഹത്തിന് മലയാളം അറിയില്ല പക്ഷെ. അപ്പൊ അയാളെടുത്ത് പോയിട്ട് സംസാരിച്ചു എന്നാ പറഞ്ഞത്.
0: അപ്പൊ
1: ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞത് അയാളോട്? എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കിയത്? ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു മൈ ബ്ലഡ് ഇൻ ദ പാർട്ടി ഫുൾ മെന്റാലിറ്റി എന്ന് പറഞ്ഞു.
0: സാരമില്ല, കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമർ ഉണ്ടാവണമെന്നോ പറയുന്നതിൽ പറഞ്ഞ ആശയം മറ്റാൾക്ക് മനസ്സിലാവണം. നിങ്ങൾക്കത് മനസ്സിലായല്ലോ.
1: എനിക്ക് മനസ്സിലായി.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല. ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: പ്രിയാശിശി ബാലേട്ട, ആലപ്പുഴ നഗരത്തിൽ കഴിഞ്ഞ 12 വർഷമായി ടാക്സി ഓടിക്കുന്ന ഒരു സാധാരണ ഡ്രൈവറാണ് ഞാൻ. റോഡിലെ ട്രാഫിക്കും തിക്കും തിരക്കും എനിക്ക് പുത്തിരിയല്ല. എത്രയോ രോഗികളുമായ ആളുകൾ ആശുപത്രിയിലേക്ക് പായുന്നത് ദിനം പ്രതി കാണാറുണ്ട്. എന്നാൽ ആ ട്രാഫിക് ബ്ലോക്ക് സ്വന്തം ജീവിതത്തെയും മരണത്തെയും വേർതിരിക്കുന്ന ഒരു നൂൽപാലമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതൊരു നല്ല മഴയുള്ള ദിവസമായിരുന്നു. തോരാ മഴ പെയ്യുന്നു. വീട്ടിൽ വെച്ച് പെട്ടെന്നാണ് 70 കഴിഞ്ഞ എന്റെ അച്ഛന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ശ്വാസം എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. അച്ഛൻ നിലത്തേക്ക് ചരിഞ്ഞു. അടുത്തുള്ള ക്ലിനിക്കിൽ എത്തിച്ചപ്പോൾ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, വിനോദേ, കടുത്ത ഹൃദയാഘാതമാണ്, ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന എനിക്ക് ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ചു തന്നു. നെഞ്ചിലൊരു തീക്കട്ടയുമായാണ് ഞാൻ അച്ഛനെയും കൊണ്ട് ആംബുലൻസിൽ കയറിയത്. ഡ്രൈവർ പരമാവധി വേഗതയിൽ വണ്ടി പായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്സിജൻ മാസ്കിലൂടെ അച്ഛൻ ശ്വാസത്തിനായി പിടയുന്ന കാഴ്ച കണ്ട് എന്റെ കൈകാലുകൾ വിറച്ചു. മഴ കൂടുതൽ ശക്തമാവുകയായിരുന്നു. വൈപ്പർ എത്ര വേഗത്തിൽ ആഞ്ഞു തുടച്ചിട്ടും വിൽഷീൽഡിലെ കാഴ്ചകൾ മങ്ങിത്തന്നെ നിന്നുകൊണ്ടിരുന്നു. നഗരത്തിലേക്കുള്ള പ്രധാന പാലത്തിന് തൊട്ടു മുന്നിലെത്തിയപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന അതിഭീകരമായ ഗതാഗത കുരുക്ക്. മുന്നിലും പിന്നിലും വശങ്ങളിലുമായി കാറുകളും ബസ്സുകളും ലോറികളും ഒരിഞ്ച് പോലും അനങ്ങാനാവാതെ കൂട്ടിമുട്ടിക്കിടക്കുകയാണ്. ആംബുലൻസ് ഡ്രൈവർ സൈറന്റെ ശബ്ദം പരമാവധി കൂട്ടി തുരുതരെ ഹോൺ മുഴക്കിക്കൊണ്ടിരുന്നു. വണ്ടിക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല.

0: അച്ഛന്റെ നില വഷളാകുന്നത് കണ്ട് ഞാൻ നിസ്സഹായനായി തലയിൽ കൈവച്ചു. പുറത്ത് തോരാതെ പെയ്യുന്ന മഴയേക്കാൾ വലിയൊരു കണ്ണീർ മഴ എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നുണ്ടായിരുന്നു. ദൈവമേ, ഈ ട്രാഫിക്കിലിട്ട് എന്റെ അച്ഛന്റെ ജീവൻ എടുക്കരുതേ എന്ന് ഞാൻ തൊഴുകയ്യോടെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ആംബുലൻസിന് തൊട്ടുമുന്നിൽ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന മൂന്ന് ബൈക്ക് യാത്രികരായ ചെറുപ്പക്കാർ ബൈക്കിൽ നിന്നും ചാടിയിറങ്ങിയത്. 20-ഓ 22-ഓ വയസ്സ് മാത്രം പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥികളോ മറ്റോ ആണെന്ന് തോന്നുന്നു. കോരിച്ചൊരിയുന്ന മഴയെയും റോഡിലെ ചെളിവെള്ളത്തെയും വകവെക്കാതെ ആ മൂന്ന് ചെറുപ്പക്കാരും ഞങ്ങളുടെ ആംബുലൻസിന് മുന്നിലേക്ക് ഓടിക്കയറി. അതിലൊരാൾ രണ്ട് കൈകളും വായുവിൽ വീശി അലറിക്കൊണ്ട് മുന്നിലേക്ക് പാഞ്ഞു. മറ്റുള്ള രണ്ടുപേർ ഇരുവശങ്ങളിലുമുള്ള കാറുകളുടെ വിൻഡോ ഗ്ലാസുകളിൽ മുട്ടി ഡ്രൈവർമാരോട് വണ്ടി ഫുട്പാത്തിലേക്ക് അടുപ്പിച്ചു നിർത്താൻ ഉറക്കെ ആജ്ഞാപിച്ചു. അവരുടെ ആത്മാർത്ഥതയും ധൈര്യവും കണ്ട് മറ്റുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാരും പെട്ടെന്ന് സഹകരിക്കാൻ തുടങ്ങി. പലരും തങ്ങളുടെ വാഹനങ്ങൾ ഒരുവിധത്തിൽ റോഡിന്റെ വശങ്ങളിലേക്ക് ചേർത്ത് നിർത്തി വഴി തുറന്നു. ആ ചെറുപ്പക്കാർ മഴയത്ത് ആംബുലൻസിന് മുന്നിൽ ജീവൻ പണയം വെച്ച് 1 കിലോമീറ്ററോളം ദൂരം ഓടി വഴിയൊരുക്കി. ആംബുലൻസ് ഡ്രൈവർ ആ വിടവിലൂടെ വണ്ടി മുന്നോട്ടെടുത്തു. പാലം കടന്ന് നഗരത്തിന്റെ പ്രധാന പാതയിലേക്ക് കടക്കുന്നതുവരെ അവർ മുന്നിൽ തന്നെ ഓടുകയായിരുന്നു. ഒടുവിൽ ആംബുലൻസിനെ മുന്നോട്ട് പോകാൻ തുറസായ റോഡ് കിട്ടിയ നിമിഷം അതിലൊരു പയ്യൻ തിരിഞ്ഞു നിന്ന് കിതച്ചുകൊണ്ട് വിരലുകൾ ഉയർത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കൈകാട്ടി. ആശുപത്രിയിലെത്തുമ്പോൾ അച്ഛന്റെ നില അത്യന്തം വഷളായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ എമർജൻസി കാർഡിയാക് ഐസിയുവിലേക്ക് മാറ്റി. 2 മണിക്കൂർ നീണ്ട തീവ്ര പരിശോധനകൾക്കും ചികിത്സകൾക്കും ശേഷം പുറത്തുവന്ന ഡോക്ടർ എന്റെ തോളിൽ തട്ടി പറഞ്ഞു, "വിനോദ്, ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. 10 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ." ആ വാക്കുകൾ കേട്ടതും ആ ആശുപത്രിയുടെ തറയിലിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അന്നത്തെ ആ ഭീകരമായ മഴയത്ത് ഒരു പരിചയവുമില്ലാത്ത എന്റെ അച്ഛന് ജീവന് വേണ്ടി ചെളി നിറഞ്ഞ റോഡിലിറങ്ങി സ്വന്തം ജീവൻ പണയം വെച്ചോടിയ മൂന്ന് അപരിചിതരായ ചെറുപ്പക്കാരുടെ മുഖങ്ങൾ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അവരുടെ പേരോ വിലാസമോ എനിക്കറിയില്ല. ഒരു നന്ദി വാക്ക് പോലും പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നഗരങ്ങൾ എത്രയൊക്കെ തിരക്കുള്ളതായാലും ജീവിതം എത്രയൊക്കെ സ്വാർത്ഥത നിറഞ്ഞതായാലും ആപത്തിൽ തുണയാകാൻ ഒരു മടിയുമില്ലാതെ റോഡിലിറങ്ങുന്ന ഇതുപോലുള്ള മനുഷ്യർ ഉള്ളിടത്തോളം കാലം ഈ ലോകത്ത് നന്മ മരിക്കില്ലെന്ന് ആ മഴയത്ത് ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്നും ഒരു ആംബുലൻസിന്റെ സൈറൻ ശബ്ദം കേൾക്കുമ്പോൾ എവിടെയായിരുന്നാലും ഞാൻ എന്റെ ടാക്സി വശത്തേക്ക് മാറ്റിയിടും. ആ മൂന്ന് ചെറുപ്പക്കാർ എന്റെ അച്ഛന് തിരികെ നൽകിയ ആയുസിന്റെ ഓർമ്മയ്ക്കായി. ഞാൻ വിനോദ്, ആലപ്പുഴ.
1: വിനോദേ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഈ കത്ത് കേൾക്കുന്ന 10,000,000 ആളുകളിലേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട് ചീറിപ്പായുന്ന ഒരു ആംബുലൻസ്. അതിൽ ഞാൻ എപ്പോഴും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം, ചെറിയ ആംബുലൻസ് ആണെങ്കിൽ പോലും അതിവേഗത്തിൽ പോകുമ്പോൾ അത്രയും റിസ്ക് എടുത്ത് ഓടിക്കുന്ന ഡ്രൈവർമാരെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അവരുടെ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് അമിത വേഗത്തിൽ അവർ ഈ ആംബുലൻസിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം ജീവന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ജന്മം തന്റെ പിറകിൽ കിടപ്പുണ്ട് എന്ന കാര്യം അവർക്കറിയാം. അവർക്കറിയുന്നതിനേക്കാളും വലിയ പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് റോഡിൽ വാഹനമോടിക്കുന്ന മറ്റുള്ളവരാണ്. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും, നമുക്ക് ഏതൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും, നമുക്ക് എത്രയും വലിയ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിലും, ഒരു ആംബുലൻസിന് കണ്ടാൽ ആ ആംബുലൻസിന് വഴിമാറി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പൗരൻ എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്വം മാത്രമല്ല, ധാർമ്മികപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അത് നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ വഴിയിലൊക്കെ പല സ്ഥലത്തും നമ്മൾ വലിയ ബ്ലോക്കുകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ എറണാകുളം നഗരത്തിലൊക്കെ ആംബുലൻസ് കുടുങ്ങിക്കിടക്കുന്ന നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വണ്ടി ആ ഒരു സൈഡിലേക്ക് ഒതുക്കി കഴിഞ്ഞാലും മറ്റു പല വണ്ടികളും മാർഗ തടസ്സം സൃഷ്ടിച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആംബുലൻസിന് കടന്നു പോകാൻ വഴി ഒരുക്കാനുള്ള ഉത്തരവാദിത്തം അത് വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടാണെങ്കിലും നിർവഹിക്കാൻ കഴിയുന്ന ഇടത്താണ് ഒരിക്കൽ കൂടി മനുഷ്യനെ നോക്കി മനുഷ്യൻ വിളിക്കുന്നത്, മനുഷ്യത്വമുള്ളവൻ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: റോഡുകളിൽ ചിലപ്പം പാർട്ടി സംബന്ധമായിട്ടുള്ള ജാഥകളായിരിക്കും, പള്ളിപ്പെരുന്നാളായിരിക്കും, അമ്പലത്തിലെ ഉത്സവമായിരിക്കും. ഈ അവസരങ്ങളിലൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാവുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോഴൊക്കെ ഇത്തരം ആംബുലൻസുകൾ വരുമ്പോ കണ്ട ഭാവം പോലും നടിക്കാതെ അതാത് പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ചിന്തിക്കേണ്ടത് നാളെ നമ്മളും പോകേണ്ടി വരും.
0: മരണപ്പാച്ചിൽ പായുന്ന ബസ്സുകൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ മറ്റൊരു സംഭവം കേട്ടത്. പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരു പെൺകുട്ടി പുഴയുടെ ആഴങ്ങളിലേക്ക് ചാടി. അതൊരു ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ കാണുകയാണ്. അദ്ദേഹത്തിന്റെ ആരുമല്ല, നല്ല തടിയും വണ്ണൊക്കെ ഉള്ള ഒരാളാണ് ആ ബസ് ഡ്രൈവർ. അദ്ദേഹം ആ ബസ് സൈഡിലേക്ക് ഒതുക്കുന്നു. ഉടൻ തന്നെ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് അഗാധമായ ഗർത്തത്തിലേക്ക് ചാടുകയാണ്. അദ്ദേഹത്തിന് നീന്താൻ അറിയുമോ അല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയുമോ ഒന്നും അദ്ദേഹം നോക്കിയില്ല. അദ്ദേഹം നോക്കുമ്പോ തന്റെ മകളെ പോലുള്ള ഒരു പെൺകുട്ടി ആഴങ്ങളിലേക്ക് മുങ്ങിത്താകുകയാണ്. ആ കുട്ടിയെ രക്ഷിച്ചതിന് ശേഷം എത്ര മാധ്യമങ്ങളിലാണ് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകൾ.
2: അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, ഒരു സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പം ഒരു സുഖിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. ബസ് വന്ന് ഈ കുട്ടിയെ ഇടിക്കുന്ന കാണുമ്പോ ഇവൻ അവിടെ കിടന്നിട്ട് ആ കുട്ടിയെ മാറ്റുകയാണ്. എന്നിട്ട് ആ കൂട്ടത്തിൽ വേണമെങ്കിൽ അവന്റെ ജീവനും പോവാം. അത്രയും റിസ്ക് എടുത്തിട്ട് ആ ബാഗും കൊണ്ട് അവൻ ചാടി കുട്ടീനെ മാറ്റുന്നു. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്.
0: തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ല ഓർമ്മകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ട് ഹലോ VPS ലേക്ക് ഷോറിന്റെ ഈ ആഴ്ചയിലെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല ദിവസം ആശംസിക്കുന്നു, നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. സ്നേഹപൂർവം നല്ല കത്തുകളുമായിട്ട് ഞങ്ങൾ തിരിച്ചുവരും തിങ്കളാഴ്ച. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഒരു നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോറിൽ നിന്ന്
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:00. FM മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ആദ്യഗാനം അഭിമന്യു എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം ആകാശത്തിലെ പറവകൾ എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പാടിയത്. ഗാനരചന S. രമേശൻ നായർ, സംഗീതം S. ബാലകൃഷ്ണൻ.

സമ്മർ ഇൻ ബത്ലഹേം. ഈ ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയ ഗാനമാണിനി. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. അടുത്ത ഗാനം ഉത്സവമേളം എന്ന ചിത്രത്തിൽ സുജാത പാടിയത്. ONV കുറുപ്പിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

സത്യം, ശിവം, സുന്ദരം. ഈ ചിത്രത്തിൽ മനോയും സ്വർണലതയും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ആലീസ് ഇൻ വണ്ടർലാൻഡ്. ഈ ചിത്രത്തിൽ കാർത്തിക് സിസിലി എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 10:15.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രം എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് കർണാടകയിലേക്ക് പോകും. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടത്തുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഉന്നതതല യോഗത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യാൻ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ അനുവദിക്കുന്ന പ്രമേയത്തിന് ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തു. 152 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ് പ്രമേയം പാസായത്. സിപിഐഎമ്മിന്റെ വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആദ്യയോഗം അല്പസമയത്തിനകം തിരുവനന്തപുരം AKG സെന്ററിൽ ആരംഭിക്കും. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിന് നൂതന രീതി വികസിപ്പിച്ച മലയാളി ഗവേഷകയ്ക്ക് പേറ്റന്റ്. അങ്കമാലി മഞ്ഞപ്ര സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായ ലക്ഷ്മിക്കാണ് നേട്ടം. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട പത്തനംതിട്ട കൈപ്പട്ടൂർ സ്വദേശി KR വിനോദ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് കൌൺസിലർ അൻസർ മുഹമ്മദ് നൽകിയ പരാതിയിലാണ് നടപടി. കോളേജ് അധ്യാപകനുൾപ്പെടെ 4 പേർ MDMA കേസിൽ അറസ്റ്റിൽ. മലപ്പുറം മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹൈൽ, റീന, വിവേക് സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. 2:00 വോട്ടെണ്ണും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിയിരുന്ന ഒരു രോഗമായിരുന്നു ക്ഷയരോഗം അഥവാ TB. എന്നാൽ കാലക്രമത്തിൽ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങൾ നാം കൈവരിച്ചതോടെ പല പകർച്ചവ്യാധികളെയും നമുക്ക് വരുതിയിലാക്കുവാൻ കഴിഞ്ഞു. ക്ഷയരോഗ നിർമാർജ്ജനത്തിനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു.

0: എന്നിരുന്നാലും ഈ രോഗം ഇന്നും നിശബ്ദമായി നമ്മുടെ സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. കേരളം ഇന്ന് ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാതലം വരെയുള്ള ആരോഗ്യ സംവിധാനങ്ങളിൽ ക്ഷയരോഗം കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ഷയരോഗത്തിന്റെ ചികിത്സയെ സംബന്ധിക്കുന്ന വിവരങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് ടിബി ട്രെയിനിംഗ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്ററിന്റെ ഡയറക്ടറായ ഡോക്ടർ അർഷാദ് കള്ളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ അറിവിലേക്കായി ഒന്ന് പറയാമോ?
1: കേരളമാണ് ആദ്യമായിട്ട് ക്ഷയരോഗ നിർമ്മാർജ്ജനം നമുക്ക് സാധ്യമാണ് എന്ന് ഇന്ത്യയോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞ ഒരു മൂന്നാം ലോക പ്രദേശം. അതേസമയം ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്ന പല രാജ്യങ്ങളിലും ഇത് കുറച്ച് ദശകങ്ങൾക്ക് മുൻപ് അവര് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ജനസംഖ്യ കുറവാണ് പലയിടത്തും, സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ ഒരു മൂന്നാം ലോക രാജ്യത്തിലെ ഒരു പ്രദേശം ഇതിലോട്ട് മുന്നിട്ടിറങ്ങിയത് കേരളമായിരുന്നു ആദ്യമായിട്ട്. ഒരു പീപ്പിൾസ് ഇനീഷ്യേറ്റീവ് ഓൺ ടി ബി എലിമിനേഷൻ എന്നുള്ള രീതിയിൽ, കേരള ടി ബി എലിമിനേഷൻ മിഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെന്റ് തന്നെ നമ്മൾ ഇറക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. പിന്നീട് ഇത് നമ്മുടെ രാജ്യത്ത് ഉടനീളം പകർത്തുകയാണ് ഉണ്ടായത്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എൻ ടി ബി പ്രോഗ്രാം എന്നുള്ള രീതിയിലും മറ്റും WHO ഇതിന് സമാന്തരമായി തന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. എന്തൊക്കെയാലും നമുക്കിതിലൊരു ഒരു മുൻകൈ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കാലാകാലങ്ങളായിട്ട് വന്ന സർക്കാർ സംവിധാനങ്ങൾ ഇതിലോട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയും ഇതോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അത് പല സംഗതികളുണ്ട്. സ്റ്റെപ്സ്, ഇപ്പൊ സിസ്റ്റം ഫോർ ടി ബി എലിമിനേഷൻ പ്രൈവറ്റ് സെക്ടർ സ്റ്റെപ്സ് കേരളത്തിന്റെ ഒരു ഇന്നോവേഷൻ ആയിരുന്നു. അത് മറ്റ് പലയിടങ്ങളിലും പ്രൈവറ്റ് സെക്ടർ ഇതിനോട്, നമ്മുടെ നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം, ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞം ഉണ്ടല്ലോ, അതിന്റെ ഒരു പദ്ധതിയായിട്ട് മുഖം തിരിഞ്ഞു നിന്നപ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖല ഇതിലോട്ട് മുൻകൈ എടുത്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ഗവൺമെന്റ് സർക്കാർ മേഖല ആയാലും പ്രൈവറ്റ് മേഖല ആയാലും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവൃത്തികളിൽ ഒരുമിച്ച് കൈകോർത്ത് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോ ഒരു ക്ഷയരോഗിയുടെ രോഗലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ പലതുണ്ടല്ലോ, രോഗലക്ഷണങ്ങൾ എവിടെ വരുന്ന ഒരു രോഗിയെയും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് എല്ലായിടത്തും നടത്തപ്പെടുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ 10S, പണ്ട് 4S സ്ക്രീനിങ് ആയിരുന്നു, 4 ലക്ഷണങ്ങൾ. ഇപ്പോഴും കുറച്ചുകൂടെ വിശാലമായിട്ട് ഒരു രോഗിയെപ്പോലും നാം മിസ് ചെയ്ത് പോവരുത് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് 10S, 10 സിംപ്റ്റംസ്, 10 സിംപ്റ്റംസ് സമാനമായിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള 10 ലക്ഷണങ്ങൾ ആണ് ഇവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ക്ഷയരോഗികൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള NCD ക്ലിനിക്കുകൾ, അതായത് നമ്മുടെ പ്രമേഹ രോഗികളും മറ്റും വരുന്ന ക്ലിനിക്കുകൾ, അല്ലെങ്കിൽ HIV രോഗികൾ വരുന്ന ക്ലിനിക്കുകൾ, പിന്നെ കൂടുതൽ പേര് അടുത്തടുത്ത് താമസിക്കാനും മറ്റു സാധ്യതയുള്ള നമ്മുടെ പ്രദേശം, ചേരി പ്രദേശങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ജയിലുകളായിട്ട്, അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഈ 10S സ്ക്രീനിങ് നമ്മൾ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളിലും ചുമയോടുകൂടി വരുന്ന വ്യക്തികൾ 10S സ്ക്രീനിങ് മറ്റും നടത്തിയിട്ട്, അപ്പൊ അതൊരു ഒരു മുൻകൈ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉടനീളം ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനം മാത്രമല്ല ആരോഗ്യ അവബോധവും വർദ്ധിച്ചതുകൊണ്ട് ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ കഫപരിശോധനയുടെ കാര്യത്തിൽ മുൻപ് നമുക്ക് ചില സെന്ററുകളിൽ ചെന്നിട്ട് കഫം കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പൊ ഏത് ഹെൽത്ത് സെന്ററിലും നമുക്ക് കഫം കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനത്തിലൂടെ എവിടെയാണോ പരിശോധിക്കുന്നത് അങ്ങോട്ട് ട്രാൻസ്ഫർ

0: ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, രോഗി അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് അത് വലിയൊരു ഒരു ഗുണകരമായിട്ടുള്ള ഒരു ഒരു ഒരു സ്റ്റെപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഹബ് ആൻഡ് സ്പോക്ക് ഇതിൽ അത് തന്നെ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള കഫപരിശോധന മെത്തേഡായിട്ടുള്ള CBNAT അല്ലെങ്കിൽ ട്രൂ നാറ്റ് എന്നൊക്കെ പറയുന്ന ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റുകളാണ്. അത് നമ്മൾ ഒരു നാഷണൽ ടി ബി പ്രോഗ്രാമിലൂടെ അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ ചെലവ് വരുന്ന ടെസ്റ്റുകളാണ്. തികച്ചും സൗജന്യമായിട്ട് നമുക്ക് ഏത് ഒരാശുപത്രിയിൽ കൊടുത്താൽ പോലും ഈ കഫപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രോഗിയുടെ കഫം കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ചികിത്സ നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ തന്നെ ചികിത്സ തികച്ചും സൗജന്യമാണ്. TBയുടെ ചികിത്സ അത് ഗവൺമെന്റ് എല്ലാ സ്ഥാപനങ്ങളിലും, പ്രൈവറ്റിലാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ പ്രൈവറ്റ് സെക്ടർ ഇതിനോട് മുഴുവൻ കൈകോർത്ത് പോകുന്നുണ്ട്. മിക്കവാറും എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും TBക്ക് വേണ്ടിയുള്ള ചികിത്സ, ആ മരുന്നുകൾ സൗജന്യമാണ്. ചില ഇപ്പോൾ ബ്രോങ്കോസ്കോപ്പി അങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ചിലവ് വഹിക്കേണ്ടി വരും. അത് പക്ഷേ എപ്പോഴും വരില്ല, വളരെ ചുരുക്കം രോഗികൾ മാത്രമേ അങ്ങനെയുള്ള മറ്റു മെത്തേഡുകൾ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ എന്നാണ് കണ്ടിട്ടുള്ളത്. പിന്നെ രോഗികൾക്ക് രോഗ ഭേദമായതിന് ശേഷവും അവരുടെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6-6 മാസം കൂടുമ്പോൾ 2 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്യുന്ന പദ്ധതിയുണ്ട്. അത് കാരണം ചിലപ്പോൾ ചില രോഗികൾ TB അണുക്കളുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഒരു ചില രോഗികളിൽ ഒരു 99% അണുക്കൾ മാത്രമേ ചിലപ്പോൾ നശിക്കുകയുള്ളൂ. ഈ 1% ചിലപ്പോൾ ഒരു 2 വർഷത്തിനിടയിലും മറ്റും വീണ്ടും ചെറിയ രീതിയിൽ അസുഖം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നതിൽ കുറച്ച് വിമുഖതയോ കുറച്ച് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പൊ അതുകൊണ്ടാണ് 2 വർഷക്കാലത്തോളം വീണ്ടും വരുന്നുണ്ടോ വീണ്ടും അസുഖം വരുന്നുണ്ടോ എന്നതിന് 6 മാസം കൂടുമ്പോൾ പരിശോധന നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഇവരുടെ കോണ്ടാക്റ്റുകൾ, ഇവരുമായിട്ട് സഹവസിക്കുന്നവർ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇടപഴകുന്നവരിൽ TB അസുഖം ഉണ്ടോ, അവരിൽ TB അണുബാധ ഉണ്ടായിട്ടുണ്ടോ, അതായത് ക്ഷയരോഗ അണുബാധ, അസുഖം അല്ല അണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് എല്ലാ ക്ലോസ് കോണ്ടാക്റ്റുകളെയും കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും, TB രോഗികളുടെ കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും ഈ പരിശോധന നടത്തുകയും അതിന് നല്ല രീതിയിലുള്ള പുതിയ ടെസ്റ്റുകളുണ്ട്. സൈറ്റ് TB എന്ന് പറയുന്ന ഒരു സ്കിൻ ടെസ്റ്റ്, പിന്നെ ഇഗ്ര എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ്, ഇതൊക്കെ പ്രായത്തിനനുസരിച്ച് ആണ് വ്യത്യാസപ്പെടുത്തിയിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് രോഗം വരാതിരിക്കാനുള്ള മരുന്നുകൾ, ഇതെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗാണുബാധ ഉണ്ടോ എന്ന് നോക്കി അവരിൽ രോഗം വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്ന മരുന്ന് ഫുൾ ട്രീറ്റ്മെന്റ് പോലെ ആയിരിക്കില്ല, കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ചികിത്സ ആയിരിക്കും, പക്ഷേ വളരെ ഫലപ്രദമാണത്. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ കുറേയേറെ മുന്നോട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ലോകം ക്ഷയരോഗ നിർമാർജ്ജനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് മെത്തേഡുകളാണ് ഇതെല്ലാം എന്നുകൂടെ ഇതിൽ പറയേണ്ടി വരും.
1: സർ, ക്ഷയരോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗികൾക്ക് ലഭ്യമാവുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്?
0: രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒന്ന്, രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത് തന്നെ ഒരു സൗജന്യമായിട്ടുള്ള കഫപരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിനുശേഷം രോഗിയുടെ കോണ്ടാക്റ്റുകൾ, അവരുടെ മരുന്ന്, രോഗിക്ക് മരുന്ന് സൗജന്യമായിട്ടുള്ള മരുന്ന് തുടങ്ങുന്നു. അതിനു പുറമെ രോഗിയുടെ ഇടപഴകുന്നവരിൽ അണുബാധ ഉണ്ടോ അല്ലെങ്കിൽ അസുഖമുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യപ്പെടുന്നു. പിന്നെ എല്ലാ രോഗികൾക്കും അഡീഷണൽ ആയിട്ട് കൂടുതലായിട്ട് നല്ല പോഷകാഹാരത്തിന്റെ ആവശ്യമുണ്ട്. പോഷകാഹാരം ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്നുള്ള രോഗം ഭേദപ്പെടുകയുള്ളൂ, മെച്ചപ്പെടുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിക്ഷയ് പോഷൺ യോജന എന്നുള്ള പേരിൽ രോഗിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ രോഗി അംഗീകരിച്ച ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇത് ഓരോ മാസം, ഒരു മരുന്ന് കഴിക്കുന്ന ഓരോ മാസവും ഒരു നിശ്ചിത തുക വരുന്നതാണ്, സർക്കാരിൽ നിന്നും കൊടുക്കാറുണ്ട്. പിന്നെ നിക്ഷയ് മിത്ര എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഒരു സഹായ പദ്ധതി കൂടെ ഉണ്ട്. നിക്ഷയ് മിത്ര, ഒരു രോഗി നിക്ഷയ മിത്രയ്ക്ക് കൺസെന്റ്, ഞാനതിന് സമ്മതപത്രം കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നതാണ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നിക്ഷയ മിത്രകളായിട്ട് വോളണ്ടിയർ ചെയ്യുന്ന സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ എല്ലാം ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ വ്യക്തികളും കോർപ്പറേറ്റ് സെക്ടറിലുള്ള വലിയ സ്ഥാപനങ്ങളും എല്ലാം നിക്ഷയ മിത്രകളായിട്ട് രജിസ്റ്റർ ചെയ്യാറുണ്ട്. വ്യക്തികളാണ് നമ്മുടെ നാട്ടിൽ വളരെ

0: പ്രത്യേകതയുള്ളു. അവർ രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റുകൾ, അതായത് എല്ലാ ന്യൂട്രീഷനുള്ള കിറ്റുകൾ മാസാമാസം അവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് നിക്ഷയമിത്ര എന്നുള്ള രീതിയിലുള്ള. നിക്ഷയമിത്ര പലപ്പോഴും ഭക്ഷണ കിറ്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും വിഭാവനം ചെയ്യപ്പെടുന്ന വിശാലമായിട്ടുള്ള വിഭാവനം അനുസരിച്ച് മറ്റ് സേവനങ്ങളും നിക്ഷയമിത്ര വഴിയെ തന്നെ കൊടുക്കാവുന്നതാണ് എന്നാണ് മറ്റൊരു വശം.
1: തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് ടിബി എങ്കിലും ഈ രോഗത്തോടുള്ള ഭയവും സാമൂഹികമായ അകറ്റി നിർത്തലും ഇനിയും നാം മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു വേർതിരിവുണ്ടാകുവാൻ നാം അനുവദിക്കരുത്. ടിബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തോട് ചേർത്ത് പിടിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ആവശ്യകതയെക്കുറിച്ച് മുൻ സംസ്ഥാന ടിബി ഓഫീസർ ഡോക്ടർ രാജാറാം പറയുന്നത് കേൾക്കാം.
2: ഒന്നാമത്തെ കാര്യം, അവരോട് നന്നായിട്ട് പെരുമാറുക. പിന്നെ അനാവശ്യമായിട്ടുള്ള ഭീതി വരുത്തണ്ട. ക്ഷയരോഗികളിൽ വലിയ മരണ ശതമാനമെന്നോ ഇത് അപകടമാണെന്നോ ജീവിതം നശിച്ചെന്നുള്ള വാക്കുകൾ അറിയാതെങ്കിലും പറഞ്ഞ് ഒരു തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളോ മറ്റോ അവരെ കാണിച്ച് വളരെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പെരുമാറുക, കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരുപക്ഷെ പഠിച്ച ഒരാൾ നിലയ്ക്ക് നിങ്ങൾക്ക് പല സ്ഥലത്ത് എവിടെയാണ് അടുത്ത ചികിത്സ കിട്ടുക എന്നുള്ള നിങ്ങൾക്ക് എളുപ്പം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത്തരം സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങളിൽ മകളുടെ പിറന്നാൾ, മകൻ്റെ പിറന്നാൾ, വിവാഹ വാർഷികം, ഗൃഹപ്രവേശം, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഒരു 650 രൂപയെങ്കിലും വിലയുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ 6 മാസത്തേക്ക് രോഗിക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിക്ഷയമിത്ര നെറ്റിൽ നിക്ഷയമിത്ര സെർച്ച് ചെയ്താൽ രജിസ്റ്റർ ചെയ്ത് അത്തരം കിറ്റ് നൽകുകയാണെങ്കിൽ രോഗിക്ക് വളരെ വളരെ വലിയ ഉപകാരമായിരിക്കും. അതും ആ തരത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ ആളുകളെ പഠിപ്പിക്കുക. പൊതുജന എല്ലാവരും നമ്മൾ ജനങ്ങൾ സർക്കാർ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നില്ല. നമുക്കറിയാലോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മുടെ ദുരന്ത നിവാരണ രംഗത്ത് പൊതുജനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് സർക്കാരിനൊപ്പം. അതുപോലെ എല്ലാ രോഗ നിയന്ത്രണ പരിപാടികളിലും ജനങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റാത്ത ഒരു ജനവും ഇല്ല. പണ്ടിങ്ങനെ ഒരു ഇത് കേട്ടില്ല, മൂലം നാസ്തി നിരൗഷധം എന്നുണ്ട്. അതായത് ഔഷധ ഗുണമില്ലാത്തൊരു പേരുമില്ല എന്ന് ആയുർവേദക്കാർ പറയാറുണ്ട്. അതുപോലെ ഒരാൾക്കും ടിബി രോഗത്തെ സഹായിക്കാൻ പറ്റാത്ത ഒരാളും ലോകത്തില്ല എന്നുള്ളതാണ്.
1: ടിബിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രോഗചികിത്സയ്ക്കൊപ്പം രോഗത്തെക്കുറിച്ചുള്ള അവബോധത്തിലും രോഗികളെ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങളിലും അവരെ സഹായിക്കുന്നതിലും സമൂഹത്തിന്റെ പിന്തുണ വളരെ നിർണായകമാണ്. ഈ അഭിപ്രായത്തോട് ഡോക്ടർ രാജാറാമിന്റെ പ്രതികരണം എന്താണെന്ന് കേൾക്കാം.
2: അവസ്ഥയും പേടിയും ഇപ്പോഴും ഉണ്ട് രോഗത്തെ പറ്റി. അത് പിന്നെ നമുക്ക് അവന് ഒറ്റ പണി ഒരു വഴിയേ ഉള്ളൂ, അതിന് അവരെ കൂടുതലായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വഴിക്കാണ് അനാവശ്യമായ ഭീതിയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഒരു മാസ്ക് ഇട്ടാൽ ടിബി രോഗം മറ്റാളും നമുക്ക് പകർന്നു കിട്ടുകയില്ല. പിന്നെ പാവപ്പെട്ടവരുടെ രോഗമാണെന്ന് പറയുമെങ്കിലും ഈ പാവപ്പെട്ടവർ നമ്മൾ എപ്പോഴും ഇടപഴകുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഏതൊരാളും വേണ്ടതായ കരുതലെടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 22 മാസക്കാലം നമ്മുടെ DRTB ചികിത്സ നീണ്ടു നിൽക്കുന്നു പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ DRTBക്ക് ആധുനികമായ ചികിത്സ വന്നിരിക്കുന്നത് BPALM രജിമൻ എന്നിട്ട് 4 മരുന്നുകൾ മാത്രം അടങ്ങിയിട്ടുള്ള പുതിയൊരു ചികിത്സാ പദ്ധതി 6 മാസം മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. വളരെ വളരെ ആശ്വാസം DRTB രോഗികൾക്ക് തരുന്ന ഒരു സംഗതിയാണ്. പുതിയ രോഗികളെ നമുക്ക് അതിലേക്ക് ആ രജിമം കൊടുത്ത് സുഖപ്പെടുത്താൻ പറ്റും. അതുപോലെ ഇപ്പോഴത്തെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാരെ അതിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 15 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇതാകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. സംസ്ഥാനത്തെ OBC വിഭാഗങ്ങളിൽപ്പെട്ട് മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 അടുത്ത മാസം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0492-222-2335. 0492-222-2335.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.

0: ഡെക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
1: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം പ്ലസ് ടു VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471-2737-238. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര.
2: ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള സംഗീതോത്സവം, നൃത്തോത്സവം എന്നിവയ്ക്കുള്ള അപേക്ഷാ ഫോമുകൾ ദേവസ്വം ബുക്ക് സ്റ്റാൾ വഴി ഈ മാസം 20 വരെ വിതരണം ചെയ്യുന്നതാണ്. ഈ മാസം 25-നുള്ളിൽ പൂരിപ്പിച്ച് തിരികെ നൽകേണ്ടതുമാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in. ഫോൺ നമ്പർ 0484-298-3130. 0484-298-3130. എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വെച്ച് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിൽ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡാറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്, 0484-242-452. 0484-242-452. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
9: പ്രായോജികർ
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 145 രൂപ വർദ്ധിച്ച് 14,155 രൂപയും പവന് 1,13,240 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
9: പ്രായോജികർ
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31:40. ചിത്രമഞ്ജരി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

പിരിയാത വരം വീണ്ടും. ഈ ചിത്രത്തിൽ ദേവൻ, കൃഷ്ണരാജ്, അനുരാധ ശ്രീറാം, ജെ ജയന്തി എന്നിവർ പാടിയത്, പളനിഭാരതിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് എസ് എ രാജ്കുമാർ.

0: ക്രിയ.
1: ചിത്രം ഹൈവേ. സുൽത്താന ജ്യോതി നൂറൻ പാടിയ ഗാനം. രചന ഇർഷാദ് കാമിൽ. സംഗീതം എ ആർ റഹ്മാൻ.

0: ചിത്രമഞ്ജരി തുടരും. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ കാവ്യോത്സവം.
1: ഈ ഓണം കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400 പരം മോഡലുകളുമായി വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
6: 8500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
5: വിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
8: A young mind, an AI canvas. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈതൻ ജോൺ റിജിനുമായുള്ള അഭിമുഖം കേൾക്കാം നാളെ രാവിലെ 8:05 യുവവാണിയിൽ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: അനന്തപത്മനാഭന്റെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗം. അതായിരുന്നു അനന്തുവിന്റെ മോഹം. ഇന്ദ്രജാലം കൊണ്ട് വലുതാകുന്ന പെൺകുട്ടിയെപ്പോലെ അവന്റെ സ്വപ്നങ്ങളിൽ ആ മോഹം കടന്നു വന്നിരുന്നു.
0: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
2: കത്തിയമർന്ന അക്ഷരങ്ങൾ ചോദിച്ചു, വെളിച്ചമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കെടുത്തി നിങ്ങൾ.
0: സോണി വർഗീസ് വയനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
3: ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന് ഒരു പൂനിലാ പെണ്ണ് നാണിച്ച് തലകുനിച്ച് മേഘപാളികളിൽ ഒളിച്ചു.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
4: വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികളിൽ നിന്ന് സമിതി വിശദീകരണം തേടും. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവർത്തിച്ചു. ഭൂട്ടാനിൽ നടത്തിയ ഔദ്യോഗിക സന്ദർശനവേളയിൽ ഡോ ജയശങ്കറും ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ലോൻപോ ഡിയെൻ ദുങ്ങിയലും ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങളും അവലോകനം ചെയ്തു. രോഗികളുടെ സുരക്ഷ പ്രത്യേക പദ്ധതിയുടെയോ വകുപ്പിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും രോഗനിർണയം, ചികിത്സ, ദീർഘകാല പരിപാലനം എന്നിവയിൽ ഉൾച്ചേർക്കേണ്ടതാണെന്നും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി ആരാധന പട്നായിക് ന്യൂഡൽഹിയിൽ ലോകരോഗി സുരക്ഷാ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ന് ബംഗളൂരുവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റുകൾ, തേജസ് ഫൈനൽ ഓപ്പറേഷണൽ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനറുകൾ, ST-40 ബേസിക് ട്രെയിനർ എയർക്രാഫ്റ്റുകൾ എന്നിവ കൈമാറും. ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും പൊതുമേഖലാ സ്ഥാപനമായ പവർ ഹാൻസ് ലിമിറ്റഡിന് HAL കൈമാറും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കടൽത്തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. RJD സംസ്ഥാന നേതൃ ക്യാമ്പ് ഇന്ന് കണ്ണൂർ പരശ്ശിനിക്കടവിൽ ആരംഭിക്കും. വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ വർധന. പവന് 1160 രൂപ വർദ്ധിച്ച് 113,200

0: 40 രൂപയായും 14,155 രൂപയാണ് ഗ്രാമിന്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ജപ്പാൻ പോരാട്ടം ജപ്പാനിലെ ഐച്ചിയിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:27. ചിത്രമഞ്ജരി തുടരുന്നു. ഇനി തിരുവിളയാടൽ ആരംഭം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഹാരിഷ് രാഘവേന്ദ്ര പാടിയത്, വിവേകയുടെ വരികൾക്ക് ഈണം പകർന്നത് ഡി ഇമ്മൻ.

ജസ്ലിൻ റോയൽ, ഹർഷ്ദീപ് കൗർ, സിദ്ധാർത്ഥ് മഹാദേവൻ എന്നിവർ പാടിയ ഗാനം, രചന ആദിത്യ ശർമ്മ, സംഗീതം ജസ്ലിൻ റോയൽ. ചിത്രം ബാർ ബാർ ദേഖോ.

അമരൻ എന്ന ചിത്രത്തിൽ അരുൺ അഭയങ്കർ, രമ്യ ഭട്ട് അഭയങ്കർ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന വിവേക്, സംഗീതം ജി വി പ്രകാശ് കുമാർ. ഇനി ടു സ്റ്റേറ്റ്സ് എന്ന ചിത്രത്തിൽ അമിതാഭ് ഭട്ടാചാര്യ, അതിഥി സിംഗ് ശർമ്മ എന്നിവർ പാടിയത്. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം ശങ്കർ എഹസാൻ ലോയ്.

ഹേഷം അബ്ദുൽ വഹാബും മഞ്ജുശ്രീയും പാടിയ ഗാനം ചിത്രം കുശി, ഗാനരചന അരുൺ ഏലാട്ട്, സംഗീതം ഹേഷൻ അബ്ദുൽ വഹാബ്.

ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രമഞ്ജരി സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 11:30 14" ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: इस कार्यक्रम के बाद अब हमारा आज का समय यहीं पर समाप्त होता है। तो उमंग की तकनीकी टीम यानी जगबंधु, चेतना, अर्षद, कुसुमलता और वीरेंद्र के साथ मुझे यानी विमलेश को अगले सप्ताह तक के लिए आज्ञा दीजिए। नमस्कार।
1: उमंग, उमंग, उमंग, उमंग।
2: श्रोताक്കൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: അനന്തപത്മനാഭന്റെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗം. അതായിരുന്നു അനന്തുവിന്റെ മോഹം. ഇന്ദ്രജാലം കൊണ്ട് വലുതാകുന്ന പെൺകുട്ടിയെപ്പോലെ അവന്റെ സ്വപ്നങ്ങളിൽ ആ മോഹം കടന്നു വന്നിരുന്നു.
3: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
5: കത്തിയമർന്ന അക്ഷരങ്ങൾ ചോദിച്ചു, വെളിച്ചമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കെടുത്തി നിങ്ങൾ.
3: സോണി വർഗീസ് വയനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
6: ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന് ഒരു പൂനിലാ പെണ്ണ് നാണിച്ച് തലകുനിച്ച് മേഘപാളികളിൽ ഒളിച്ചു.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
7: ആകാശവാണി FM വാർത്തകൾ.
2: വ്യാപാരം, ഗതാഗതം, അനധികൃത വ്യാപാരം തടയുന്നതിന് സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ നേപ്പാൾ അന്തർ ഗവൺമെന്റ് ഉപസമിതിയുടെ 2 ദിവസത്തെ യോഗം നേപ്പാളിൽ സമാപിച്ചു. ഇരു രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന് നടപടികൾ യോഗം ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആന്റി നാർക്കോട്ടിക് ടീം രൂപീകരിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യാന്തര മയക്കുമരുന്ന് കേസുകൾ സംഘം അന്വേഷിക്കുമെന്നും പ്രവർത്തനം ഇന്നാരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കണ്ണൂർ ജില്ലാതല പട്ടയമേള ആരംഭിച്ചു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് വിദേശമദ്യം പിടിച്ചെടുത്ത കേസിൽ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ സൂക്ഷിച്ചതിനാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ടാറിം പ്രവൃത്തി നടക്കുന്നതിനാൽ കോട്ടയം മണ്ണാർക്കാട് ഓൾഡ് KK റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു. ടാറിം പൂർത്തിയാകുന്നതുവരെയാണ് നിരോധനമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇടുക്കി പേത്തൊട്ടി അയ്യൻപാറയ്ക്ക് സമീപം അതിഥി തൊഴിലാളിയെ കാട്ടാന കൊലപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശി ശിവകുമാറാണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 58 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ജപ്പാൻ 19.5 ഓവറിൽ 57 റൺസിന് എല്ലാവരും പുറത്തായി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന ആമ്പല്ലൂർ സ്വദേശി വിജയൻ പിള്ളയുടെ കൃഷി അനുഭവങ്ങൾ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9:00 വരെ എഫ് എം ഈവനിംഗ്, ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, നടുവേദന ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം, തുടർന്ന് സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കൊന്ന സ്വരൂപം, 8:50 മഹിത മലയാളം എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, എൻ രംഗൻ എഴുതിയ കഥ സുഭദ്രയുടെ നൊമ്പരം, സോണി വർഗീസ് വാരനാട്, സീന മാർട്ടിൻ എന്നിവരുടെ കവിതകൾ, 10:00 ഡോക്ടർ അനിത സെന്നിന്റെ ഹിന്ദുസ്ഥാനി സംഗീതം, ഓംകാർ ഗുൽവാഡി തബല, ലിയാഖത്ത് അഹങ്കാർ ക്ഷമിക്കണം അലിഖാൻ സാരംഗി, രോണു മജുംദാർ പുല്ലാങ്കുഴൽ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തക്ക നാടൻ 49.55, മറുനാടൻ 46.50, പയർ നാടൻ 55.60, മറുനാടൻ 43.50, ചേന നാടൻ 44.50, മറുനാടൻ 36.42. ഇനിയൊരു നാടനിനം മരച്ചീനി 30.34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ചയും ചുവപ്പും 43.47, കുമ്പളങ്ങ 22.28, ഞാലിപ്പൂവൻ 80.85, പാളയംതോടൻ 35.40, പൂവൻ 54.60, റോബസ്റ്റ 28.33, ബീട്രൂട്ട് 68.75, വെണ്ടയ്ക്ക 40.45, പാവയ്ക്ക 58.65, ചുരയ്ക്ക 36.42, വഴുതന 42.47, കത്തിരിയുരുണ്ടത് 36.42, ക്യാബേജ് 32.37, കാരറ്റ് 46.52, കോളിഫ്ലവർ 36.42, കൊത്തമര 38.43, കൂർക്ക 44.50, ചേമ്പ് വലുത് 65.70, ചേമ്പ് ചെറുത് 40.45, വെള്ളരി 42.47, മുരിങ്ങക്കായ 35.40, ബീൻസ് 86.92, ഇഞ്ചി 158.162, പച്ചമുളക് 52.57, കരുനാരങ്ങ 86.92, ചെറുനാരങ്ങ 1 ₹5, 6 ₹, കോവയ്ക്ക 47.52, പച്ചമാങ്ങ 94.100, സവാള 56.61, ചെറിയ ഉള്ളി 96.102, ഉരുളക്കിഴങ്ങ് 34.40, മത്തൻ 22.25, പീച്ചിങ്ങ 52.57, പടവലം 36.42, തക്കാളി 33.36, അമരപ്പയർ 65.70. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്.
5: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ.

0: മുതൽ തവണ വ്യവസ്ഥയിൽ
1: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്,
0: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1st ₹30 crore, 2nd 1 crore rupees.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എസ് ജയ പാടിയത്, ഗാനരചന ടി ടി പ്രഭാകരൻ, സംഗീതം ജോസ്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: കെ ബി സുജാത പാടിയ ഗാനം, രചന സി രാജേന്ദ്രൻ, സംഗീതം എ ഇ വാമനൻ നമ്പൂതിരി.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
2: വീണപൂവിൻ്റെ ശിരസ് ചോദിക്കുന്നു, പ്രേമ സംഗീത തപസ് ചോദിക്കുന്നു, ചിത്രയോഗത്തിൻ നബസ് ചോദിക്കുന്നു, മണിനാദമാന മനസ് ചോദിക്കുന്നു.
1: കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05. ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
3: അനന്തപത്മനാഭന്റെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗം, അതായിരുന്നു അനന്തുവിന്റെ മോഹം. ഇന്ദ്രജാലം കൊണ്ട് വലുതാകുന്ന പെൺകുട്ടിയെപ്പോലെ അവന്റെ സ്വപ്നങ്ങളിൽ ആ മോഹം കടന്നു വന്നിരുന്നു.
1: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
4: കത്തിയമർന്ന അക്ഷരങ്ങൾ ചോദിച്ചു, വെളിച്ചമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കെടുത്തി നിങ്ങൾ.
1: സോണി വർഗീസ് വയനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
5: ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന് ഒരു പൂനിലാ പെണ്ണ് നാണിച്ച് തലകുനിച്ച് മേഘപാളികളിൽ ഒളിച്ചു.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ. സേവന വാർത്തകൾ. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഈ മാസം 24 വ്യാഴാഴ്ച രാവിലെ 10 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതകൾ ഉള്ളവർ, ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0486823650. നമ്പർ ഒരിക്കൽ കൂടി 0486823650.
6: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
7: പെപ്റ്റിക് അൾസർ, പൈൽസ് ഫിഷർ ഫിസ്റ്റുല, ആശ്വാസമേകാൻ ഹോമിയോപ്പതി.
6: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.
8: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
10: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ മാസം 29 രാവിലെ 11 ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഒരു സ്കൂളിൽ നിന്ന് 2 ടീമിന് പങ്കെടുക്കാം. വിഷയം ഗാന്ധിജിയും ഖാദിയും, സ്വാതന്ത്ര്യ സമരവും പൊതുവിജ്ഞാനവും. ചോദ്യങ്ങൾ മലയാളത്തിലാണ്. താൽപര്യമുള്ളവർ ഈ മാസം 25 മുൻപ് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9746148187. നമ്പർ ഒരിക്കൽ കൂടി 9746148187.
11: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400 പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
12: 8,500 വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
11: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
13: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
14: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
15: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
16: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
15: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം

0: വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്
0: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
2: കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പുതുതായി രൂപീകരിക്കപ്പെട്ട 10-ാം വാർഡ് അഞ്ചക്കുളത്തിലേക്ക് ആശാ വർക്കറുടെ നിയമനം നടത്തുന്നു. 25 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. 10-ാം വാർഡിൽ സ്ഥിരതാമസമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷാഫോം കോടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഓഫീസിൽ നിന്നും ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 28 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9497271727. നമ്പർ ഒരിക്കൽ കൂടി 9497271707. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ കോട്ടയം ജില്ലയിൽ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്ന് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ബിരുദാനന്തര ബിരുദം. പ്രായം 22-ഉം 45-ഉം മധ്യേ. അപേക്ഷകൾ 25 മാസം മുൻപ് കോട്ടയം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിൽ ലഭിക്കണം. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 12:29:45. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ധനമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മൂന്ന് ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം പരിപാടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. സംസ്ഥാനത്തും വിപുലമായ ശുചീകരണ യജ്ഞം. ഓപ്പറേഷൻ ഡൊമിനോയിലൂടെ അന്തർ സംസ്ഥാന കൊക്കൈൻ ശൃംഖലയെ തകർത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മൂന്ന് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രത്തിന്റെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസം നീളുന്ന റീ ഇമാജിനിംഗ് കേരളം പരിപാടി ഇന്ന് സമാപിക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ സമാപന സന്ദേശം നൽകും. മന്ത്രി എം ലിജു ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായി ടീം പ്രവർത്തിക്കും. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ടീമിന്റെ തലവനെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
0: അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ സുൽത്താൻ ബത്തേരി

0: ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അന്വേഷണത്തിന്റെ ഭാഗമായി ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. ചാനൽ ഓഫീസിൽ നിന്നും എക്സൈസ് സംഘം ഇന്നലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തിരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: രാജ്യത്തെ 50 ബീച്ചുകളിലാണ് ശുചീകരണം നടക്കുന്നത്. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ നാളെ രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും തീരദേശത്തെ മോചിപ്പിക്കുക, മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നിവയും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. CPIMന്റെ വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരം AKG സെന്ററിലാണ് യോഗം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കോട്ടയം മണർകാട് ഓൾഡ് KK റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു. ടാറിംഗ് പൂർത്തിയാകുന്നതുവരെ നിരോധനം തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 20th റോസ്ഗാർ മേളയുടെ ഭാഗമായി നാളെ രാജ്യത്തുടനീളമുള്ള 45 സ്ഥലങ്ങളിൽ പരിപാടികൾ നടക്കും. 51,000 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. കേരളത്തെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന കൊക്കൈൻ കടത്ത് ശൃംഖല നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി സോണൽ യൂണിറ്റ് തകർത്തു. ഓപ്പറേഷൻ ഡൊമിനോ എന്ന പേരിൽ നടത്തിയ അന്വേഷണത്തിൽ 2 വിദേശികളടക്കം 7 അറസ്റ്റിലായത്. വിപണിയിൽ ഏകദേശം 16.55 ലക്ഷം രൂപ വില മതിക്കുന്ന 33.1 ഗ്രാം കൊക്കൈൻ സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തു. മലപ്പുറത്ത് കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 4 MDMA കേസിൽ അറസ്റ്റിൽ. മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹൈൽ, റീന, വിവേക്, സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ സുഹൈൽ 3 ഗസ്റ്റ് അധ്യാപകനാണ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അഫ്ലാടോക്സിൻ കണ്ടെത്തുന്ന നാനോ സാങ്കേതിക വിദ്യയ്ക്ക് മലയാളി ഗവേഷകയ്ക്ക് പേറ്റന്റ്. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള നൂതന രീതി അങ്കമാലി മഞ്ഞപ്പുറ സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായ ലക്ഷ്മിയാണ് വികസിപ്പിച്ചത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ബയോഫങ്ഷണലൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഭക്ഷണത്തിലെ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള കണ്ടുപിടുത്തത്തിനാണ് ലക്ഷ്മിക്ക് പേറ്റന്റ് അനുവദിച്ചത്. നിലക്കടല, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയിൽ കാണപ്പെടുന്നതും ക്യാൻസറിന് കാരണമാകുന്നതുമായ വിഷവസ്തുവാണ് അഫ്ലാടോക്സിൻ. ഇത് ഈ നൂതന രീതിയിലൂടെ വേഗത്തിലും കൃത്യമായും കുറഞ്ഞ ചെലവിൽ കണ്ടെത്താൻ കഴിയും.
0: ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ നിന്നും വിരമിച്ച കണ്ണൂർ ഇരിട്ടി സ്വദേശി KS ജോസഫ് അന്തരിച്ചു. 83 കൊച്ചി PIB, കണ്ണൂർ ഫീൽഡ് പബ്ലിസിറ്റി, ഡൽഹി സൈനിക് സമാചാർ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 163 ഉയർന്ന് 74,485, നിഫ്റ്റി 47 ഉയർന്ന് 23,322 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില വർദ്ധിച്ചു. പവന് 1,160 കൂടി 113,740 ഗ്രാമിന് 14,155 ഇന്നത്തെ വില. അഫ്ഗാനിസ്ഥാനെതിരായ 3 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ

0: നാലിന് ഓൾ ഔട്ടായി. ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. UGC നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. ഈ മാസം 9-10 തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. സൊസൈറ്റി ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് കൾച്ചർ എമംഗ്സ്റ്റ് യൂത്ത് സ്പിക്മാക്കെ NIT കാലിക്കറ്റുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷന് ഇന്ന് തുടക്കമാകും. സമന്വയം എന്ന പരിപാടിയിൽ പ്രശസ്ത കലാകാരന്മാരുടെ പ്രകടനങ്ങൾ അരങ്ങേറും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ മികച്ച അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന പരിപാടിയാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ധനമന്ത്രിമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 3 ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം പരിപാടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. സംസ്ഥാനത്തും വിപുലമായ ശുചീകരണ യജ്ഞം. ഓപ്പറേഷൻ ഡൊമിനോയിലൂടെ അന്തർ സംസ്ഥാന കൊക്കൈൻ ശൃംഖലയെ തകർത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് ഗ്രാമം പദ്ധതിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനന്ദ് എ.ജെ. സംസാരിക്കുന്നു.
2: നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യം നമ്മുടെ ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഏകാരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആയാലും ഇന്ത്യയുടെ തന്നെ ആയാലും ആയുർദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ട്. ശരാശരി ആയുർദൈർഘ്യം എന്നത് നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു നിരക്കാണ്. നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും ഇതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളപ്പോൾ തന്നെ നമ്മളോടൊപ്പം ഈ ജീവിതശൈലി രോഗങ്ങളും കൂടുതൽ നാൾ കൂടെ ഉണ്ടാകും. നമ്മൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുക എന്നതിനേക്കാൾ ആരോഗ്യപൂർണമായി ജീവിച്ചിരിക്കുക എന്നതും ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഇത്തരത്തിലൊരു സമഗ്രമായ കാഴ്ചപ്പാടാണ് ആയുർവേദത്തിൻ്റെത്. നമ്മളോടൊപ്പം ജീവിതശൈലി രോഗങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ലളിതമായ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായിട്ട് പറ്റും. ഇതിലേറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നാം തന്നെ അറിയുക എന്നതാണ്. അപ്പോൾ നമ്മുടെ തെറ്റായ ജീവിതശൈലികൾ എന്തൊക്കെയാണ്, നമുക്ക് അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഏറ്റവും വ്യക്തമായി അറിയാവുന്നത് നമുക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ചികിത്സ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഏറ്റവും പ്രചാരത്തിലേക്ക് വരുന്നത് ഓരോ വ്യക്തിപരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതശൈലിയും എല്ലാം വേറിട്ടിരിക്കും. അവരുടെ ജനിതക ഘടനയെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്തമായ ചികിത്സയിലേക്കാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചെറിയ ആരോഗ്യ ശീലങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. നമ്മൾ ദിനം പ്രതി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ദിനചര്യ എന്നത്. ദിനചര്യയിൽ ഉൾപ്പെടുന്നതാണ് ഉറക്കം. മിതമായിട്ടുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിന് പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്താൻ സഹായിക്കും. ഉറക്കം അമിതമാകാതിരിക്കുക, അതുപോലെ തന്നെ തീരെ കുറയാതിരിക്കുക, അത് നമ്മുടെ ദീർഘനാളത്തെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള വ്യതിയാനങ്ങൾ നമുക്ക് പലരുടെയും ജീവിതശൈലി കാരണം ഉണ്ടാവാം. അതിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഉറക്കം ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ, നമ്മുടെ മലമൂത്ര വിസർജനം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായ ഒരു ശീലത്തോടുകൂടി ചെയ്യുക എന്നത്. ആയുർവേദത്തിൽ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദനകൾ വേഗങ്ങൾ എന്നാണ് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്, ധാരണീയം അധാരണീയം. നമ്മുടെ ശരീരത്തിന് നിയന്ത്രിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടാത്തതും. നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ വിശ്രമം,

അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള അസൂയ ഇത്യാദിയായിട്ടുള്ള നമ്മുടെ മാനസിക വികാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ നമ്മുടെ സ്വാഭാവികമായി നമുക്ക് തന്നെ ഉണ്ടാകുന്ന വിശപ്പ്, അതുപോലെ തന്നെ ദാഹം, ദഹനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മലമൂത്ര വിസർജനം ഇത്യാദി കാര്യങ്ങൾ നമ്മൾ അമിതമായി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിനോട് അനുബന്ധിച്ച് പലവിധ അസുഖങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു ചിട്ടയായി നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഒത്തിരി അസുഖങ്ങളെ തടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഹാരവും കുടിവെള്ളവും. കൃത്യസമയത്തുള്ള ഭക്ഷണം, ലളിതവും മിതവുമായിട്ടുള്ള ഭക്ഷണം, ഒന്ന് ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം കഴിക്കുന്ന രീതി, ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നതിൽ ശ്രദ്ധിക്കുക, ഇതെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, അത് എപ്പോൾ കുടിക്കണം, എത്രമാത്രം വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിഞ്ഞ ഉടനെ അധികമായി വെള്ളം കുടിക്കാതിരിക്കുക, വെള്ളം കുടിച്ചതിന് ശേഷം ഉടൻ കിടക്കാതിരിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലവിധത്തിലുള്ള നീർക്കെട്ടും രോഗങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചെറുക്കാനായിട്ട് പറ്റും. ശരീരത്തിൽ എണ്ണ തേപ്പ്, നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ ഒരു ശീലമായി കൊണ്ടുവരുന്നതാണ് എണ്ണതേപ്പ്. വിവിധങ്ങളായിട്ടുള്ള തൈലങ്ങൾ, എണ്ണകൾ ഉപയോഗിച്ച് നമ്മൾ തലയിലും അതുപോലെ തന്നെ ദേഹത്തും എണ്ണ തേക്കാറുണ്ട്. അതും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആരോഗ്യ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട്, ഉദാഹരണമായി കഫപ്രകൃതിക്കാർ എന്ന് പറയുന്നു, ഒത്തിരി നീർക്കെട്ടും അല്ലെങ്കിൽ ശരീരത്തിന് ഇച്ചിരി കൂടെ കഫപ്രകൃതി എന്നുള്ളൊരവസ്ഥയുള്ള ആൾക്കാരാണെങ്കിൽ അധികമായിട്ട് എണ്ണ തേക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എണ്ണ ഏതാണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് വ്യായാമം. ഇന്ന് വ്യായാമത്തെ പറ്റി ബോധവാന്മാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. അതുപോലെ ജിം പോലെയുള്ള ഒരു സംസ്കാരം നമ്മളിലേക്ക് കൂടുതൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. വ്യായാമം മിതമായിട്ട് ചെയ്യുക, ദിനം പ്രതി നമ്മുടെ ശീലത്തിലേക്ക് ഭാഗമാക്കുക എന്നത് പ്രാധാന്യമുള്ളതാണ്. വ്യായാമത്തിന് ഉപരിയായിട്ട് നമ്മുടെ ലളിതമായിട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് അധികം കാശ് ചെലവില്ലാതെ നമുക്ക് നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് നടത്തം എന്നുള്ളത്. അതുപോലെ യോഗ, ആയുർവേദത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ആയുഷ് മിഷനും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് യോഗ എന്നത്. മിതമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് ശരീരം അയച്ചുവിടുന്ന വ്യായാമങ്ങളും അതുപോലെ തന്നെ പ്രാണായാമം പോലുള്ള പ്രക്രിയകൾ നമുക്ക് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തല കുളിക്കുന്ന രീതി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തല കുളിക്കാതിരിക്കുക, ദിവസവും നമ്മുടെ ആരോഗ്യത്തിന് അനുയോജ്യമായിട്ട് നമ്മൾ കുളിക്കുന്ന ഒരു ഷെഡ്യൂൾ നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. ഇവയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് മാനസിക ആരോഗ്യം എന്നുള്ളത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പലവിധത്തിലായ ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മാനസിക ആരോഗ്യം ക്രമപ്പെടുത്തുക എന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ മാറിയ ജീവിത സാഹചര്യത്തിൽ നമ്മളൊരു സാങ്കല്പികമായ ലോകത്ത് ജീവിക്കുമ്പോൾ, യാഥാർത്ഥ്യബോധത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാനസിക ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ജീവിത ശൈലിയിലുള്ള വ്യതിയാനം കൊണ്ട് ഒട്ടേറെ രോഗങ്ങൾ ഉണ്ടാകാം. നമുക്കറിയാം, പ്രമേഹം, രക്താതിസമ്മർദ്ദം, അതുപോലെ തന്നെ അമിതവണ്ണം, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളായി നമ്മൾ കണക്കാക്കുന്നു. നല്ല ജീവിത ശൈലി കൊണ്ട്, അതായത് ലളിതമായ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം രോഗങ്ങളെ വരാതിരിക്കാനായിട്ട് സഹായിക്കും. അഥവാ വരാനായിട്ട് പാരമ്പര്യമായി നമുക്ക് കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അവ വരുന്നത് വൈകിപ്പിക്കാനായി സാധിക്കും. അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളെ ഒക്കെ നിയന്ത്രിക്കാനായിട്ട്, കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ടും ഈ നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരുന്നത് വഴി സഹായിക്കും. ഇതോടൊപ്പം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൽ, അടുക്കളയിൽ, ഒരു ഫാർമസി പോലെ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഔഷധ മൂല്യമുള്ള വസ്തുക്കൾ എന്നത്. നമുക്കറിയാം, നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചി, ചുക്ക്, കുരുമുളക്, മഞ്ഞൾ, കറിവേപ്പില, ഗ്രാമ്പു, ഏലക്ക, ഉലുവ പോലെ പലവിധത്തിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവ യുക്തിയുക്തം നമ്മുടെ ആഹാരത്തിൽ ചേരുവയായി ചേർക്കുകയാണെങ്കിൽ പലവിധ രോഗങ്ങളെ നമുക്ക് ചെറുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള വളരെ ചെറിയ സ്ഥലമാണ് നമുക്ക് ഉള്ളതെങ്കിൽ പോലും നമുക്കൊരു അടുക്കള തോട്ടം തയ്യാറാക്കുകയാണെങ്കിൽ കീടനാശിനിയോ മറ്റ് ദോഷങ്ങളില്ലാത്ത ഭക്ഷണം എന്നുമുള്ള ആഹാര ക്രമത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ പറമ്പിലും ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഓരോ ഔഷധ സസ്യങ്ങളെ പറ്റിയും ഓരോ മരുന്നിനെ പറ്റിയും ഒക്കെ വിശദമായിട്ടുള്ള വിവരണങ്ങൾ പല ആൾക്കാരിൽ നിന്നും നമുക്ക് കാണാനായിട്ട് കേൾക്കാനായിട്ടും കഴിയും. അത് ഉത്തരവാദിത്വത്തോടെ ഉള്ള വിവരണങ്ങളാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാത്രം, ഓതന്റിക് ആയിട്ടുള്ള ശരിയായ വിവരം മാത്രം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വിദഗ്ധ ഉപദേശം അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അത്തരം കാര്യങ്ങൾ പിന്തുടരുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇത്തരം സമഗ്രമായ

0: ആരോഗ്യ പരിപാലനത്തിനായി നാഷണൽ ആയുഷ് മിഷൻ നടപ്പിലാക്കി വരുന്ന ഒരു മാതൃകാ ഗ്രാമ പദ്ധതിയാണ് ആയുഷ് ഗ്രാമം പദ്ധതി. നിലവിൽ കേരളത്തിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ ആയുഷ് ഗ്രാമം പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ജീവിതശൈലി രോഗ നിർണയ ക്ലിനിക്ക്, അതുപോലെ തന്നെ പകർച്ചവ്യാധി പ്രതിരോധം, യോഗയിലൂടെ ആരോഗ്യം, അടുക്കള തോട്ടം, അതുപോലെ ഔഷധ സസ്യ പരിചരണം, വിവിധ പ്രദർശനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ, പരിശീലനം എന്നിവയെല്ലാം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നു. അതിനായി കൂടുതൽ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ആയുഷ് ഗ്രാമം പദ്ധതിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളെ അറിയുക എന്ന കാര്യം നമ്മൾ എപ്പോഴും പിന്തുടരുക. അനാരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി ഓരോരുത്തരിലും നമ്മൾ സ്വാഭാവികമായി ഉണ്ടായി വരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അത് ആരോഗ്യപരമായിട്ട് ഉള്ള ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം വ്യക്തിപരമായ ആരോഗ്യത്തിനേക്കാളുപരി നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ ഭാവി തലമുറയുടെ ആരോഗ്യത്തിനായിട്ട് ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
1: ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് ഗ്രാമം പദ്ധതിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനന്ദ് എ ജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം. 2004 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവത്തിൽ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 40 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ വിശദമായി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ബില്ലിന്റെ വിശദാംശങ്ങൾ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കും. FCRA ഭേദഗതി ബിൽ JPCക്ക് വിടാൻ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ നിന്നുള്ള 21 MPമാരും 10 രാജ്യസഭാംഗങ്ങളുമാണ് JPCയിലുള്ളത്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസമാണ് സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുക. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായാണ് ടീം പ്രവർത്തിക്കുക.
1: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
0: ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻസ് ക്ലിയറൻസ് ട്വിൻ സീറ്റ് ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവർ ഹാൻഡ്സ് ലിമിറ്റഡിന്

0: ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഭേദഗതി പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ലക്ഷ്യത്തിലൂന്നി സമഗ്ര വികസനത്തിനും സാമൂഹിക ശാക്തീകരണത്തിനുമായി നിരവധി നടപടികളാണ് ഇക്കാലയളവിൽ സ്വീകരിച്ചത്. സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ ഝാർഖണ്ഡിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന സേവാ സങ്കൽപ് സീരീസിൽ ഇന്ന്.
2: ശുചിത്വവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കാൻ ജനകീയ ദൌത്യമായി മാറിയ സ്വച്ഛ് ഭാരതിലൂടെ സാധിച്ചു. ശുചിത്വം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണമെന്ന കാഴ്ചപ്പാടയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് ദൌത്യം രാജ്യത്ത് അവതരിപ്പിച്ചത്. ഝാർഖണ്ഡിലെ വിദൂര ഗ്രാമങ്ങളിലടക്കം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ദൌത്യത്തിനായി. സംസ്ഥാനത്തെ 91% ഗ്രാമങ്ങളും വെളിയിട വിസർജന വിമുക്തമാക്കാൻ ഇതിലൂടെ സാധിച്ചു. 42 ലക്ഷം ശൌചാലയങ്ങൾ ഝാർഖണ്ഡിലെ ഗ്രാമീണ വീടുകളിൽ ഇതിലൂടെ നിർമ്മിച്ചു നൽകി. ഗോബർധൻ പദ്ധതിയിലൂടെ ഗോത്രവർഗ മേഖലയിലടക്കം ശാക്തീകരണം സൃഷ്ടിക്കാനും സാധിച്ചു. ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്കാണ് സ്വച്ഛ് ഭാരത് ദൌത്യം വഴി തുറന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. എംബസി ഉദ്യോഗസ്ഥർ സ്വച്ഛതാ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. ഇതോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ശുചീകരണ പരിപാടികളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ അംഗീകാരത്തിനായി ഇന്ന് തന്നെ സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ട ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടക്കാല ഉത്തരവ്. യുജിസി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളമായ അഗത്തി വിമാനത്താവളത്തിൽ ഇന്ന് യാത്രി സേവാ അഭിയാൻ ആഘോഷങ്ങൾ നടന്നു. യാത്രക്കാരെ കോൽക്കളി, പരിശക്കളി തുടങ്ങി ലക്ഷദ്വീപിന്റെ പരമ്പരാഗത നാടോടി നൃത്ത ചുവടുകളോടെയാണ് സ്വീകരിച്ചത്. വന്ദേമാതരം ആലാപനവും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളോടൊപ്പം സെൽഫി എടുക്കാനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. അടുത്ത മാസം 10 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബീഹാർ, ഒഡീഷ, ഉപഹിമാലയൻ പശ്ചിമബംഗാൾ, സിക്കിം, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കൊങ്കൺ, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജപ്പാനിലെ ഐചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്വിൻസി ജോവാക്യൂം ഡിസൂസ ടെക്ബോൾ വനിതാ സിംഗിൾസിൽ സെമി ഫൈനലിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരങ്ങളിൽ ജപ്പാന്റെയും കംബോഡിയയുടെയും താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഈ മുന്നേറ്റം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമാകും. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെയാണ് ഇന്ത്യൻ വനിതാ ടീം നേരിടുന്നത്. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖ്ചി എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘത്തിനും ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചത്.

0: പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക മുൻപ് നിഷേധിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഭൂട്ടാൻ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സന്ദർശനം. ഭൂട്ടാൻ രാജാവിനെയും ഭൂട്ടാൻ പ്രധാനമന്ത്രിയെയും ശ്രീ ജയശങ്കർ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക മുളദിനം. മുളയുടെ പാരിസ്ഥിതികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മൂല്യങ്ങളും പ്രാധാന്യവും ഉയർത്തിക്കാട്ടുന്നതിനായാണ് ദിനാചരണം. ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാധ്യത ഒരുക്കാൻ കൂടുതൽ നടപടികൾ ആസൂത്രണം ചെയ്ത് ഇന്ത്യയും നേപ്പാളും. ഇന്നലെ സമാപിച്ച ഗവൺമെന്റ് തല ഉപസമിതിയുടെ യോഗത്തിൽ കസ്റ്റംസ്, വിപണി സാധ്യത, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, ഭക്ഷ്യസുരക്ഷ, അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ് 35 സെക്കൻഡ്. ഗാനോത്സവം

പ്രിയ ശ്രോതാക്കളെ, 2004 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ഡ്രീംസ് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് ഈണം പകർന്ന ഗാനം ചിത്രം ഫോർ ദ പീപ്പിൾ, പാടിയത് ജാസി ഗിഫ്റ്റ്.

ഗിരീഷ് പുത്തഞ്ചേരിയും എം ജയചന്ദ്രനും ചേർന്നൊരുക്കിയ ഗാനം ജയചന്ദ്രനും വിദ്യാധരൻ മാസ്റ്ററും പാടിയത്. ചിത്രം കഥാവശേഷൻ

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400 പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: 2004 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അൽഫോൺസും ജോൽസ്നെയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഞ്ഞുപോലൊരു പെൺകുട്ടി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ഈണം പകർന്നത്.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ചിത്രം ചതിക്കാത്ത ചന്തു. ബാലു തങ്കച്ചനും ജോത്സ്നയും സംഘവും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം അലക്സ് പോൾ.

യേശുദാസും ആശാജി മേനോനും പാടിയ ഗാനം, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര, ചിത്രം കൂട്ട്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: 2004 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം സത്യം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് എം ജയചന്ദ്രൻ.

കണ്ണിനും കണ്ണാടിക്കും. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി ശ്രീനിവാസനും സുജാതയും പാടിയത്. ചിത്രം അപരിചിതൻ.

ഫ്രീഡം എന്ന ചിത്രത്തിൽ പ്രദീപ് ബാബു, റീമി ടോമി എന്നിവർ പാടിയത്. ഗാനരചന തമ്പി കണ്ണന്താനം, സംഗീതം റിനിൽ ജോൺസ്.

0: സേവന വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842983130. നമ്പർ ഒരിക്കൽ കൂടി 04842983130.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട്.

0: കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് അസിസ്റ്റന്റ് മാനേജർ, മാനേജർ, ബില്ലിംഗ് സ്റ്റാഫ് എന്നീ തസ്തികളിലേക്കാണ് അഭിമുഖം നടത്തുന്നത്. +2 ബിരുദം, BSc കെമിസ്ട്രി ബിരുദാനന്തര ബിരുദം, MBA എന്നീ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിൽ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡേറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപ അടച്ച് ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484242452. നമ്പർ ഒരിക്കൽ കൂടി 0484242452.
0: കറണ്ട് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ ACകൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
3: ഒപ്പം 5-ഇയർ കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് www.ssc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssc.gov.in.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
8: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്യുസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 രാവിലെ 11 മണിക്ക് തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന 2 ടീമുകൾക്ക് 1 സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0482222344. നമ്പർ ഒരിക്കൽ കൂടി 0482222344. വന്യജീവി വാരാഘോഷം 2026 വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് ഈ മാസം 24-25 ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, ഉപന്യാസരചന, ക്യുസ് പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാനാധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477224634. നമ്പർ ഒരിക്കൽ കൂടി 0477224634. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
10: ആകാശവാണി FM വാർത്തകൾ.
2: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊച്ചിയിലെത്തി. ജന്മഭൂമി ദിനപത്രം കൊച്ചി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വ്യോമസേന

0: നെക്കും പവൻ ഹാൻസനുമുള്ള എച്ച് എ എൽ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്ന് ബംഗളൂരുവിൽ കൈമാറും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയ്ക്കാവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ സമാപന പരിപാടി നാളെ എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടത്തും. ടോണി ചമ്മണി എംഎൽഎ മുഖ്യാതിഥിയാകും. കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ സ്പീക്ക് മക്കേ കൺവെൻഷൻ സമന്വയം ഇന്ന് ആരംഭിക്കും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. നാളികേര വികസന ബോർഡ് ഹിന്ദി പക്ഷാചരണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ ഹിന്ദി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ഹിന്ദി കവിതാരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ബുഖിയം എന്നതാണ് മത്സരവിഷയം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പറയാം, ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. മറ്റൊരു നമ്പർ 0484242637. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീതി ജോസഫാണ്. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കുന്നു: 9446455888, 0484242437. ആദ്യത്തെ കോളിലേക്ക് പോകുന്നു. ഹലോ,
2: തോട്ടക്കാട്ടര നൂലേന്ന് എം ശ്രീ കൃഷ്ണൻ.
1: ആ ഓക്കെ, പറയൂ.
2: ജൂൺ 5-ാം തീയതി വിളിച്ചതാ.
1: ഞാൻ ചോദിച്ചോ എപ്പോഴാ വിളിച്ചതെന്ന്?
2: ചോദിച്ചില്ല ആൾക്കാരെ.
1: ഞാനോട് പറയാണ്,
2: ഞാൻ 3 മാസമായി വിളിക്കുന്ന പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഈ പാനായക്കുളത്ത് ഒരു അസ്തീന, പിന്നെ മലപ്പുറം ജില്ല ഒരു മറ്റേ ശ്രീനിവാസൻ, ഇവർക്ക് ഇത് തന്നെ തൊഴില്.
1: അങ്ങനെയൊന്നും പറയരുത്, അവര് ഈ വെള്ളിത്തിരയുടെ ആരാധകരാണ്.
2: അവര് കേട്ടോ, 3 മാസം കണ്ട് വിളിക്കാൻ പാടും പറഞ്ഞാല് 2 ആഴ്ച കൂടുമ്പോ വിളിക്കാണ്.
1: വിളിക്കും അല്ലേ, അവർക്ക് ആവേശം കേറിയിട്ട് വിളിക്കുകയാണ്. എന്താ ചെയ്യാൻ പറ്റുക?
2: ഒരുപാട് നാളായിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്.
1: അപ്പൊ ഈ കറക്റ്റ് 3 മാസം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോ ഉടനെ കിട്ടിയല്ലേ. അപ്പൊ ഭാഗ്യണ്ട് അല്ലേ. ആ അത് ശരി, 2 മണിക്ക് മുമ്പേ ന്യൂസ് വായിക്കുന്നതിന് മുമ്പേ വിളി തുടങ്ങി. അപ്പൊ പാട്ട് ഏതാണെന്ന് പറഞ്ഞോളൂ.
2: 1000 അവസരങ്ങൾ കിളങ്ങി ആലുവ പുഴ പിന്നെ ഒഴുകി
1: നദിയിലെ പാട്ട്.

0: പഴയ
1: എന്റെ വീട് ആരും ശിവരാത്രിയോടൊപ്പത്തിന്റെ കടുത്താണേ.
0: ആ ഞാൻ കേട്ടില്ല, എന്താണ്?
1: ശിവരാത്രി മണപ്പുറത്തിന്റെ അടുത്ത എന്റെ വീട്.
0: ആ അത് ശരി. ഓക്കെ ഓക്കെ. ആലുവാപ്പുഴയായിട്ട് നല്ല ബന്ധാണ് അല്ലേ?
1: ഞാൻ ജനിച്ചു വളർന്ന ഇവിടുത്തെ, ഞാൻ ബ്ലൈൻഡ് ആണ്.
0: ഓ അത് ശരി. പിന്നെ ജന്മനാ ബ്ലൈൻഡ് ആണോ എങ്ങനെയാ?
1: ആറു വയസ്സുള്ള നമുക്ക് പോയതാ ഈ മോൾസ്പോക്സ്.
0: ഓ അത് ശരി. ആറു വയസ്സ് വരെ കാണാമായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ സംസാരിച്ചു.
1: രണ്ടാം ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല, അപ്പോഴത്തെ കാഴ്ച പോയി.
0: ആ അത് ശരി. അയ്യോ അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നിരിക്കുമല്ലോ അല്ലേ ആ സമയത്ത്? ഇപ്പൊ കൂടെ ആരാ ഉള്ളത്?
1: ഭാര്യയുണ്ട്, മോനുണ്ട്, മരുമോളുണ്ട്. ഭാര്യ തങ്കമ്മ കൃഷ്ണൻ, മോൻ അനിൽകുമാർ, മരുമോള് ഉണ്ണിമായ, പിന്നെ മകളുണ്ട്. മകളുടെ പേര് അനുജ. അനുജയുടെ മകള് ശിവഭദ്ര, 9-ാം ക്ലാസ്സിൽ പഠിക്കണ. പിന്നെ രണ്ടാമത്തെ കുട്ടി ശിവം മാധവ്, അത് 3-ാം ക്ലാസ്സിൽ പഠിക്കണ. മരുമോൻ മനോജ്. പിന്നെ ഈ പാട്ട് സി പി അബ്ബൂക്കർ കുട്ടമശ്ശേരി, പിന്നെ ഒരു സാജിദ മാഞ്ഞാലി, പിന്നെ കൊടുങ്ങല്ലൂരുള്ള ഒരു അബ്ദുൽ സലാം. ഇത്രയ്ക്ക് വേണ്ടിയാ?
0: ഇത്ര ആൾക്കാർ മതിയോ?
1: പോരാ എന്നെ പറഞ്ഞു നിൽക്കൂല.
0: ഓക്കെ ഓക്കെ.
1: ഒരുപാട് ആൾക്കാരുണ്ട്.
0: ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ ആൾക്കാരൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ?
1: ഓ അയ്യേ അബ്ബൂക്കറ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കൂടെ അങ്കമാലി ട്രെയിനിങ് സെന്ററിൽ ഉണ്ടായതാ.
0: അത് ശരി. ഓക്കെ.
1: 77 പരിചയമുള്ള 1977 പരിചയമുള്ള ആളാണ് അബ്ബൂക്കർ.
0: ഓ ശരി ശരി. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെയോ?
1: ബാക്കിയുള്ളവരെ കണ്ടിട്ടില്ല.
0: കണ്ടിട്ടില്ല. ഞാനതാ ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും കൂടെയുള്ള ആരെങ്കിലും അടുത്തേക്ക് വരുമ്പോ ഇത് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? കാണാതെ നമുക്കറിയാൻ പറ്റുമോ? ഒരു പരിചയം കൊണ്ടുണ്ടായ അങ്ങനെ അല്ലേ? തൊട്ടാലൊക്കെ അറിയാൻ പറ്റുമോ? ഒരാളിന്റെ കൈ പിടിച്ചാൽ ഇതിന്റെ ആളാണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല ഇല്ല, സംസാരിച്ചാൽ അറിയാം അല്ലേ? ഓക്കെ. നാട്ടിലുള്ള ആളിനെ തന്നെയാണോ കല്യാണം കഴിച്ചത്?
1: കടുങ്ങല്ലൂർ, പടിഞ്ഞാറ് കടുങ്ങല്ലൂർ.
0: കടുങ്ങല്ലൂർ
1: തന്നെ.
0: ഓക്കെ.
1: പാട്ടിലേക്ക് പോവാം,
0: പിന്നെ പാട്ട് കേൾക്കാം. ഞാൻ ഈ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണില്ല, എനിക്ക് ചോദിച്ചറിയണം.
1: ആൾക്കാരല്ലേ, ആൾക്കാരെ ലൈനിൽ നിൽക്കല്ലേ.
0: അതെ അതെ, പാട്ട് കേൾക്കാം. ഓക്കെ ബൈ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണിത്?
3: ഹലോ,
2: അതെ അതെ, പറയൂ.
3: ഞാൻ പറഞ്ഞ വിളിക്കുന്നത്, എന്റെ പേര് സുദർശൻ എന്നാണ്.
2: സുദർശനൻ, ഓക്കെ.
3: ബ്ലൈൻഡാണ് കേട്ടോ.
2: ഓ ശരി ശരി. ഇപ്പൊ നേരത്തെ അങ്ങനെ ഒരാള് വിളിക്കുകയായിരുന്നു. ഓ ശരി. എങ്ങനെ, എന്ത് പറ്റിയതാ?
3: തയ്യൽ ജോലി ആയിരുന്നു. ക്രമേണ ക്രമേണ കാഴ്ച അങ്ങ് പോവുമായിരുന്നു.
2: ആ, അത് കാരണമൊന്നും അറിയില്ല. ഞരമ്പിന്റെ പ്രശ്നം അല്ലേ? അത് കഴിഞ്ഞ്. ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് ഭദ്രദീപം ദീപാരാധന നടത്തുന്ന പാട്ടാണ് വേണ്ടത്.
2: ആ, ഭദ്രദീപം അല്ലേ? എം എസ് ബാബുരാജിന്റെ പാട്ടാണ്. എം എസ് ബാബുരാജ് അല്ലേ?
3: പഴയ ഒരു പാടാണ്.
2: ആ, പഴയ പടമാണ്, എനിക്കറിയാം. പ്രേംനസീറൊക്കെ അഭിനയിച്ച സിനിമ അല്ലേ? ശാരദ.
3: ഞാൻ
2: കണ്ട പടം, ഓർമ്മയിലുണ്ടല്ലേ? ശരി ശരി, ആ പാട്ട് കേൾപ്പിക്കാം. പിന്നെ വേറെ എന്താ?
3: വേറെ എന്താന്ന് വെച്ചാല്, എനിക്ക് എന്റെ ഭാര്യ ബേബി, മകള് സുബി കല്യാണം ചെയ്ത് വിട്ടു, മകൻ സോബിൻ, പിന്നെ ഇവരൊക്കെയാണ് എന്റെ കുടുംബം. പിന്നെ സഹോദരിയുണ്ട് ബീന, അവളുടെ ഭർത്താവ് സാനു, ഇവരൊക്കെയാണ് എന്റെ കുടുംബം. പിന്നെ ഭർത്താവിന്റെ ചേട്ടൻ ഒരാളുണ്ട്, അവരുടെ പേര് എല്ലാരും പറയുന്നതെന്ന് വെച്ചാൽ അവരൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
2: ആയിക്കോട്ടെ, പറഞ്ഞോളൂ.
3: ഷാജി. പിന്നെ തയ്യൽ ജോലിയാണ് ചെയ്യുന്നത്. രമ പുത്തങ്കാവശ്യത്തിന്റെ കൂടെയാണ്. രമയുടെ മകൾ ജിഷ. ഇവരെയൊക്കെ പേര് പറയണമെന്നുള്ളതാണ്, കാരണം അവര് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല. രാവിലെ
2: രാവിലെ വിളിക്കേണ്ട കാര്യമില്ല.
3: രസം കിട്ടിയില്ല. ഞാൻ നോക്കി നോക്കി എല്ലാ ദിവസവും നോക്കും.
2: ഒരു രണ്ടു മണിക്ക്
3: ഞാനത് ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് കിട്ടിയത് തന്നെ ബാക്കി കാര്യമൊന്നും.
2: ഒരു രണ്ടു മണിയാകും.

0: ഞാൻ 2 മിനിറ്റ് ഉള്ളപ്പം മുതൽ വിളിക്കാൻ തുടങ്ങിയാൽ മതി. രാവിലെ ഇതിന്റെ ചുവട്ടിൽ ഇരിക്കണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. ഒരുപാട് അല്ല, ഒരുപാട് പേർക്ക് ഈ പരിപാടി ഒരു ആശ്വാസമാണ്. അവർക്ക് വിളിക്കാം, സംസാരിക്കാം, പാട്ട് കേൾക്കാം.
1: നിലയത്തിലുള്ളവരും നമ്മളുമായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഏർപ്പാടിതാണല്ലോ.
0: ഏക ഏർപ്പാട് ഫോണിൻ പ്രോഗ്രാം അല്ലേ? ഫോണിനും ഫോൺ ഔട്ടും പ്രോഗ്രാം ആയിരിക്കും ഉദ്ദേശിച്ചത്. നിലയത്തിലുള്ളവരുമായിട്ട് സംസാരിക്കുന്ന, നമുക്ക് ആരോഗ്യ പരിപാടികളുണ്ട്, പരസ്പരമുണ്ട്. അതാണ്. അപ്പോ പിന്നെ ആരാ ഉള്ളത്? ശശികുമാർ സാറ്. അത് ഇനിയും വരും, ഞങ്ങളിങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുമല്ലോ. എപ്പോ വേണമെങ്കിലും വിളിക്കാം.
1: എന്റെ ഒരു സുഹൃത്തുണ്ട്, സുഹൃത്തിന്റെ പേര് ശിവപ്പൻ എന്നാണ്, പുള്ളിയുടെ ഭാര്യ ആയിഷ. വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല. പിന്നെ ഒരു മണിച്ചേരം മണിയൻ, പിന്നെ സുധർമ്മ, ഇവരൊക്കെ അറിയാൻ പറഞ്ഞു.
0: അതായത് ഏതാണ്ട് ഒരു പഞ്ചായത്തിലെ ആൾക്കാരെ മുഴുവൻ പറഞ്ഞു ഇപ്പോ അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ എന്നാ ഞാൻ
1: പിന്നെ.
0: തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് പേർക്ക് ഇതൊരു ആശ്വാസമാണ്. നമ്മളെ വിളിക്കുന്നതിൽ
1: സന്തോഷം കൂടിയാണ്.
0: തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിങ്ങൾക്കൊരു സന്തോഷം,
1: ഒരു നല്ല സദ്യ കിട്ടുന്ന സന്തോഷമാണ്.
0: ഓക്കെ, അതൊക്കെ കേൾക്കുമ്പോ ഒരു ഞങ്ങൾക്കും ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്.
1: എല്ലാ പരിപാടിയൊക്കെ ഈ വെറുതെ പാട്ട് മാത്രമല്ല, എല്ലാ പരിപാടികളും ഉണ്ടല്ലോ, അതിങ്ങനെ കേൾക്കുന്നത്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുണ്ടല്ലോ ഇക്കാര്യത്തിൽ.
0: നിങ്ങളെ എപ്പോഴും എൻഗേജ്ഡ് ആക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്, അതൊരു കാര്യമാണ് അല്ലേ? എപ്പോഴും ഇങ്ങനെ റേഡിയോയിലൂടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ പാടിക്കൊണ്ടോ ഇരിക്കുന്നു. മനസ്സിലായി, ഒരുപാട് വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്.
1: ഒരുപാട് ഒരുപാട് പരിപാടികളുണ്ട്, കാരണം ആരോഗ്യ പരിപാടി, മറ്റു അറിവുകള്. ഇപ്പൊ നമ്മുടെ ബാലനാട്ടാളിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഓർക്കുന്നില്ല.
0: ഏതാണ്?
1: അതൊക്കെ രാവിലെ നേരത്തെ നിലയത്തിൽ നിന്ന്
0: ബാലൻ സാറ്. ബാലൻ സാറിന്റെ പരിപാടി അല്ലേ?
1: രാവിലെ.
0: അപ്പൊ ശരി, എന്നാ പാട്ട് കേൾപ്പിക്കട്ടെ.
1: പാട്ട് കേൾപ്പിച്ചോളൂ.
0: ഓക്കെ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ.
3: ഹലോ.
2: ആ, വെള്ളിത്തിരയാണ്, പറഞ്ഞോളൂ. ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: റംല.
2: നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
3: വിളിക്കാറുണ്ട്, ഇപ്പഴല്ല, കൊറേ നാളായി.
2: എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല.
3: സംസാരിക്കോ?
2: ശരി ശരി. ഏത് പാട്ടാ വേണ്ടതെന്ന്?
3: കാറ്റുമൊഴുക്കും കിഴക്കോട്ടെന്നുള്ള
2: പണി തീരാത്ത വീട് അല്ലേ? പഴയ പാട്ടാണ്, പി ജയചന്ദ്രനും ലതാരാജുമാണ് പാടിയത്. അത് ഇന്ന് വയലാറിന്റെ പാട്ടുകളാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഏറ്റവും കുറെയൊക്കെ പഴയ പാട്ടുകൾ. പിന്നെ വേറെന്തുണ്ട് വിശേഷം?
3: നല്ല വിശേഷം.
2: ഊണൊക്കെ കഴിച്ചോ?
3: ഊണൊക്കെ കഴിഞ്ഞു.
2: ആരുണ്ട് വീട്ടില്? വീട്ടിലാരാ ഉള്ളത്?
3: വീട്ടില് മോളുണ്ട്, മോനുണ്ട്, ബന്ധുണ്ട്.
2: ഓക്കെ. ഇപ്പൊ എല്ലാരും ഉണ്ടോ അവിടെ?
3: ഇല്ല, മോൻ ക്ലാസ്സിൽ പോയി. മോളുണ്ട്.
2: ഹസ്ബൻഡ് ഉണ്ടോ?
3: ഹസ്ബൻഡും ഉണ്ട്.
2: ഇങ്ങോട്ട് ആകാശവാണിയിലേക്ക് വിളിക്കുന്ന കാര്യം അറിയാവോ അവർക്ക്? കേട്ടോണ്ടിരിക്കുക. മോള് വിളിക്കാറുണ്ടല്ലേ? ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? ഈ പാട്ട് വേണമെന്ന് അവരാരെങ്കിലും ആണോ പറഞ്ഞത്? ശരി ശരി, അങ്ങനെയാ വേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിനല്ലേ ഒരു പ്രാധാന്യം നമ്മളെങ്കിലും കൊടുക്കണ്ടേ അല്ലേ? ഓക്കെ, ഞാൻ പാട്ട് കേൾപ്പിക്കട്ടെ. ശരി. അതെ അതെ അതെ. ഓക്കെ, ബൈ.

0: ഹലോ,
1: ഹലോ,
0: വെള്ളിത്തിരയാണ്.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം.
1: ഞാൻ
0: എവിടുന്നാണ്
1: കുഴപ്പള്ളി ബീച്ചിൽ നിന്ന് ബിന്ദു പ്രീതിഹര.
0: വിളിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്
1: ആ
0: അല്ലേ?
1: നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ
0: ഇപ്പൊ ഏത് പാട്ടാ ബിന്ദുവിന് വേണ്ടത്?
1: എനിക്ക് ചിത്രം സിനിമയില പാടം പൂത്തകാലം.
0: ഓ, ചിത്രം സിനിമ ആർക്കും മറക്കാൻ പറ്റാത്ത ഒന്നാണ് അല്ലേ?
1: അത് തന്നെ, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല.
0: ഇല്ല ഇല്ല, ഓരോരുത്തരും അല്ലേ.
1: അത് ഓർത്ത് ഓർത്ത് ചിരിക്കാൻ പറ്റും.
0: അതെ അതെ, എത്ര തവണ കണ്ടാലും മടുക്കില്ല.

0: അപ്പോ മറ്റ് വിശേഷങ്ങളൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അല്ലേ? പറയൂ പറയൂ.
1: എന്റെ പേരക്കുട്ടികളുടെ ബർത്ത്ഡേ വന്നിട്ടുണ്ട്, അടുത്ത മാസം 16-ാം തീയതിയാണ്. അതുപോലെ ഞങ്ങളുടെ മക്കളുടെ അതെ, ഒരാളുടെ 4 ഒക്ടോബർ, ഒരാളുടെ 9 ഒക്ടോബർ. അപ്പൊ അവർക്കൊക്കെ ഒരു ബർത്ത്ഡേ വിഷസ് പറയണം.
0: എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ.
1: പിന്നെ ഞങ്ങൾ പണിക്ക് പോയിരുന്ന സ്ഥലത്ത് എല്ലാവർക്കും ഒരു ഹായ് പറയണം. അബീക്കട കമ്പനിയിലെ എല്ലാ തൊഴിലാളികളും
0: എല്ലാവർക്കും ഒരു ഹായ് മതിയോ? പറയൂ പറയൂ.
1: നമ്മുടെ ജയമോഹൻ സാറ്, അഖിൽ സാറൊക്കെ ഇപ്പില്ലല്ലോ, അവരെയൊക്കെ അന്വേഷിച്ചെന്ന് പറയണം.
0: പറയാം.
1: അവര് പോയ പിന്നെ ഓർമ്മ ചിന്തക വായന കേട്ടിട്ട് ഒരു കോമഡി വന്നില്ല.
0: ആണല്ലേ, അവര് ഭയങ്കര കോമഡി ആയിരുന്നു അല്ലേ?
1: അവര് ഉള്ളപ്പ അത് വായിക്കുമ്പോ ചിരിക്കാനൊക്കെ ഉണ്ടാവും.
0: ഉണ്ടാവും. ഇപ്പൊ ചിരി കുറഞ്ഞു അല്ലേ?
1: ഇപ്പൊ ചിരി കുറഞ്ഞു.
0: അതിവിടെ ബോധിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും. കുറച്ചുകൂടെ ഒക്കെ ചിരി
1: വേണം.
0: അവര് ഒരാള് ലക്ഷദ്വീപിലേക്ക്, ഒരാള് ദേവികുളത്തേക്ക്.
1: അവിടെ ഉള്ള എല്ലാരും അന്വേഷിച്ചെന്ന് പറയണ. ഇവിടെ പിന്നെ ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡി എല്ലാവരും മേഡത്തിനൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ പേര് പ്രീതിഹരൻ എന്നാണ്.
0: പ്രീതിഹരൻ ആണോ? അതെന്റെ പേര് ആണല്ലോ. ഓക്കേ, ഹരൻ എന്റെ പേരല്ല കേട്ടോ.
1: ഹരൻ മേഡത്തിന്റെ പ്രീതി ജോസഫ്.
0: അതെ, ജോസഫ്.
1: അപ്പൊ മേഡത്തിനൊക്കെ സുഖം?
0: എല്ലാവർക്കും സുഖം. ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇങ്ങനെ തൊണ്ടയ്ക്കൊരു അസുഖമുണ്ട്, അത് അങ്ങ് മാറണമില്ല. അതാണ്, അല്ലാതെ എല്ലാം സുഖം. ഫുഡൊക്കെ കഴിച്ചു? ഫുഡ് കഴിക്കാതെ ഇവിടെ വന്നിരുന്നാ എങ്ങനെയാ ഇത്രയും പേരോടൊക്കെ സംസാരിക്കണ്ടേ?
1: മേഡം ബീച്ചിൽ വരാറില്ലേ? കുഴിപ്പിള്ളി ബീച്ചിലൊക്കെ വായിന്നെ ദിവസം.
0: കുഴിപ്പിള്ളി ബീച്ചിൽ വരട്ടെ. എപ്പോഴാ വരേണ്ടത്?
1: ഇപ്പൊ ഞാൻ ആ കുഴിപ്പിള്ളി ബീച്ചില് പാർക്കിംഗ് ഏരിയയിൽ ഉണ്ട്.
0: ഇപ്പൊ എങ്ങനെയാ വരിക? ബീച്ചിലൊക്കെ വൈകുന്നേരം വന്നിട്ടല്ലേ കാര്യം.
1: 6 മാസം ഞാൻ അവിടെ ഉണ്ടാവും.
0: ഓ, അത് ശരി.
1: അപ്പൊ മേഡം വന്നാൽ എന്നെ അന്വേഷിച്ചാൽ കാണാൻ പറ്റും.
0: തീർച്ചയായിട്ടും വരികയാണെങ്കിൽ അന്വേഷിച്ചിരിക്കും.
1: ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ അടുത്ത മാസം ഓപ്പൺ ആവും.
0: അവിടെ എന്താ ബിന്ദു, അവിടെ എന്താ ചെയ്യുന്നത്?
1: എനിക്ക് അവിടെ ബില്ലി അടിക്കൽ, ബില്ലിംഗ്.
0: ഓ, അത് ശരി. പാർക്കിംഗില് അല്ലേ? അതാണ് ഞാൻ അവിടെ ഉണ്ടാവും പറഞ്ഞത് അല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണല്ലോ. ഇപ്പൊ എങ്ങനെ ആൾക്കാരുണ്ടോ ബീച്ചിൽ? ധാരാളം പേര് വരുന്നുണ്ടോ?
1: വർക്കിംഗ് ഡേ അല്ലെങ്കിൽ ആള് കുറവാണ്.
0: ഹോളിഡേസ് ആണെങ്കിൽ?
1: ഹോളിഡേസ് ആണെങ്കിൽ ആളുകൾ ഉണ്ടാവും.
0: നല്ല തിരക്കാണ് അല്ലേ?
1: തിരക്കുണ്ടാവും.
0: ഓക്കെ, അപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ദിവസം വരാം.
1: എല്ലാരെയും നമുക്ക് കാണാം.
0: വന്നാൽ അവിടെ ഞങ്ങൾ ബിന്ദുവിനെ അന്വേഷിക്കും.
1: അന്വേഷിക്കണം.
0: അപ്പൊ എന്നാ ഇപ്പൊ പാട്ട് കേട്ടാലോ?
1: ഓക്കെ
0: ശരി, ബൈ.

0: ഹലോ,
1: ഹലോ,
0: വെള്ളിത്തിരയാണിത്. പറയൂ.
1: ആ പാണാവളിയിൽ നിന്ന് സുഭാഷാണ്.
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല തന്നെ.
0: പാട്ട് പറഞ്ഞോളൂ.
1: പരതത്തിലെ ഗോപാങ്കണ എന്നുള്ള പാട്ടില്ലേ?
0: പാട്ട് കേൾപ്പിക്കാം. യേശുദാസും ചിത്രയും അല്ലേ?
1: ആ അതെ അതെ.
0: മോഹൻലാലിന്റെ മറക്കാനാവാത്ത സിനിമ.
1: ആ അതെ.
0: ഭരതം കണ്ടതല്ലേ?
1: ആ കണ്ടതാണ്.
0: അദ്ദേഹത്തിന് ദേശീയ അവാർഡൊക്കെ കിട്ടിയ സിനിമയാണിത്. പിന്നെ എന്തൊക്കെയാ അവിടെ വിശേഷങ്ങൾ?
1: വിശേഷം നല്ല വിശേഷം. പിന്നെ എന്റെ പേര് സുഭാഷ്. പിന്നെ മക്കള് എന്റെ പേര് വൈഗ, ആയുഷ് ദേവ്. വൈഫിന്റെ പേര് അശ്വതി.
0: വൈഗ നല്ല ഒരു എന്താണ് കേൾക്കാനൊരു ഇമ്പമുള്ള പേര്. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: മോള് 8-ാം ക്ലാസ്സില്.
0: മോനോ?
1: മോൻ മറ്റത്തിൽ ഭാഗം.
0: മോൻ എന്താണ് മോന്റെ പേര്? ആശിഷ്.
1: ആയുഷ് ദേവ്.
0: ആയുഷ്, ആയുഷ് ദേവ് അല്ലേ? ആ പേരൊക്കെ നല്ല പേരുകളാണല്ലോ. ഇതെങ്ങനെയാ ഇത്രയും നല്ല പേരുകൾ കണ്ടുപിടിച്ചത്?
1: നല്ല പേരാണെന്ന് തോന്നി.
0: മനസ്സിൽ വന്നു അല്ലേ? ഇപ്പൊ ആൾക്കാർ ഈ പേരൊക്കെ ഇങ്ങനെ തപ്പിയെടുത്തിട്ട് ഒക്കെയാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് പേരിടാനായിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പണ്ടുള്ള അച്ഛനമ്മമാർ പിറക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ പേര് അല്ലേ, മോളാണെങ്കിൽ ഇന്നത്, മകനാണെങ്കിൽ ഇന്നത് എന്ന് തീരുമാനിച്ചു വെക്കും. ഇപ്പോൾ പുതിയ തലമുറ അങ്ങനെയല്ല, അവർ പേര് ഒരുപാട് വളരെ സെലക്റ്റീവായിട്ടാണ് അത് തീരുമാനിക്കുക. പക്ഷേ ഈ പേരുകൾ എനിക്ക് കേട്ടിട്ട് ഇങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അന്വേഷിച്ച് ഒക്കെ ഇട്ടതാണോ എന്നൊരു സംശയം തോന്നി. അല്ല അല്ലേ, വൈഗ നമുക്കധികം ഇല്ലാത്തതാണ്. ഞാൻ അപൂർവമായിട്ടാണ് കേട്ടിരിക്കുന്നത് കേരളത്തിൽ മലയാളിക്ക്. എന്തോ ആ നദിയുടെ പേരാണ് വൈഗ. ആ അപ്പം എന്നാൽ നമുക്ക് പാട്ട് കേട്ടാലോ?
1: അതെ കേൾക്കാം.
0: ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആ പറയൂ, ആരാണ്?
1: ഉഷാ ഗോപാലകൃഷ്ണാണ്, എറണാകുളത്ത് നിന്ന്.
0: ഓക്കെ, പിന്നെ പാട്ട് ഏതാ വേണ്ടത്?
1: പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇളമുല്ലപ്പൂവേ ഇടനെഞ്ചു നീ എന്നുള്ളൊരു പാട്ട്.
0: ഇളമുല്ലപ്പൂവേ ലേഡി ടീച്ചറിലെ പാട്ടല്ലേ? പിന്നെ ഈ സിനിമ കണ്ടതാ? സിനിമ കണ്ടതാണോ?
1: സിനിമ കണ്ടിട്ടില്ല, പാട്ട് കേൾക്കാറുണ്ട്.
0: ഓക്കെ, പാട്ട് കേൾക്കും അത്ര തന്നെ അല്ലേ? പഴയ ഉണ്ണിമേരി അറിയാവോ? ഉണ്ണിമേരി ഉണ്ണിമേരി അഭിനയിച്ച സിനിമയാ ഇത്. ഉണ്ണിമേരിയൊക്കെ പഴയ ആൾക്കാർക്ക് ഉണ്ണിമേരിയൊക്കെ അറിയൂ, പുതിയ തലമുറക്ക്. ഓ, കണ്ടിട്ടുണ്ടോ? എവിടുന്ന്?
1: കണ്ടിട്ടുണ്ട്, നേരിട്ട്. ഞങ്ങള് അവിടെ കൊച്ചിയില്, ഞങ്ങള് എയർപോർട്ടിൽ ചെന്നപ്പോ, ഞങ്ങളൊരു ഗൾഫിലേക്ക് ഞങ്ങളുടെ ഒരു അടുത്തുള്ള ക്ഷേത്രം പോയപ്പോ, ഞങ്ങള് കൊണ്ടാക്കാൻ പോയപ്പോഴ് ഉണ്ണിമേരിനെ കണ്ട്.
0: ഓ ശരി ശരി, കണ്ട ഉടനെ ആളെ മനസ്സിലായി അല്ലേ?
1: പിന്നെ നമുക്ക് അറിയാം, പിന്നെ ഇവര് അവര് താമസിക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു. എനിക്കറിയില്ല, ആയിരുന്നു.
0: ഓ, അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ഈ ഇളമുല്ല പൂവിന്. ഇപ്പോഴാണ്, അയ്യോ കോള് കട്ടായി തോന്നുന്നു. എന്തായാലും ശ്രോതാവ് ആവശ്യപ്പെട്ട പാട്ട്.

0: ഹലോ
1: ഹലോ, വെള്ളിത്തിരയാണ്, പറഞ്ഞോളൂ.
0: ഹലോ.
1: പേര്
0: ഓക്കെ,
1: പറയൂ.
0: ഇത് പർവ്വത്തു നിന്നാണ്. സിബി എന്ന് പറയും. പറവോ?
1: സിബി. ഓക്കെ, നല്ല ശബ്ദം.
0: ഓക്കെ, നല്ല ശബ്ദം.
1: പാട്ട് പാടുമോ?
0: ഓക്കെ, ഞാൻ പാട്ടൊന്നും പാടില്ല, പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല.
1: ശരി,
0: എന്നാ വെച്ചാൽ പാടുകയും ചെയ്യും.
1: അത് വല്ലാത്തൊരു പറച്ചിലാണല്ലോ.
0: അത് ആരും കേൾക്കാതെയൊക്കെയല്ലേ പാടുള്ളൂ.
1: കുളിമുറിയിലെ പാട്ടാണോ?
0: അങ്ങനെയല്ല, ഇവിടെയൊക്കെ ആകെ കടയിലൊക്കെ ആരിലൊക്കെ വരുമ്പോഴത്തേക്കാരൊക്കെയാണോ?
1: ഷോപ്പാണോ?
0: ആയുർവേദ ഷോപ്പാ സർവത്ത്.
1: ഓ, ആയുർവേദ ഷോപ്പ്.
0: മെയിൻ ആയിട്ട് വിളിക്കാൻ, മേളത്തില് സൗണ്ട് ഒച്ചയ്ക്ക് എന്തോ കുഴപ്പമുണ്ടോ?
1: എന്റെ ഒച്ചയ്ക്ക് ഒരു എന്തോ ഒരു
0: കുഴപ്പമുണ്ട്. അപ്പൊ ഞാൻ ഓർക്ക് തിപ്പിലി, ഈ തിപ്പിലി എന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പേരിൽ നിന്ന് മേടിക്കാൻ കിട്ടും.
1: തിപ്പലി
0: അത് തിളപ്പിച്ച് വായി കൊണ്ട് ഇറക്കി വിടുവാണെങ്കിൽ ആ ഒച്ചയ്ക്കൊരു
1: വ്യത്യാസം വരും, ആശ്വാസം കിട്ടും അല്ലേ?
0: അപ്പൊ അത് അതാണ് ഞാൻ വിളിച്ചത്. അല്ലെ, വിളിക്കില്ലേ?
1: ആണോ? ഓ, എന്നോട് വളരെ നന്ദി കേട്ടോ, വളരെ നന്ദി. ഞാൻ സുഖാണോന്ന് ചോദിക്കുമ്പം എനിക്ക് നല്ല സുഖാണെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം എന്റെ ഒരു പനിയൊക്കെ കഴിഞ്ഞതോടെ എന്റെ തൊണ്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കിച്ച് കിച്ച്.
0: ഇപ്പത്തെ പനി വന്നാ മാറാൻ വലിയ പാടാ. ശരിയാ, അതിന് നല്ലതാട്ടോ ഈ സാധനം
1: തിപ്പലി.
0: മേടിക്കാട്ടോ, 20 രൂപയുള്ളൂ, 20 രൂപയുള്ളൂ.
1: തിപ്പലി എവിടെ കിട്ടും? എവിടെയാ കിട്ടുക?
0: ഈ അങ്ങാടി മെന്നേടെ കിട്ടും. അങ്ങാടി മെന്നേടെ തിപ്പലി.
1: ഞങ്ങൾ ഈ ശബ്ദത്തൊഴിലാളികൾക്ക് ചില്ലറ പൊടിക്കൈകളൊക്കെ ഉണ്ട്, അതൊക്കെ പ്രയോഗിച്ചിട്ടും ഇതങ്ങോട്ട് മാറില്ല. അപ്പൊ തിപ്പലി നോക്കാം നമുക്ക്. തിപ്പലി ഇട്ട വെള്ളത്തിൽ അല്ലേ?
0: എന്നിട്ട് ഇറക്കി വിടാം, കുഴപ്പമില്ല, ഉള്ളി കഴിക്കാന്നാ.
1: ഓ ഓ,
0: രണ്ട് കൂട്ടർക്ക് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം അവര് ഇതിനു മുമ്പ് വിളിച്ചു
1: കഴിഞ്ഞപ്പോ തിപ്പലി പ്രയോഗമാണോ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
0: അല്ല,
1: പാട്ട്
0: പാട്ട് മേഡത്തിന് ഇങ്ങനെ
1: മനസ്സിലായി മനസ്സിലായി. പറയൂ.
0: മനോഹരൻ രക്തറീസ മാമലക്കാവല, പിന്നെ ഒരു രാഘവൻ കെ ജി, അത് കളമ്പൂരി. ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്തേക്കണം. കാരണം അവര് പരാതിയായിട്ട്, ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്.
1: അയ്യോ,
0: അവരെ.
1: അപ്പൊ ആ രാഘവൻ ചേട്ടനും മറ്റേ ആളിന്റെ പേര്
0: മനോഹരൻ, എക്സറീസ്മാനാ പുള്ളി.
1: രണ്ട് ചേട്ടായി, രണ്ടുപേർക്കും, രാഘവൻ മനോഹരൻ രണ്ടുപേർക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഏത് പാട്ടാണെന്ന് പറഞ്ഞില്ല ഇതുവരെ. പ്രമദവനം തരട്ടെ, പ്രമദവനം.
0: അത് തന്നെ.
1: നല്ല പാട്ട്, യേശുദാസിന്റെ

0: മനോഹരമായ പാട്ട്.
1: അപ്പൊ
0: ആ പാട്ട് കേട്ടോളൂ. എനിക്ക് തിപ്പലി പറഞ്ഞു തന്നതിന് വളരെ ഉപകാരം കേട്ടോ. എനിക്ക് മാത്രല്ല, ആ 3 മാസം ചെലപ്പോ തിപ്പലി കഴിച്ചാൽ നാളെ തന്നെ ഓക്കെ ആവും എന്ന് എനിക്ക് തോന്നുന്നേ. നോക്കാം, ശരി. അപ്പൊ പാട്ട് ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുന്നു. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഞാൻ പ്രീതി ജോസഫ്. കോൾ എടുക്കാൻ എന്നെ സഹായിച്ചത് ഹേമ, സാങ്കേതിക സഹായം ഷിബ, വിജി വർഗീസ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിച്ച കോൺക്ലേവ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് തൂഫാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി കെ എ തുളസി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗറിനോട് അനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മുഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 കഴിഞ്ഞ് 2:18. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്�ൾ കേൾക്കാം.
2: ഊപ്പർ വാലെ നെ അപ്നി മൊഹബ്ബത് കെ സദ്കേ മേ ഹം സബ് കേ ലിയേ യേ ധർത്തി ബനായി തി, पर मोहब्बत के दुश्मनों ने इस पर लकीरें खींच के सरहदें बना दी। मैं जानता हूं वो लोग तुम्हें इस पार नहीं आने देंगे, मगर ये पवन जो तुम्हारे यहां से होकर आई है तुम्हें छू कर आई होगी। मैं इसे सांस बनाकर अपने सीने में भर लूंगा।
3: ये नदियाँ जिस पर झुककर तुम पानी पिया करते हो, मैं इसके पानी से अपने प्यासे होंठों को भिगो लूंगी। समझूंगी तुम्हारे होंठों को छू लिया।

റെഫ്യൂജി എന്ന ചിത്രത്തിൽ സോണു നിഗമും അൽക യാഗ്നിക്കും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന ജാവേദ് അക്തർ, സംഗീതം അനു മാലിക്. അടുത്ത ഗാനം ഖടക് എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ, അൽക യാഗ്നിക്, അനു മാലിക് എന്നിവർ പാടിയത്. രാഹത്തിൻഡോരിയുടെ വരികൾക്ക് അനു മാലിക് ഈണം പകർന്നത്.

മജ്റുവിന്റെ വരികൾക്ക് ജതിൻ ലളിത് ഈണം പകർന്ന ഗാനം ഉദിത് നാരായണനും സാധന സർഗവും പാടിയത്. ചിത്രം ജോ ജീത വോഹി സികന്ദർ.

ചിത്രം ഹം തുംപേ മർത്തേ ഹേ, ഉദിത് നാരായണനും ലതാ മങ്കേഷ്കറും പാടിയത്, ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് ഉത്തം സിംഗ് ഈണം പകർന്നത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിച്ച കോൺക്ലേവ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിശ്ചയിച്ചതിലും ഇരട്ടിയിലേറെ പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറാക്കാൻ കഴിഞ്ഞതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗറിനോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മുഡീസ് മുൻപ് 6% കണക്കാക്കിയിരുന്നത്. സംസ്ഥാനത്ത് ഇന്നും രാത്രിയിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. വൈകിട്ട് 6:15 മുതൽ അർദ്ധരാത്രി 12:45 വരെയായിരിക്കും വിവിധ മേഖലകളിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങുക. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് വനിതാ T20 ക്രിക്കറ്റിൽ ജപ്പാനെ 8 പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 കഴിഞ്ഞ് 2:14. നാലുമണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി.

പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഇന്നത്തെ 4 മണിപ്പൂക്കളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. വേഗം തന്നെ നിങ്ങളുടെ മെസ്സേജുകൾ വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. പിന്നെ ഈ പരിപാടിയെ ഭംഗിയാക്കുന്നത് നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമാണ്. അപ്പോൾ വേഗം തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9446454588. അതുപോലെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ആദ്യമേ തന്നെ ഒരു പാട്ട് കേൾക്കാം.

നമ്മുടെ നാലുമണിപ്പൂക്കളിലേക്ക് ഇങ്ങനെ ധാരാളം മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെസ്സേജുകളിലേക്ക് പോകാം. പ്രിയ നാലുമണിപ്പൂവെ, ഞാൻ ദേവേശ്വർ എം രാകേഷ്. ഞാൻ GUPS ഉഴുവ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അമ്മയുടെ അമ്മയായ ഓമന വേണ്ടി ബെത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമയിലെ യവന കഥയിലെ എന്ന പാട്ട് വെച്ചു തരാമോ? പാട്ട് വെച്ചു തരാം. ദേവേശ്വർ നല്ല പേരാണ് കേട്ടോ മോനെ. സ്ഥലം എവിടെയാണ് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ പാട്ട് അമ്മയുടെ അമ്മ തന്നെ ചോദിച്ചിട്ടാണോ? ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ അല്ല, അന്ന എന്ന സിനിമയിലെ പാട്ടാണ്. 1995 ഇറങ്ങിയ ഒരു സിനിമയാണ് അത് കേട്ടോ. ശരിക്കും അതിലെ പാട്ടാണ്. അപ്പോൾ നമുക്ക് പാട്ട് ഏതെങ്കിലും വെച്ചു തരാം. നമുക്ക് മറ്റൊരു മെസ്സേജും കൂടിയുണ്ട്. ചേപ്പരത്ത് നിന്നും നീതുവാണ് അയച്ചിരിക്കുന്നത്. എനിക്ക് നല്ലൊരു പാട്ട് വെച്ചു തരാമോ എന്ന് മാത്രമേ നീതു ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നീതു, നമുക്ക് ഈ പാട്ട് തന്നെ കേട്ടാൽ പോരേ?

ഈ നാലുമണിപ്പൂവേ സുഖമാണോ? എന്റെ പേര് ശോഭന ഷിബു, സ്ഥലം കൊമ്പനാട്. എന്റെ മകളുടെ മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന്. പേരക്കുട്ടിയുടെ പേര് അഗസ്ത്യ കാർത്തി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് പിൻഗാമി സിനിമയിലെ വെണ്ണിലാവോ ചന്ദനമോ എന്ന പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. ശോഭന, അപ്പം ആഘോഷമൊക്കെ ഉണ്ടായിരുന്നോ? ഏതായാലും കുഞ്ഞുമോന് നാലുമണിപ്പൂക്കളിൻ്റെ പേരിലും ആകാശവാണിയുടെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പേരിൽ ഒരു പ്രത്യേക ഒരു ചക്കരയുമ്മയും കൂടി കൊടുത്തോളൂ. അപ്പോൾ മോൻ്റെ അമ്മ എന്ത് പറയുന്നു? അമ്മ എവിടെയുണ്ടോ? കൂടെയുണ്ടോ? അപ്പോൾ അമ്മയോടൊക്കെ അന്വേഷണം പറയുക. വാവയോടൊപ്പം ഉള്ള സമയമൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറയൂ. അല്ലെ, കുട്ടികളൊക്കെ പെട്ടെന്ന് വലുതായി പോവും. അപ്പം നമുക്ക് വാവയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേട്ടാലോ, കാർത്തിമോന് വേണ്ടി.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ്.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: ഹായ് നാലുമണിപ്പൂവെ, എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു വിജയുടെ ഗില്ലി സിനിമയിൽ ഒരു പാട്ട്, അപ്പടി പോട എന്ന സോങ് വേണം പ്ലീസ് പ്ലീസ്. അഞ്ജു എളമക്കര എറണാകുളം, അമ്മ, ചേട്ടൻ, അന്ന, അദീന എന്നിവർക്ക് വേണ്ടിയാണ്. അഞ്ജു വിജയ് ഫാനാണോ? വിജയുടെ സിനിമകളെല്ലാം കാണാറുണ്ടോ? പിന്നെ അന്ന, അദീന ഇവരാരാണ്? ഫ്രണ്ട്സ് ആണോ? ഏതായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.

0: കറണ്ട് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
1: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: ഹലോ, 4 മണിപ്പൂവെ, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നും രേഖയാണ്. എൻ്റെ മക്കളായ വൃത്തിക, അനുഗ്രഹ ഇവർക്ക് വേണ്ടി പ്രിയം എന്ന സിനിമയിലെ കട്ടുറുമ്പിന് കല്യാണം എന്ന പാട്ട് വെച്ച് തരുമോ? രേഖ, മക്കൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണോ? ഏത് ക്ലാസ്സിലാണ്? ഇപ്പോൾ അടുത്തുണ്ടോ? അപ്പോൾ രണ്ടുപേരോടും അന്വേഷണം പറയൂ കേട്ടോ. പാട്ടിതാ.

0: നൽകുക.
1: നമസ്കാരം. നാലുമണിപ്പൂവേ, ഞങ്ങൾ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ എസ് എൻ വി സംസ്കൃത സ്കൂളിലെ 2024 ഹ്യൂമാനിറ്റീസ് ബാച്ച് വിദ്യാർത്ഥികളാണ്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും ഞങ്ങളുടെ ചങ്ക് അധ്യാപകനുമായ സർ പ്രമോദ് മാലുങ്കരയ്ക്ക് ദേശീയതലത്തിൽ ഗുരുരത്ന അവാർഡ് 2026 ലഭിച്ചു. ഞായറാഴ്ച ചെന്നൈയിൽ പോയി അവാർഡ് വാങ്ങാൻ പോകുന്ന ഞങ്ങളുടെ എസ് എൻ വിയുടെ ഇക്കണോമിക്സ് അധ്യാപകന് ആശംസകൾ. വിദ്യാർത്ഥികളായ അഭിനവ്, അതുൽ, കൃഷ്ണ, ആര്യ, ആശംസകൾ നേർന്ന് ഒരു പാട്ട് വേണം, നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ മാഷ് വേണം എന്ന ഗാനം. അഭിനവ്, അതുൽ, കൃഷ്ണ, ആര്യ, ഏതായാലും നിങ്ങളുടെ അധ്യാപകന്റെ വിശേഷം അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ആ വിശേഷം നാലുമണിപ്പൂക്കളുമായി പങ്കുവച്ചതിലും അതിലേറെ സന്തോഷം. അപ്പോൾ നാലുമണിപ്പൂക്കളിൻ്റെ എല്ലാ ആശംസകളും നിങ്ങളുടെ അധ്യാപകനെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അധ്യാപകന് മാത്രമല്ല പ്രിയ വിദ്യാർത്ഥികളായ നിങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. അപ്പം നിങ്ങളുടെ അധ്യാപകനും നിങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേട്ടാലോ?

തൃപ്പൂണിത്തുറയിൽ നിന്ന് ശ്രീദേവിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് ബേട്ട ഫിലിമിലെ ധക്ക് ധക്ക് കർണലക എന്ന സോങ് വിശുദ്ധരാമോ എൻ്റെ ഹസ്ബൻഡിന് സന്തോഷിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശ്രീദേവിക്കും സന്തോഷിനും വേണ്ടിയാകട്ടെ അടുത്ത പാട്ട്.

ഹായ് നാലുമണിപ്പൂവേ, ഇന്ന് ഞങ്ങളുടെ അമ്മ ആര്യമ്മയുടെ പിറന്നാളാണ്. അമ്മയ്ക്ക് ലാലേട്ടന്റെ പാട്ടായ മലർവാക കൊമ്പത്തെ എന്നും എപ്പോഴും സിനിമ പാട്ട് വെച്ചു തരാമോ? അമ്മയ്ക്ക് ഞങ്ങളുടെ പിറന്നാൾ ആശംസകളും പറയണേ. ഉണ്ണി കുഞ്ഞുണ്ണി ഉദയനാപുരം വൈക്കത്തുനിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആര്യമ്മ ഇതേ മക്കളെ പിറന്നാൾ ആശംസകൾ അറിയിക്കാനായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടും ചോദിച്ചിട്ടുണ്ട്. അമ്മ ലാലേട്ടൻ ഫാൻ വല്ലതും ആണോ? ലാലേട്ടൻ്റെ പാട്ടെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ചോദിച്ചാട്ടോ. അപ്പോൾ അമ്മയ്ക്ക് മക്കളുടെ പേരിലും നാലുമണിപ്പൂക്കളുടെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ.

തോപ്പുംപടിയിൽ നിന്ന് പ്രജിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രജിത മെസ്സേജിൽ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജെന്റിൽമാൻ സിനിമയിലെ ഒട്ടകത്തെന്ന പാട്ട് വെച്ച് തരാമോ എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രജിതയുടെ ഇഷ്ടഗാനമാകട്ടെ നാലുമണിപ്പൂക്കളിലെ അടുത്ത പാട്ട്.

ഹലോ, നാലുമണിപ്പൂവേ, ഞാൻ പ്രിയ. അടുവാശ്ശേരിയാണ് സ്ഥലം. എൻ്റെ മകൾ ശിവനന്ദയ്ക്കായി ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ആഴക്കടലിൻ്റെ എന്ന പാട്ട് തരുമോന്നാണ്. പ്രിയ, ഞാൻ പാട്ട് വെച്ച് തരാം, പക്ഷെ മുഴുവൻ പാട്ടും കേൾക്കാനുള്ള സമയമില്ല. കാരണം ഇപ്പം തന്നെ നാലുമണിപ്പൂക്കളുടെ സമയം കഴിയാറായി. പക്ഷെ നമുക്ക് കേൾക്കുന്നിടത്തോളം കേൾക്കാം അല്ലേ? അപ്പോൾ കുഞ്ഞിനോട് പ്രത്യേകം അന്വേഷണം പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് അവൾക്കുവേണ്ടി പാട്ട് കേട്ടാലോ?

പ്രിയ, ഞാൻ പാട്ടിവിടെ നിർത്തുകയാണ് കേട്ടോ. നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ 4 മണി പൂക്കളുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും സമയം നിങ്ങളുടെ മെസ്സേജുകളിലൂടെയും നിങ്ങളുടെ പാട്ട് ഇഷ്ടഗാനങ്ങളിലൂടെയും സഞ്ചരിക്കാൻ സാധിച്ചതിൽ വളരെയേറെ നന്ദി, സ്നേഹം, സന്തോഷം. 4 മണി പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

0: സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ വ്യവഹാരരഹിത ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി മീഡിയേഷൻ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാരുടെ പാനൽ രൂപീകരിക്കുന്നു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ജില്ലാ മീഡിയേഷൻ സെന്ററിന്റെയും നേതൃത്വത്തിൽ പ്രാദേശിക തർക്കങ്ങൾ സൌഹാർദ്ദപരമായി പരിഹരിക്കാനാണ് പാനൽ സജ്ജമാക്കുന്നത്. താൽപര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 23 മുൻപ് പാലക്കാട് ജില്ലാ മീഡിയേഷൻ സെന്ററിൽ സമർപ്പിക്കണം. അഭിമുഖത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി പ്രത്യേക പരിശീലനം നൽകും.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
3: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
2: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
0: കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തസ്തികയിൽ ഒരൊടുവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായം 35-നും 55-നും മധ്യേ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. recruitment.hckerala.nic.in.
6: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
7: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
6: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
8: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
9: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
8: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
10: നാളെ രാവിലെ 7 സ്പോൺസേർഡ് പരിപാടി പൊപ്ര.
1: സത്യം
6: സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
0: പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് കൌൺസിലർമാരെ നിയമിക്കുന്നു. യോഗ്യത സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദം, കൌൺസിലിംഗ് മേഖലയിൽ മുൻപരിചയം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം നാളേക്കകം പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491-250-5005. നമ്പർ ഒരിക്കൽ കൂടി 0491-250-5005. വന്യജീവി വാരാഘോഷം 2026 വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് ഈ മാസം 24-25 തീയതികളിൽ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, ഉപന്യാസരചന, ക്യുസ്, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാനാധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ കൊമ്മാടി ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477-224-6034. നമ്പർ ഒരിക്കൽ കൂടി 0477-224-6034. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിനും അതിന്റെ വികസന യാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിച്ച കോൺക്ലേവ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ രോഗികളോടും സമൂഹത്തോടും അനുകമ്പയോടെ പെരുമാറണമെന്ന് മന്ത്രി KA തുളസി. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25 നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ആലപ്പുഴ പള്ളിപ്പുറം മലബാർ സിമെന്റ്സ് തൊഴിലാളികൾക്ക് 2025-26 വർഷത്തെ ബോണസ് അനുവദിക്കാൻ ധാരണയായി. ലേബർ കമ്മീഷണറേറ്റിൽ അഡീഷണൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗറിനോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. നടപ്പു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. സംസ്ഥാനത്ത് ഇന്നും രാത്രി ഭാഗികമായി വൈദ്യുതി മുടങ്ങും. വൈകിട്ട് 6:15 മുതൽ അർദ്ധരാത്രി 12:45 വരെയായിരിക്കും വിവിധ മേഖലകളിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങുക. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് വനിതാ T20 ക്രിക്കറ്റിൽ ജപ്പാനെ 8 പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5:02:34. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അധിപൻ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം അടുത്തതായി സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിൽ നിന്നു. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: അനന്തപത്മനാഭന്റെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗം. അതായിരുന്നു അനന്തുവിന്റെ മോഹം. ഇന്ദ്രജാലം കൊണ്ട് വലുതാകുന്ന പെൺകുട്ടിയെപ്പോലെ അവന്റെ സ്വപ്നങ്ങളിൽ ആ മോഹം കടന്നു വന്നിരുന്നു.
0: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
2: കത്തിയമർന്ന അക്ഷരങ്ങൾ ചോദിച്ചു, വെളിച്ചമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കെടുത്തി നിങ്ങൾ.
0: സോണി വർഗീസ് വയനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
3: ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന് ഒരു പൂനിലാ പെണ്ണ് നാണിച്ച് തലകുനിച്ച് മേഘപാളികളിൽ ഒളിച്ചു.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം ദേവരാഗം എന്ന ചിത്രത്തിൽ നിന്നും. രചന MD രാജേന്ദ്രൻ, സംഗീതം MM കീരവാണി.

0: A young mind, an AI canvas. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈതൻ ജോൺ റിജിനുമായുള്ള അഭിമുഖം കേൾക്കാം നാളെ രാവിലെ 8:05 യുവവാണിയിൽ.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പാവക്കൂത്ത് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. രചന K. ജയകുമാർ, സംഗീതം ജോൺസൺ.

കഴുതപ്രദന്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട ഗാനം, ജി വേണുഗോപാൽ, സുജാത എന്നിവർ പാടിയത്. ചിത്രം നയം വ്യക്തമാക്കുന്നു.

ചിത്രം ഇങ്ങനെ ഒരു നിലാപക്ഷി. യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം സഞ്ജയ് ചൗധരി, അന്ധരാ ചൗധരി.

ചിത്രം സവിധം. ഗാനരചന കൈതപ്രം. സംഗീതം ജോൺസൺ. എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വൈകിട്ട് 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സുകന്യാ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യാ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യാ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യാ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യാ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 2.73

0: കൂടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യാ സമൃദ്ധി അക്കൗണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: is Akashvani. The news read by Anuja Kumar. India and UAE have reaffirmed their commitment to continued cooperation and coordination in efforts to promote regional peace, security and stability. Prime Minister Narendra Modi today received a telephone call from the President of the United Arab Emirates, Sheikh Mohammed bin Zayed Al Nahyan. The two leaders exchanged views on developments in West Asia. They also discussed new measures to further deepen the India-UAE Comprehensive Strategic Partnership, including in the areas of energy, defense, technology, investment and health. The UAE President conveyed warm greetings on the Prime Minister's birthday and congratulated him on India's successful BRICS presidency. India has expressed deep concern over the escalating security situation in the Red Sea region.

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, സമ്മിശ്ര കൃഷി ചെയ്യുന്ന ആമ്പല്ലൂർ സ്വദേശി വിജയൻ പിള്ളയുടെ കൃഷി അനുഭവങ്ങൾ. 7:20 വിപണി. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 തപസ്യ ഹോം.

0: മ്യോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം. 8:30 ഈവനിങ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. എൻ രംഗൻ എഴുതിയ കഥ സുഭദ്രയുടെ നൊമ്പരം. സോണി വർഗീസ് വാരനാട്, സീന മാർട്ടിൻ എന്നിവരുടെ കവിതകൾ. 10:00 ഡോക്ടർ അനിതാ സെന്നിന്റെ ഹിന്ദുസ്ഥാനി സംഗീതം. ഓംകാർ ഗുൽവാടി തബല, ലിയാഖത്ത് അലിഖാൻ സാരംഗി, രോണു മജുംദാർ പുല്ലാങ്കുഴൽ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൂൺ സ്പൈസസ് കാവ്യധാര, ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കളിത്തോണിയിൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
6: കറന്റ് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ AC സ്വന്തമാക്കാം. 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
7: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
8: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
0: 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 സ്പോൺസേഡ് പരിപാടി പോ പ്ര. തുടർന്ന് മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
9: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
10: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: 7:35 മുതൽ FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പോസ്റ്റ് പാർട്ടംസ് ഡിപ്രഷൻ. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, എ യങ് മൈൻഡ് ആൻഡ് AI ക്യാൻവാസ്. ഈഥൻ ജോൺ റിജിനുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 FM ഹെൽത്ത് ലൈൻ, തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ. നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി. എൻ രംഗൻ എഴുതിയ കഥ സുഭദ്രയുടെ നൊമ്പരം. സോണി വർഗീസ് വാരനാട്, സീന മാർട്ടിൻ എന്നിവരുടെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, നാഷണൽ ആയുഷ് മിഷൻ കേരള. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
11: റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജുവല്ലേഴ്സ്,
11: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാൻ, പാലക്കാട്.

0: ഒരു മണിക്ക് ഫോണോട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, 7:85 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, അൽഷൈമൈസ് രോഗവും പുതിയ കണ്ടെത്തലുകളും, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റോവുമായി അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 9:00 News@9 ഡൽഹി റിലേ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. കാവാലം ശ്രീകുമാർ പാടിയത്, രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: കാവാലം ശ്രീകുമാർ ആലപിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട്.
1: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര.
0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെന്ററുകളിലാണ് ക്ലാസ് നടക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: കൊച്ചി 73 56 75 19 60, തിരുവനന്തപുരം 97 44 84 45 22. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വിലാസം: സെക്രട്ടറി, കേരള മീഡിയ അക്കാദമി, കാക്കനാട്, കൊച്ചി 68 20 30. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 73 56 75 19 60, 97 44 84 45 22.

0: എടാ കേരള പോലീസ് ഇപ്പറേ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400 ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
3: 8500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
2: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
4: എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനുമായി നടപ്പാക്കുന്ന മേളം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകൽ പദ്ധതിയിലേക്ക് വാദ്യോപകരണങ്ങൾ സപ്ലൈ ചെയ്യുവാൻ തയ്യാറുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, ഏജൻസികൾ, അംഗീകൃത കരാറുകാർ എന്നിവരിൽ നിന്നും മുദ്രവെച്ച ടെൻഡറുകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842422256. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842422256.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: നീതിന്യായ രംഗത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842983130. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842983130. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ബാർബർ ഷോപ്പ് നവീകരണത്തിന് ധനസഹായം പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842983130. 04842983130. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04772253870. 04772253870. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 59:55. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 20th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് നൽകും. രാമകഥാഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൗദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ

ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും.

0: റോസ്കാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്കാർ മേളകളിൽ നാളെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. റോസ്കാർ മേളകളിലൂടെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി ഇതുവരെ കൈമാറിയ നിയമന ഉത്തരവുകളുടെ എണ്ണം ഇതോടെ 12.75 ലക്ഷത്തിന് മുകളിലെത്തും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രത്തിന്റെ രാമകഥ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരതം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ശ്രീ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു.
1: സർവധർമ്മ സംഭവ യാനി സഭി പന്ഥോ കെ പ്രതി സമാൻ സമ്മാൻ കാ ഭാവ രഹാ ഹൈ ലേക്കിൻ വെസ്റ്റേൺ സെക്യുലറിസം കെ കാരണം ഹമാരെ ധർമ്മ കോ സാമ്പ്രദായികത പരമ്പര കോ പിഛാപൻ വിശ്വാസ കോ കട്ടർത ഔർ ആസ്ഥാ കോ അന്ധവിശ്വാസ കെ രൂപ മേ പ്രസ്തുത കിയാ ഗയാ ഹൈ ആജ് ഹമാരെ പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഭാരത് സാംസ്കൃതിക ഔർ സഭ്യതാഗത പുനർജാഗരണ മനെ കൾച്ചറൽ വിനാശ കാ സാക്ഷി ബൻ രഹാ ഹൈ ഔർ ആജ് ഹം കൊളോണിയൽ മൈൻഡ് സെറ്റ് കോ ത്യാഗ കർ
0: ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കും രാജ്യത്തെ സാധാരണക്കാർക്ക് നേരെയും ഉണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിശുദ്ധ നഗരമായ മക്കയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമം മേഖലയിലെ സമാധാനത്തെയും സുരക്ഷയും ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളായി ടീം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൂഫാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 28-ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം വേങ്ങരയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൽ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാൽലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ്വ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലും നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആന്റോ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25-നകം നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25-ന് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനമുണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൂർണ്ണ രോഗമുക്തി നേടിയവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗമുക്തി നേടിയവരെ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി കണ്ണൂർ മാലൂർ പനമ്പറ്റ ന്യൂ യു പി സ്കൂളിൽ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് തുറന്നു. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് ലാബ് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളെ

0: ആശയങ്ങളാക്കിയും അതിനെ പ്രായോഗിക ഉപകരണങ്ങളാക്കിയും മാറ്റി കുട്ടികളിൽ സഹാനുഭൂതി വളർത്തുകയാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പ്രശ്നം കണ്ടെത്തുകയും അതിനുതകുന്ന പരിഹാരം കാണുകയും വികലാംഗർക്കും പ്രായമായവർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്.
1: ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നാളെ ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പൽത്തൂറും നയിക്കും. ഒക്ടോബർ 4 വരെ നീളുന്ന ഗെയിംസിൽ 500-ലേറെ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3ാം തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 20 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 76 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവൻ 1160 രൂപ ഉയർന്ന് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മാധ്യമ പ്രവർത്തകർക്കായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. സൺഡേസ് ഓൺ സൈക്കിൾ എന്ന സന്ദേശവുമായി മറ്റന്നാൾ രാവിലെ 7 മണിക്ക് സായി തിരുവനന്തപുരം റീജിയണൽ സെന്ററിലാണ് പരിപാടി. ദ്വിദിന ദേശീയ മത്സ്യത്തൊഴിലാളി വനിതാ സംഗമത്തിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ തുടക്കമായി. കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 60 വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിസ്ഥിതി സൌഹൃദ വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി നിർണായക ചുവടുവയ്പായി സിയാൽ. അന്താരാഷ്ട്ര ടെർമിനലിൽ 15 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ബ്രിഡ്ജ് മൌണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിലെ ഉദ്ഘാടനം ഈ മാസം 24 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 20ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യമന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 20 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കണ്ണകി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

അടുത്ത ഗാനം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ വിദ്യാധരൻ പാടിയത്. വരികൾ മുല്ലനേഴി, സംഗീതം നിതേഷ് ശങ്കർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ കൂടിയ താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

നെല്ലും കവുങ്ങും റബ്ബറും ഇതര നാണ്യവിളകളും പച്ചക്കറി കൃഷിയുമെല്ലാം നമ്മുടെ നാടിന്റെ സിരകളിലെ ജീവരക്തമാണ്. കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആമ്പല്ലൂർ പഞ്ചായത്തിലെ വിജയൻപിള്ളയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തരിശുപാടങ്ങൾ ഉഴുതൊരുക്കി യഥാസമയം നെല്ലും പയറും വിതച്ചാൽ 100 മേനി വിളവും 1000 മേനി അഭിമാനവും അനുഭവിക്കാനാവുമെന്ന് പ്രവൃത്തിയിലൂടെ ഇദ്ദേഹം കാണിച്ചു തരുന്നു. നെൽകൃഷിക്കു പുറമെ 50 സെന്റ് സ്ഥലത്ത് പുരയിട കൃഷിയും ചെയ്യുന്നുണ്ട്. പാലിനും ചാണകത്തിനുമായി വെച്ചൂർ പശുവിനെയും ആടിനെയും വളർത്തുന്നുണ്ട്. സ്വന്തം കൃഷിയിടത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികൾ, അതുപോലെ തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൽ നിന്നുമുള്ള കുത്തരി, വീട്ടിലെ തന്നെ പശുവിന്റെ പാൽ, എല്ലാം തന്നെ ശാരീരിക ആരോഗ്യത്തെയും

0: മാനസിക ആരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. സമ്മിശ്ര കൃഷിരീതിയിലൂടെ വിജയവും ആനന്ദവും കണ്ടെത്തുന്ന വിജയൻ പിള്ളയുടെ വിശേഷങ്ങളിലേക്ക്.
1: നമസ്കാരം. കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. ഇപ്പൊ ആമ്പല്ലൂർ പഞ്ചായത്താണ്, കാർഷിക വൃത്തിയിൽ ഊന്നിയ ഒരു ഗ്രാമം തന്നെയാണ്. നെൽവയലുകളുണ്ട്, അതുപോലെ നല്ല രീതിയിൽ കൃഷിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പം എത്ര നാളായിട്ടുണ്ട് എന്ന് ഓർമ്മയുണ്ടോ? ഈ കൃഷിയിലേക്ക് വന്നിട്ട് ഏകദേശം എത്ര നാളായിട്ടുണ്ടാവും?
2: ചെറുപ്പത്തില തുടങ്ങി കാർഷിക മേഖലയിലോ ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ഇപ്പൊ ഒരു 23 വർഷം ഇത് തന്നെയായിട്ടാണ്.
1: 23 വർഷമായിട്ട് നമ്മള് കൃഷി തന്നെയാണ്.
2: പിന്നെ എല്ലാവിധ കൃഷികളും ഉണ്ട്. പിന്നെ കൊച്ചിയുടെ നെല്ലറിയാണ് തോട്ടറ പഞ്ചായത്ത്, ആമ്പല്ലൂർ പഞ്ചായത്ത് ഉൾപ്പെടെ ഉള്ളത്.
1: നെൽകൃഷിയും എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് അല്ലെ?
2: എല്ലാ വർഷവും ഉണ്ട്. ഇരിപ്പുമായിരുന്നത് ഇപ്പൊ ഒരു പൂവ് കൃഷിയേ വരുള്ളൂ എന്ന് മാത്രമുള്ളൂ. കാലാവസ്ഥ വ്യതിയാനം മൂലം ഒന്നുകിൽ വെള്ളം കൂടുതൽ വരും, വെള്ളപ്പൊക്കം ഉണ്ടാവും, ഇല്ലെങ്കിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാവുന്നത്. പിന്നെ ചെലവ് വളരെ കൂടുതലായിട്ടേ കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ സ്ഥാനം. അപ്പൊ അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഉത്പാദനമനുസരിച്ച് നമുക്ക് സംഭവിക്കുന്ന ഈ മേഖല വളരെയധികം ബുദ്ധിമുട്ട്. കാരണം നാട്ടിൽ തൊഴിലാളികളില്ല, അതുകൊണ്ട് നമ്മളിപ്പോ ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് അതിഥി തൊഴിലാളികളാണ് ഇപ്പൊ കൂടുതലായാലും ഇപ്പൊ നെൽകൃഷി മേഖലകളിലേക്ക് വരുന്നത്.
1: 2 പതിറ്റാണ്ടിന്റെ മുകളിലായിട്ട് കൃഷി തന്നെയാണ് നമ്മൾ ചെയ്യണത്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന കൃഷിയെ അപേക്ഷിച്ച് ഇപ്പൊ നമുക്ക് യന്ത്രങ്ങളുടെ സഹായം അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഉണ്ടല്ലോ, ടെക്നോളജി കൂടുതലായിട്ട്. അപ്പൊ നമുക്കിപ്പോ കൃഷി കുറച്ചും കൂടി എളുപ്പമല്ലേ? അതുപോലെ ലാഭമാണോ ഇപ്പൊ കൃഷി ചെയ്യാന്ന് പറയുന്നത്?
2: കൃഷിയെ മാത്രം നമുക്ക് അല്പമെങ്കിലും ലാഭകരമെന്നുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. കൊയ്ത്തിനായാലും നെല്ല് സംഭരിക്കുന്നതിനായാലും നദിയിലായാലും കീട നിയന്ത്രണത്തിനായാലും അത്യാധുനിക ടെക്നോളജി ആയ ട്രാഗ പോലും വന്നു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഉത്പാദിക്കുന്ന നെല്ല് മുഴുവൻ സിവിൽ സപ്ലൈസ് നെല്ലിന് വില നിശ്ചയിച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു പ്രത്യേകത. കാരണം മറ്റ് വിളകൾക്ക് ഒരു വില സ്ഥിരത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പൊ നെല്ലിനടുത്ത് ഇപ്പോഴത്തെ കേസിൽ 30 രൂപയാണ് കിലോത്തിന് എടുക്കുന്നത്. ഒരുവിധമൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കൃഷി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മഴയെ മാത്രം ആശ്രയിച്ചാണ്. ഇപ്പൊ മഴയെ മാത്രം ആശ്രയിച്ചാൽ കൃഷി പ്രായോഗികമല്ല. കാരണം മഴ ഒരു ദിവസം പെയ്യണം, മഴ 1 മണിക്കൂർ കൊണ്ട് പെയ്യും. ഒരു 10-15 ദിവസമായിട്ട് ബാക്കി കഠിനമായി
1: ചൂടാണ്.
2: ഞങ്ങൾ പാടങ്ങളൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഉഴുതിട്ടു, പക്ഷെ വെള്ളമില്ല ഇപ്പൊ. അപ്പൊ അത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഏത് രീതിയിലുള്ള പ്രോത്സാഹനം ഉണ്ടെങ്കിൽ പോലും ഈ മേഖലകളിൽ നമുക്ക് നിൽക്കാൻ ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ട്. നോർത്ത് ഇന്ത്യയെ അപേക്ഷിച്ച് കേരളത്തില് കാർഷിക മേഖലയില് പുതിയ സംരംഭം ഇല്ല, വരുന്നില്ല. പ്രത്യേകിച്ച് യുവതലമുറ ആരും ഈ മേഖലകളിലേക്ക് എത്തുന്നില്ല. പ്രധാന പ്രശ്നം സമൂഹത്തിൽ അവർക്ക് ഒരു സ്ഥാനവും ഇല്ല,
1: കൃഷിക്കാർക്ക് വേണ്ടത്ര സ്ഥാനം കിട്ടുന്നില്ല അല്ലെ?
2: സ്ഥാനം കിട്ടുന്നില്ല, മണ്ണിൽ ചവിട്ടുന്നത് തന്നെ അപമാനം എന്നുള്ള രീതിയിലേക്ക് പുതുതലമുറ മാറിയിരിക്കുന്നു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം വേറെ ഏത് മേഖലകളിലും ജോലിക്ക് പോയാലും ഒരു ദിവസം 1000-ന് മേൽ രൂപ കിട്ടും. നമുക്ക് ഉത്പാദിപ്പിക്കുന്നതിന് അതിന് ന്യായമായ വില കിട്ടിയാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഇപ്പൊ നെൽകൃഷിക്ക് പോകുന്നേ ആടുണ്ട്, പശുണ്ട്, പച്ചക്കറികളെല്ലാം ഉണ്ട്. പക്ഷെ അതിനൊന്നും ഒരു നേട്ടം ഈ നെല്ലിന്റെ മാത്രം നമുക്കൊരു വില സ്ഥിരത ഉള്ളത് കൊണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു നിന്ന് പോകുന്നു. മറ്റു മേഖലകളിലേക്ക് നമുക്ക് ആടായാലും പശു ആയാലും കന്നുകാലി വളർത്തലിന്റെ ഒരു പ്രധാന ന്യൂനത ഉണ്ട്, ഈ അണുകുടുംബങ്ങളായി മാറി. അണുകുടുംബങ്ങൾ വന്നതോടുകൂടി ഒരു പശു അല്ലെങ്കിൽ ഒരു ആട് അല്ലെങ്കിൽ മറ്റ് ഒരു കാര്യത്തിനും വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ. വേറെ ആരും അതിനെ നോക്കാൻ ഉണ്ടാവില്ല. പശുവിനെയോ ആടിനെയോ കോഴിയോ നാട്ടുമ്പുറങ്ങളിൽ പോലും ഇല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. പണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ അല്ലെങ്കിൽ 4 വീടെടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിലെങ്കിലും ഒരു പശുവോ ആടോ ഉണ്ടാവും. ഇന്നത്തെ അവസ്ഥയിൽ 400 വീടെടുത്തു കഴിഞ്ഞാൽ പോലും ഒരു വീട്ടില് പശു ആടോ ഉള്ളത് ഉണ്ടാവും. ഗ്രാമങ്ങളിലെ പോഷകകളത്തിന്റെ പ്രധാന ഉറവിടങ്ങളാണ് ആടും കോഴികളും. ഇന്ന് അവർ അന്യം നിന്ന് പോയ ഒരവസ്ഥയിലേക്ക് മാറി. ഇപ്പൊ മുട്ട വേണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഇന്നിപ്പോ മറ്റേത് ജോലികളിൽ 9 മണി അല്ലെങ്കിൽ 8 മണി മുതൽ 4 മണി വരെയോ അല്ലെങ്കിൽ 5 മണി വരെയോ ജോലി ചെയ്തു കഴിഞ്ഞാൽ മിനിമം 1000-1500 രൂപ കിട്ടും. ഇതിനെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇപ്പൊ 10 ലിറ്റർ പാല് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 60 രൂപയോ അല്ലെങ്കിൽ 62 രൂപയോ അങ്ങനെ വില ഉണ്ടെങ്കിലും കർഷകന്റെ കയ്യിലേക്ക് കിട്ടുന്നത് ഒരു 42 രൂപ അല്ലെങ്കിൽ 45 രൂപയോ 8 ലിറ്ററിനെ കിട്ടുള്ളൂ. പച്ചക്കറി ആണെങ്കിലും ഇപ്പൊ

0: നേതാക്കളായുടെ ചൂഷണമാണ്. 50 രൂപയുടെ ഒരു സാധനത്തിന് കർഷകന് മാക്സിമം കിട്ടുന്നത് 20 രൂപ 25 രൂപ.
1: നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 25-30 പശു ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പരിപാലനം അതെല്ലാം ഇപ്പൊ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ വെച്ച് അങ്ങനെയാണ് അധിക പേരും അതെ ചെയ്തു പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ വീട്ടിലിപ്പം എത്ര പശു ഉണ്ട്?
0: ഒരു പശുവും കിടാവും ഉള്ളൂ, ഒരു വെച്ചൂർ പശു, നാടൻ പശുവാണ്. പിന്നെ 25 ആടുകളുണ്ട്.
1: പശുവിന്റെ കാര്യവും ആടുകളുടെ കാര്യവും എല്ലാം നമ്മൾ തനിയെ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ?
0: ആ നമ്മൾ തന്നെ ചെയ്യുന്നത്. പച്ചക്കൃഷിയിൽ ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം നമുക്ക് ഗുണമേന്മയുള്ള തൈകളും വിത്തുകളും ലഭ്യമല്ല. പടവലത്തിന്റെ തൈകൾ മേടിച്ചു നട്ടു. മുരിങ്ങക്കായില്ലേ, അതുപോലെ ആണ് വണ്ണം തൈവ് കായിന്. 1 മീറ്റർ നീളമുണ്ട്, അതേപോലത്തെ കൈവിരലിന്റെ തള്ളവിരലിന്റെ വണ്ണം പോലും ഇല്ല. അതാണ് ഉണ്ടായ കായകള്. പക്ഷേ ഓഫീസിൽ വന്ന് ഈ സാധനങ്ങൾ ഞാൻ കാണിച്ചു കൊടുത്തവർക്ക് അപ്പോഴാണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിൽ നിന്ന് ഇതിന്റെ വർഗസ്വഭാവം മാറി മാറി അത് പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ സംഭവമാണ്. ായിപ്പോയെന്നാണ് അവര് പറയുന്നത്.
1: ശരി, അപ്പൊ നമുക്കിത് വിപണിയിൽ കൊടുക്കാൻ പറ്റാതെയായി അല്ലേ?
0: ആരും എടുക്കില്ല ഈ സാധനം. പിന്നെ ഉത്പാദനം തീരെ കുറവാണ്. അപ്പൊ നമ്മൾ ഈ നേഴ്സറികളിൽ നിന്ന് ലോക്കലായിട്ടോ ഒക്കെ വാങ്ങിക്കുന്നു. അതിന്റെ ഒരു ഗുണമേന്മയെ പറ്റി ആർക്കും അറിയില്ല. ചെടി പൂത്ത് പുഷ്പിച്ച് വരുമ്പോഴായിരിക്കും അതിന്റെ ഇത് വിളവ് തീരെ മോശമാണ്, അല്ലെങ്കിൽ ഉണ്ടാവില്ല, കായ എടുത്ത മൂപ്പാവാസാണ്, അങ്ങനെ ഒരു ചോദിച്ചത്. ഇതാണ് ഞാൻ ഓണത്തിന് പയറുണ്ടാവാനായിട്ട് 19 തോളം കടപ്പയറാണ് പോലും ഉണ്ടായിട്ട്. കാരണം പ്രധാന വിത്തിന്റെ ഗുണമില്ല. അവർ പ്രാദേശികമായിട്ട് ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും ലഭിക്കുന്ന സംവരം ഉണ്ടാവിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും.
1: ഇപ്പൊ നമ്മൾക്ക് തന്നെ ആടുകള് അതുപോലെ പശു ഉണ്ട്. ഈ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ ജൈവവളം നമ്മളുടെ ചാണകം അതൊക്കെ തന്നെയാണോ? ഗോമൂത്രം കൂടുതലായിട്ടും
0: 90-95% ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. പൊട്ടാഷിന്റെ ഒക്കെ അംശം കുറവുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാഷ് വളം മേടിച്ചെടുത്ത് ഇപ്പൊ കിലോഗ്രാമിന് 40 രൂപയും ഏകദേശം ആവശ്യത്തിന് മാത്രം കൃഷി ചെയ്യുക എന്നൊരു സംവിധാനത്തിലേക്കാണ് ആൾക്കാർ മാറണം. അധികം ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ ആളില്ല.
1: ഇപ്പൊ എന്തൊക്കെയാണ് പച്ചക്കറി കൃഷി ഉള്ളത്?
0: പാവലുണ്ട്, പടവലം, പീച്ചിലുണ്ട്, പയറ്.
1: അപ്പൊ ഏകദേശം എത്ര സ്ഥലത്താണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്?
0: ഞാനിപ്പോ 40 സെന്റ് സ്ഥലത്ത് പച്ചക്കറിയും 10 സെന്റ് സ്ഥലത്ത് ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്യുന്നുണ്ട്. ചേനയുണ്ട്, ചേന ഒരു 300 ചുവട് ചേന.
1: എല്ലാ പച്ചക്കറികളും ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് നിലമൊരുക്കുക, അതുപോലെ ഈ പുല്ല് വരുമ്പോ അതെല്ലാം മാറ്റുക, ഇതിനെല്ലാം തനിയാണോ ചെയ്യണേ അതോ ആരെങ്കിലും നമുക്ക് സഹായിയായിട്ടുണ്ടോ?
0: 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപ കൊടുത്ത് ഈ കൃഷി ചെയ്യാൻ നമുക്ക് മുതലാവില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ജോലികൾ സന്നദ്ധം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയം അനുസരിച്ച് ചെയ്യാൻ പറ്റും. അധിക തൊഴിലാളികളെ നിർത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ അവർക്ക് ഈ കൃഷിയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്കറിയില്ല. അവരുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയായിരിക്കും അവർ ചെയ്യുന്നത്. ഇപ്പോഴും അവരുടെ കൂടെ ആളുണ്ടാവണം, നമ്മളും നിൽക്കണം. ഒരാളെ കൂലിക്ക് നിർത്തുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിലും ഭേദം നമുക്ക് 1 ദിവസം 2 മണിക്കൂറാണ് ഇത് ജോലിക്ക് ചെയ്യണമെങ്കിൽ ആ 2 മണിക്കൂർ നമ്മൾ ചെയ്താൽ മതി എന്ന് വെച്ചാൽ മതിയല്ലോ. ഇപ്പൊ കുറച്ച് ചെയ്താൽ മതി, അപ്പൊ ആ പൈസ നമുക്ക് ലാഭകരമാവുകയും ചെയ്യും.
1: അതെ അതെ. ഇപ്പൊ നമ്മൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആളാണ്. പച്ചക്കറി നമ്മൾ നട്ടുപരിപാലിക്കുമ്പോ കീടബാധ അല്ലെങ്കിൽ ഇത്രയും നാള് ചെയ്തതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുമോ ഇത് ഇന്നതിന്റെ കുറവാണ്?
0: 90% കീടങ്ങള് നമുക്ക് അറിയാൻ പറ്റും.
1: പറ്റും.
0: രോഗങ്ങളാണ് അല്പം ബുദ്ധിമുട്ട് വരുന്നത്. രോഗങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും, പക്ഷെ കീടങ്ങളെ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇന്ന കീടമാണ് ഇതിനാക്രമിക്കുന്നത്, അതിന് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ മതിയാവും എന്നുള്ളത് മതിയാവും. പാവലിനും പടവലത്തിനും കായ്ച്ച എന്നാണ് പൂവുണ്ടായി കഴിഞ്ഞ് കായ് എന്തായാലും തുളയ്ക്കും. കാ തുളച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വളർത്തത്തില്ല. അതായത് ആ സമയത്ത് നമ്മൾ ഒന്നുകിൽ അതിന് കായ്ച കിണർ വച്ച് പഴത്തിന്റെ പാളയം കുടമ്പഴം പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഏതെങ്കിലും കെമിക്കൽ കീടനാശിനികൾ അത് കലർത്തി വയ്ക്കാം. അപ്പൊ ഇത് തിന്നു കഴിഞ്ഞാൽ ഇതും.
1: അപ്പം ഇത്രയും നാളും നമ്മൾ ഈ കൃഷി ചെയ്തതിൽ വെച്ചിട്ട് ഇപ്പൊ ഏത് സമയത്ത് ചെയ്താലും നമുക്ക് എപ്പോഴും ലാഭം തരുന്ന കൃഷി ഏതാ?
0: ലാഭം വലിയ കുഴപ്പമില്ലാത്ത നമുക്ക് കൃഷി ചെയ്യുന്ന മഞ്ഞൾ കൃഷി വലിയ കുഴപ്പമില്ല. ചേന വലിയ പ്രശ്നമില്ല, കാരണം അതിന്റെ അധ്വാനത്തിന്റെ ഡിമാൻഡ് ഇച്ചിരി കുറഞ്ഞാലും നമുക്ക് ഒരുവിധം ന്യായമായതായിട്ടും മൊത്തമായിട്ട് എടുക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും.
1: വെച്ചൂർ പശുവാണ് ഉള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ഈ വെച്ചൂർ പശുവിന്റെ പാല് എങ്ങനെയാണ് വിപണി നമ്മളുടെ സൊസൈറ്റിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അതിന് ന്യായമായ വില കിട്ടാറുണ്ടോ, അതോ നമ്മള് വീടുകളിലാണോ കൊടുക്കുന്നത്, എങ്ങനെയാ?
0: സൊസൈറ്റി കൊടുക്കുകയാണെങ്കിൽ അവരൊരു മാക്സിമം വില 52 രൂപ 52 രൂപ അല്ലെങ്കിൽ 55 രൂപയാണ് മാക്സിമം അവർക്ക് അവർക്ക് വെച്ചപ്പശു എന്ന് പറയുന്ന പാൽ അവരെടുക്കുന്നില്ല. പാൽ എന്നൊരു കൺസെപ്റ്റിൽ അവരെടുക്കുന്നത് മാക്സിമം വില കിട്ടുന്നു മാത്രം, കാരണം അതിന്റെ കൊഴുപ്പും മറ്റു

0: ഘടകങ്ങളും അവർ ടെസ്റ്റ് ചെയ്ത് കിട്ടുമ്പോ ഏറ്റവും മാക്സിമം കിട്ടും. പക്ഷെ വെച്ചൂർ പശുവിന്റെ മാർക്കറ്റ് വില അല്ലെങ്കിൽ മോഹ വില ഒരു കാരണവശാലും ഡയറിയിൽ കിട്ടില്ല.
1: പിന്നെ
0: രണ്ട് ലിറ്റർ പാല അതിൽ നമുക്ക് ഉത്പാദനം. അപ്പൊ ഞാൻ ലോക്കലായിട്ടാണ് കൊടുക്കുന്നത്. ടൗൺ ഏരിയകളിലാണെങ്കിൽ 100-120 രൂപ കിട്ടും, പക്ഷെ നമുക്ക് ലോക്കലിൽ കിട്ടില്ല.
1: അപ്പൊ ഈ ഒരു നാടൻ പശുവും അല്ലെങ്കിൽ ഈ വെച്ചൂർ പശുവും തമ്മിൽ എന്താ വ്യത്യാസം തോന്നിയിട്ടുള്ളത്? അതായത് പശുക്കളിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നാറുണ്ടോ?
0: നാടൻ പശുവിന് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ പാല അല്ലെങ്കിൽ 1.5 ലിറ്റർ പാലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മളും തീറ്റ കൊടുത്താലും അതൊരു ലിമിറ്റ് കൂടുതൽ പാല് കിട്ടില്ല. പക്ഷെ വെച്ചൂർ പശുവിന് കുറച്ച് തീറ്റ ചെലവുകളുണ്ട്. 2-2.5 ലിറ്റർ പാല് നമുക്ക് ഒരു നേരം കിട്ടും. അതായത് ഒരു 3-3.5 ലിറ്റർ 4 ലിറ്റർ അടുത്ത് വരെ പാല് കിട്ടും ഒരു ദിവസം. 2 നേരം അവിടെ കൂടിയ 2.5 ലിറ്റർ പാല് ഞാൻ രാവിലെ കറക്കണം, വൈകുന്നേരം 1 ലിറ്റർ പാല്. എല്ലാ ദിവസവും ഇപ്പൊ 3 മാസം കഴിഞ്ഞു പ്രസവിച്ചിട്ട് ഈ 3 മാസം അതിൽ നിന്ന് എനിക്ക് എത്രയും പാല് കിട്ടും. കുറച്ച് തീറ്റ മതി. കാലിത്തീറ്റ എന്ന് പറഞ്ഞ സാധനം കൊടുക്കാതിരിക്കുവാനും നല്ലത്. കൊപ്രയുണ്ടല്ലോ തേങ്ങാ പിണ്ണാക്ക്, പിന്നെ ഗോതമ്പ് തവിടും ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുല്ല് നമുക്ക് ധാരാളം പുല്ല് കിട്ടുവാണെങ്കിൽ ഏറ്റവും നാടൻ പുല്ല്. അല്ലെങ്കിൽ കൃത്യം നമ്മൾ നട്ട് വളർത്ത പുല്ല് വേണമെന്ന് നിർബന്ധമില്ല. അതിനെ കുറച്ച് പുല്ല് ഏറ്റവും തന്നെത്താൻ കുറച്ച് പിന്നെ മറ്റേ ഇലകളെല്ലാം തിന്നുന്നത്.
1: അതുപോലെ ആടുകള് ഏകദേശം 10-25 ആടുണ്ട് എന്ന് പറഞ്ഞു. ഈ ആട്ടിൻപാലും നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ പ്രാദേശിക തലത്തിലാണോ അതിന്റെ വിപണി? കാരണം ആട്ടിൻപാലിനാണ്
0: കൊടുക്കുന്നത്. മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളാണ്, എല്ലാം മലബാറി ഇനത്തിലാണ്. അതിന് രോഗപ്രതിരോധശേഷി കൂടുതലുണ്ട്, അതാണ് ഏറ്റവും മെച്ചം. പിന്നെ ഒന്ന് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ അതിനെ കറക്കാറില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം വരുന്നവർ വരുന്നവർ ലോക്കലായിട്ടാണ് നമ്മൾ അതിന്റെ വിപണനം നടത്തുന്നത്. 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.
1: വീണ്ടും നമ്മൾ കൃഷിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് എന്തെങ്കിലും ഒരു കൃഷി പൂർണ്ണമായും പരാജയപ്പെട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ട് കാലാവസ്ഥ. ഒരു 5-6 വർഷം മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ പുഴുതെല്ലാം നെൽകൃഷിച്ച് പുഴുതെല്ലാം ചെയ്തതിന് ശേഷം ഭയങ്കരമായ ഉണക്ക് വന്നു. ഉണക്ക് വന്ന് ചെയ്യാൻ പറ്റാതെ വന്നു, വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ട് വന്നു, ഉപേക്ഷിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെള്ളക്കേടുകേട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഈ തവണ. പിന്നെ അതുപോലെ വരുപ്പ് കൃഷിക്ക് വലിയ കുഴപ്പം വരാറില്ല, കാരണം സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ചെയ്യണത്. ഇപ്പൊ സെപ്റ്റംബർ അവസാനം നമ്മൾ കൃഷി ഇറക്കും, അതുകൊണ്ട് ജാനുവരി ഫെബ്രുവരിയിൽ അതിന്റെ വിളവെടുക്കുക എന്നുള്ള രീതിയാണ് വരാറുള്ളത്. തവണത്തെ ഞങ്ങൾ എല്ലാ നിലയൊക്കെ ഒരുക്കി ഇട്ടേക്കാൻ ഒഴുതിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ വെള്ളമില്ല.
1: നമ്മള് ഏത് വിത്ത് IR5 തന്നെയാണോ ഉപയോഗിക്കുന്നത്?
0: IR5 പിന്നെ ഉമ്മായിട്ട് കഴിഞ്ഞ കാലത്ത് നമ്മൾ ഉമ്മയാണ് പരീക്ഷിച്ചു നോക്കി, കുഴപ്പമില്ല.
1: നെൽകൃഷിയിലും നമ്മള് ജൈവവളം മാത്രമാണോ ഉപയോഗിക്കുന്നത്?
0: ജൈവവളം അല്ല, രാസവളം ഉപയോഗിക്കാറുണ്ട്. ഒരു പ്രാവശ്യം രാസവളം ഇടാറുണ്ട്. രാസവളം കുറച്ച് ഇട്ടാലേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഹൈബ്രിഡ് വിത്തുകളാണല്ലോ ഉപയോഗിക്കുന്നത്, അത് ഞങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ജൈവവളം കൊണ്ട് മാത്രം അതിന്റെ പോഷകാംശങ്ങൾ കിട്ടില്ല. ജൈവയായാലും ഉമ്മയായാലും നമ്മള് പണ്ടത്തെ പോലെ ചാണകോ അല്ലെങ്കിൽ ചാരോ മാത്രം കൊണ്ട് അതിൽ മതിയാവണില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് വളരെ കുറച്ച് ജൈവവളത്തോടൊപ്പം അല്പം രാസവളത്തോടെ ചേർക്കും.
1: അതുപോലെ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കൃഷിയെ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അവിടെ നിന്നും എന്തെങ്കിലും സഹായം ഇപ്പൊ കൃഷിഭവനാണെങ്കിലും ചെയ്തു തരാറുണ്ടോ? എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്?
0: കാര്യമായിട്ട് അതൊന്നൊരു പ്രയോജനം കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 10-15 ഇഞ്ച് നട്ടു, 15 തടം ആ ഇഞ്ച് നട്ടു, അതിലുണ്ടായ കേടിന് ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു കുമ്മൽനാശിനി, അതായത് കാൽസ്യം ഓക്സിക്ലോറൈഡ് കുമ്മൽനാശിനി അടിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഒരു കീടനാശിനി അടിക്കണം. ഞാൻ ഈ 250 രൂപയ്ക്ക് തുരിശും കുമ്മാരച്ചു, ഒരു 250 രൂപയ്ക്ക് കീടനാശിനി മേടിച്ചു. ഇഞ്ചി കംപ്ലീറ്റ് പോയി. ഇതെന്താ പോലെയായി, ഒരു പ്രയോജനം കിട്ടില്ല. കാരണം അതിന്റെ രോഗം അതല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ രോഗമാണ്. ഞാനത് ചോട് കുറച്ച് കുറച്ചിപ്പ ഇല മുഴുവൻ നമ്മള് ചൂടുവെള്ളം ഒഴിച്ചില്ലേ പൊള്ളിയ പോലെയാണ്. പിന്നെ ഞാനത് അരിയിലെ കാന്തങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ, അതിൽ മുഴുവൻ പുഴുക്കൾ തിന്നിരിക്കുക. അങ്ങനെ ഒരു കുഴപ്പമാണ് ഉണ്ടായിരുന്നത്. പിന്നെ മഞ്ഞൾ വലിയ കുഴപ്പമില്ലാത്തൊരു കൃഷിയാണെന്ന് മാത്രം മഞ്ഞൾ കൃഷി.
1: ഇപ്പൊ നമ്മള് പറഞ്ഞു ഇപ്പൊ ഒരുപാട് പരാജയങ്ങളൊക്കെ കൃഷിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നെൽകൃഷി മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും ലാഭം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യണം?
0: അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഏതൊരു ജോലിയിലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതിനെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ നമ്മളെ മറികടക്കാൻ നമുക്കൊരു ഭയം കാണും. ഏറ്റവും വലിയ അതിന്റെ സംതൃപ്തി മറ്റുള്ളവരുടെ ഒരു ആശ്രയം ഇല്ലാതെ നമുക്ക് സ്വയം ആ പൂക്കളോ ആ ചെടികളോ വളർത്ത് നമ്മളെ മനസ്സുകളെ എത്രമാത്രം ആനന്ദിപ്പിക്കുന്നു പറയാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ. ഈ ആട്ടിൻകുട്ടികളൊക്കെ നടക്കണ ആനന്ദം നമുക്ക് എന്ത് രസമായി, അത് നമ്മൾ ആലോചിച്ച് നോക്കാം. ആ ജീവികളിൽ എത്രമാത്രം മനുഷ്യനുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ദന്തമാണ്.

0: ആണ് ഏറ്റവും മൈ.
1: നമ്മള്
0: മനുഷ്യരെക്കാൾ എത്രയോ ഈ ജീവജാലങ്ങൾ നമ്മളെ സ്നേഹിക്കുകയും അത്രമാത്രം ആത്മാർത്ഥത നമ്മളോട് കാണിക്കുന്നല്ലോ. ഇല്ലാത്ത പല ഗുണങ്ങളും ഈ മൃഗങ്ങൾക്കും ഈ സത്യങ്ങൾക്കും, അതാണ് അതിന് ഏറ്റവും വലിയ ആനന്ദം. അതാണ് ഇതിനോട് സ്നേഹിച്ച് ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇതിന്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കിൽ നമ്മൾ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് തങ്ങളുടെ ഇതിൽ താണു കിടക്കുള്ളൂ. പക്ഷെ എന്നാലും ആത്മസംതൃപ്തിയാണ് ഈ കൃഷിയെ നമ്മൾ സ്നേഹിക്കുന്നവർക്കുള്ളത്.
1: അപ്പൊ ശരിക്കും അത് കൃഷി ചെയ്ത് അനുഭവിച്ചവർക്ക് അത് അറിയാനും പറ്റുള്ളൂ.
0: അതാണ് അതിന്റെ പ്രത്യേകത, അതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം. പണ്ട് ആളുകൾ പറയും പ്രസവ വേദന ഭയങ്കര ഉള്ളതാണ്, ഇനി വേണ്ട എന്ന് തീരുമാനിക്കും, വീണ്ടും നമ്മൾ വീണ്ടും ആവർത്തിക്കും. ഇത് തന്നെ കൃഷിയിലതെ നഷ്ടങ്ങൾ ഉണ്ടാവും, വീണ്ടും വീണ്ടും അവന് ആ സമയമാകുമ്പോ അവന് വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല, കൃഷിയിലേക്ക് വീണ്ടും വീണ്ടും, അതായത് അതിനോട് സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രം.
1: അതുപോലെ ഇപ്പൊ ഇത്രയും നാളായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്, നമുക്ക് കൃഷിയോടുള്ള സ്നേഹം മനസ്സിലാവുന്നുണ്ട്, ഇതിനൊരു അംഗീകാരം എന്നുള്ള രീതിയിൽ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്, എന്തൊക്കെ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്?
0: 2023-24 2019 അമ്പല്ലൂർ പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള ഒരു പുരസ്കാരം കിട്ടി. ആ അവാർഡ് കൊടുക്കുന്നതിലും ഇച്ചിരി മാനദണ്ഡങ്ങൾ മാറ്റണം. നമുക്കറിയാം കർഷക ദിനത്തിൽ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ കർഷകന്റെ പേര് പോലും അത് കാണില്ല. പ്രോഗ്രാം വയ്ക്കുമ്പോൾ കർഷകന്റെ പ്രോഗ്രാം കർഷക ദിനമാണ്, പക്ഷെ ഒരു കർഷകന്റെ പേര് അതിലുണ്ടാവും. അത് മുഴുവനും നമ്മുടെ സാംസ്കാരികമായിട്ടല്ലേ രാഷ്ട്രീയ കാഴ്ചകളിലെ വ്യക്തികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അവ ആരും വരുവോയും ഉണ്ടാവില്ല. അതിപ്പോ ഇവിടെ മാത്രമല്ല സർവ്വ സ്ഥലത്തും ഉണ്ടായിരിക്കണം. അങ്ങനെയാ, 3 വർഷത്തിൽ ഒരിക്കലേ അവർക്ക് ഒരാൾക്ക് കൊടുക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. എത്ര കൃഷി നന്നായി ചെയ്താലും
1: ഇപ്പോഴും കൃഷി തന്നെയാണല്ലോ നമ്മൾ തനിയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആ ഒരു സഹകരണം എങ്ങനെയാണ്?
0: അവരെ കണ്ട് കഴിയുന്നു അവർ ചെയ്യും. വൈഫ് മാത്രം ഇവിടെ ഉള്ളു, എന്റെ വൈഫ് ഇതിനല്ലാതെ ഒരാളെ കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ പറ്റില്ലല്ലോ. എപ്പോഴെങ്കിലും ഏതൊരു സ്ഥാപനമായാലും പ്രോഗ്രാം ആയാലും അതിന്റെ പിന്നിൽ ഒരാളുടെ ഒരു കഴിവോടെ ഉണ്ടെങ്കിൽ മാത്രം, സപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ ആ ഫീൽഡ് വിജയിക്കുള്ളൂ.
1: അപ്പൊ ഇത്രയും നേരം ഇത്രയും കൃഷി അനുഭവങ്ങള് ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. അപ്പൊ ഇനിയും ഇതുപോലെ മികച്ച കർഷകനാവട്ടെ, അതുപോലെ കൃഷിയെ സ്നേഹിച്ച് ഇനിയും മുന്നേറാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ, പങ്കെടുത്തത് ആമ്പല്ലൂർ സ്വദേശി വിജയൻ പിള്ള. സമ്മിശ്ര കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് വിജയൻ പിള്ളയെ വിളിക്കാവുന്നതാണ്. നമ്പർ 94-47-01-16-02. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-47-01-16-02. ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം നീതു എൻ ടി.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: അനന്തപത്മനാഭന്റെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗം, അതായിരുന്നു അനന്തുവിന്റെ മോഹം. ഇന്ദ്രജാലം കൊണ്ട് വലുതാകുന്ന പെൺകുട്ടിയെപ്പോലെ അവന്റെ സ്വപ്നങ്ങളിൽ ആ മോഹം കടന്നു വന്നിരുന്നു.
1: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
3: കത്തിയമർന്ന അക്ഷരങ്ങൾ ചോദിച്ചു, വെളിച്ചമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കെടുത്തി നിങ്ങൾ.
1: സോണി വർഗീസ് വയനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
4: ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന ഒരു പൂനിലാ പെണ്ണ് നാണിച്ച് തലകുനിച്ച് മേഘപാളികളിൽ ഒളിച്ചു.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
5: A young mind, an AI canvas. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈതൻ ജോൺ റിജിനുമായുള്ള അഭിമുഖം കേൾക്കാം നാളെ രാവിലെ 8:05 യുവവാണിയിൽ.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വയ്ക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 68201 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 20:18. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,300 രൂപ, ആലപ്പുഴ 25,400 രൂപ, കോട്ടയം 28,700 രൂപ, എറണാകുളം 25,900 രൂപ, കൊച്ചി റെഡി 25,400 രൂപ, ആലുവ 27,500 രൂപ, വടക്കൻപറവൂർ 26,600 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 16,600 രൂപ, വടക്കൻപറവൂർ 16,100 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് എറണാകുളം 3,900 രൂപ, വടക്കൻപറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 39,200 രൂപ, കട്ടപ്പന 38,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 29,500 രൂപ,

0: എറണാകുളം 31,500 രൂപ, ക്വിൻ്റലിന് ആലുവ 6,000 രൂപ, വടക്കൻപറവൂർ 5,000 രൂപ, 1,000-ന് തൊടുപുഴ 32,500 രൂപ, കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,100 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,300 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,300 രൂപ, ആലുവ 68,500 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,300 രൂപ, കട്ടപ്പന 3,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 31,000 രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,200 രൂപ, മൂവാറ്റുപുഴ 22,500 രൂപ, കോതമംഗലം 26,500 രൂപ, തൊടുപുഴ 26,300 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,000 രൂപ, തൊടുപുഴ 23,500 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,90,000 രൂപ, ആലുവ 1,85,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ, കോഴിമുട്ട 100-ന് വടക്കൻപറവൂർ 620 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,000 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600 രൂപ, വടക്കൻപറവൂർ 4,600 രൂപ. നേന്ത്രക്കായ് ക്വിൻ്റലിന് എറണാകുളം 4,500 രൂപ, ആലുവ 4,000 രൂപ, വടക്കൻപറവൂർ 4,700 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ചിത്ര പാടിയ ഗാനം ആദ്യം, രചന ബിച്ചു തിരുമല, സംഗീതം MG രാധാകൃഷ്ണൻ.

ജി വേണുഗോപാൽ, രാധിക തിലക് എന്നിവർ ആലപിച്ച ഗാനം. രചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രശസ്ത പ്രക്ഷേപകനും നാടകകൃത്തും നടനും എഴുത്തുകാരനുമായിരുന്ന ജഗതി എൻ കെ ആചാരി.
1: താങ്കളുടെ ബാല്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു.
2: ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ കുസൃതിക്കാരനായിരുന്നു എന്നാണ് അന്ന് എല്ലാവരും പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കുട്ടി ആയിരുന്നപ്പോൾ അന്ന് ഈ തേർഡ് ഫാറം വിദ്യാർത്ഥിയായിരുന്നു. അന്ന് തേർഡ് ഫാറം ഉണ്ട്, ഇന്നാണെങ്കിൽ ഇന്നത്തെ സ്റ്റാൻഡേർഡല്ല, തേർഡ് സ്റ്റാൻഡേർഡല്ല, തേർഡ് ഫാറം ഉണ്ട്. പ്രിപ്പാരറ്ററി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഇങ്ങനെയാണ്. അതിപ്പോൾ തേർഡ് ഫാറം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു വല്യമ്മാവൻ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, വല്യമ്മാവൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു, തടിച്ച് ചൊറിഞ്ഞു. അന്നത്തെ വിശ്വാസം ഈ ചാരെന്ന് പറഞ്ഞ ഒരു മരമുണ്ട്, ചാരുമരം, അതിൽ തൊട്ടാൽ ഇത് വരും എന്നാണ്. അങ്ങനെ വന്നാൽ ഉദയത്തിന് മുമ്പ്, സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് നൂൽബന്ധമില്ലാതെ താന്നി മരത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കണമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ വല്യമ്മാവന് ദേഹം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചപ്പോൾ വിശ്വസ്തനായ അനന്തരവനായ എന്നെയും കൂട്ടി വെളുപ്പിന് അവിടെ നിന്ന് 2 കിലോമീറ്റർ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ഒരു കുളവും ഒരു താന്നി മരവും. അപ്പോൾ പരവരെ വെളുക്കുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അമ്മാവൻ കുളത്തിൽ ഇറങ്ങി കുളിച്ചു, കരയിൽ കയറി ഈ താന്നി മരത്തിന് പ്രദക്ഷിണം വെക്കണം. അപ്പോൾ ഈ മുണ്ടും ഷർട്ടും എല്ലാം ഊരി എൻ്റെ കയ്യിൽ തന്നു. അമ്മാവൻ പ്രദക്ഷിണം വെച്ച, ഒരു പ്രദക്ഷിണം 7 തവണ പ്രദക്ഷിണം വെക്കണം. ഒരു തവണ ചുറ്റിയപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇതുകൊണ്ട് വീട്ടിലേക്ക് ഓടിക്കണം. അങ്ങനെ ഞാൻ അമ്മാവൻ്റെ മുണ്ടും അരഞ്ഞാണ ചരടും ഉൾപ്പെടെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടി, നേരവും വെളുത്തു. എന്നിട്ട് അമ്മാവൻ വീട്ടിലെത്താൻ പെട്ട പാട് ആളുകൾ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ചാണകം വരെ വാരി എറിഞ്ഞു എന്നാണ്. അതിന് തല്ലി കിട്ടി. ഇങ്ങനെയൊക്കെയുള്ള കുസൃതിയാണ് ഈ ചെറുപ്പത്തിലുള്ളത്.
1: പ്രക്ഷേപണ കലയുമായി ബന്ധപ്പെടുന്നത് എപ്പോഴാണ്?
2: ആ, അത് പ്രക്ഷേപണ കലയുമായിട്ട് 1950
1: ട്രാവൻകൂർ റേഡിയോ മുതൽ.
2: ഇല്ല ഇല്ല, ആൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത്, ട്രാവൻകൂർ റേഡിയോയിൽ നിന്ന് ആൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുക്കുന്ന ആ കാലഘട്ടമാണ്. അന്ന് ശ്രീ ജി പി എസ് നായരായിരുന്നു അതിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. അങ്ങനെയാണ് പ്രക്ഷേപണ കലയുമായിട്ട്. അപ്പോൾ ഞാൻ ഈ വാരികകളിലും മാസികകളിലും ഒക്കെ കഥകളും ഫലിതലേഖനങ്ങളും എഴുതാറുണ്ടായിരുന്നു. അത് അദ്ദേഹം വായിച്ചു. വായിച്ചിട്ട് എന്നെ വിളിച്ചു തരികയായിരുന്നു. ഞാൻ അപേക്ഷിച്ചതല്ല,
1: ജോലി വിളിച്ചു തരിക.
2: അതെ, ഒരു പ്യൂണിനെ പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് അയച്ചു. അപ്പോൾ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് പ്യൂൺ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഭയന്നിട്ട് ഇതാ പോലീസ് വരുന്നു. എന്നാൽ അതിന് വേറെ കാരണം കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ കാമുകയെ മോഷ്ടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ താമസിക്കുകയാണ്
1: ആ സമയത്ത്.
2: അതെ, കാമുക തന്നെയാണ് എൻ്റെ ഭാര്യ. അപ്പോൾ പോലീസാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പോലീസല്ല എന്ന് പറഞ്ഞപ്പോൾ ലെറ്ററാണ്, വരണം, എന്നെ ഒന്ന് വന്ന് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു. അപ്പോൾ ഒരു അരമണിക്കൂർ നാടകം എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാഴ്ചയ്ക്ക് എഴുതിക്കൊണ്ടിരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം പേപ്പറും പേനയും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ എഴുതിത്തരാം. അദ്ദേഹത്തിന് അത് വളരെ അത്ഭുതമായിട്ട് തോന്നി. ആ എഴുതുമോ, എഴുതുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവിടെ കുത്തിയിരുന്ന തന്നെ ആദ്യത്തെ അരമണിക്കൂർ നാടകം പെൻഷൻ എന്നാണ് അതിൻ്റെ പേര് എഴുതി
1: കൊടുത്തു.
2: അന്ന് തന്നെ അദ്ദേഹം അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ സ്റ്റാഫ് ആർട്ടിസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് 90 രൂപ ശമ്പളത്തിൽ നിയമിച്ചു. ആ നന്ദിയും കടപ്പാടും എനിക്ക് ജി പി എസ് നായരോടുണ്ട്.
1: അന്നത്തെ സഹപ്രവർത്തകരൊക്കെ ആയിരുന്നു ഈ ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ട്.
2: ആകാശവാണിയായിട്ട് ഞങ്ങൾ വന്നപ്പോൾ അന്ന് ലൈവ് ബ്രോഡ്കാസ്റ്റാണ്. ഏതെങ്കിലും അബദ്ധം പറഞ്ഞു പോയത് തന്നെ, ഇന്നിപ്പോൾ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാം, തെറ്റുപറ്റിയാൽ തിരിച്ചെടുക്കാം. ഇപ്പോൾ ടേപ്പ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഈ സൗകര്യങ്ങളൊന്നുമില്ല. ലൈവ്
1: പിരിമുറുക്കം സ്വാഭാവികമായിട്ടും കൂടും.
2: സ്വാഭാവികമായിട്ടും പിരിമുറുക്കമേ ഉള്ളൂ.
1: അതെ,
2: അപ്പോൾ വളരെ ശ്രദ്ധ കൂടും. അന്ന് ഈ വളരെ ലാഘവബുദ്ധിയോടെ സ്റ്റുഡിയോ കയറാനൊക്കെ ഇല്ല, കാരണം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. അന്ന് ഞാൻ കയറിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വീരരാഘവൻ നായർ, വീരൻ തിരുനേനാർക്കുറിച്ച് മാധവൻ നായർ, പി ഗംഗാധരൻ നായർ, എസ് രാമൻകുട്ടി നായർ, പിന്നെ ഇവരെല്ലാം സ്റ്റാഫ് ആർട്ടിസ്റ്റുകളാണ് ഞങ്ങളെല്ലാം. ഇന്ദിരാ പൊതുവാൾ, ശാരദാമണി, രാധാമണി, ഇവരുടെ പറവൂർ സിസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. പിന്നെ രാധാമണി, രാധാദേവി, കെ ജി ദേവകിയമ്മ, ഞങ്ങളെല്ലാവരുമാണ് ഈ നാട്ടുമ്പുറം പരിപാടി. അന്ന് വളരെയധികം പ്രസിദ്ധിയും പ്രചാരവും കിട്ടിയിട്ടിരുന്ന പരിപാടിയായിരുന്നു. ഞങ്ങളൊക്കെയാണ് ആദ്യകാലത്തെ ഈ സ്റ്റാഫ് ആർട്ടിസ്റ്റ്.
1: പല സിനിമകൾക്ക് വേണ്ടിയും തിരക്കഥ എഴുതിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം.
2: എൻ്റെ ആദ്യത്തെ ചിത്രം ഉമ്മിണിത്തങ്ക, അത് കഴിഞ്ഞ് വേലുത്തമ്പി ദളവ. പിന്നെ പി ഭാസ്കരൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഭാഗ്യജാതകം എന്നുള്ള

0: തിരക്കഥയും സംഭാഷണം. അതിലാണ് ഷീല എന്ന് പറഞ്ഞ നടി
1: ആദ്യമായിട്ട് അഭിനയിക്കുന്നത്.
0: പിന്നെ വി ഭാസ്കൻ തന്നെ ലൈല മജ്നു.
1: അത്
0: തുടങ്ങി ഇങ്ങനെ 48 കായംകുളം കൊച്ചുണ്ണി വരെ.
2: പ്രശസ്ത പ്രക്ഷേപകനും നാടകകൃത്തും നടനും എഴുത്തുകാരനുമായിരുന്ന ജഗതി എൻ കെ ആചാര്യയുടെ വാക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

KCB അറിയിപ്പ്. കലൂർ സെക്ഷൻ പരിധിയിൽ ഫ്രീഡം റോഡും പരിസര പ്രദേശങ്ങളിലും നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: കറണ്ട് ലാഭിക്കാം, കിഡിലിൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
4: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വെച്ച് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. SSLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതകളുള്ളവർക്ക് പങ്കെടുക്കാം. താൽപ്പര്യമുള്ളവർ ഈ മാസം 26 രാവിലെ 11 നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുടെ 4 എന്നിവ സഹിതം അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0484242452. മറ്റൊരു നമ്പർ 88485363 56. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484242452 88485363 56.

സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെന്ററുകളിലാണ് ക്ലാസ് നടക്കുന്നത്. വിശദവിവരങ്ങൾക്ക് അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 73 56 75 19 60,

മറ്റൊരു നമ്പർ 97 44 84 45 22. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 73 56 75 19 60. മറ്റൊരു നമ്പർ 97 44 84 45 22. വിലാസം: സെക്രട്ടറി, കേരള മീഡിയ അക്കാദമി, കാക്കനാട്, കൊച്ചി 68 20 30.

സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ PG, PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. അവസാന തീയതി 15 കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492-2-22-33-35. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0492-2-22-23-35.

സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഇഗ്രാൻസ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842983130. 04842983130.

0: എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിൽ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡേറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ്. എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപ അടച്ച് ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 04842 42 54 52. മറ്റൊരു നമ്പർ 94 46 92 68 36. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04842 42 54 52. 94 46 92 68 36.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം www.ssc.gov.in. www.ssc.gov.in.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 രാവിലെ 11 തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന 2 ടീമുകൾക്ക് 1 സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04862223444 04862223444.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാ ഒരു ദിവസം ഈ പൂച്ചക്കുട്ടിയെ കിട്ടുന്നത്. മതിലിനടുത്ത് ഒരു ചെടിച്ചോട്ടിലെ കരിയില കൂട്ടത്തിൽ ഒരു കുഞ്ഞു മ്യാവു ശബ്ദം. ചെന്നു നോക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടി പതുങ്ങിയിരിക്കുന്നു. അച്ഛമ്മ അറിയാതെയാ ഞങ്ങൾ പതുങ്ങി ചെന്നെടുത്തത്. നല്ലോണം തിളങ്ങണ കുഞ്ഞിക്കണ്ണുകൾ. പാവം, ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നി. ആരും അറിയാതെ ഞങ്ങൾ ചോറും കറിയുമൊക്കെ മതിലിന് മുകളിൽ വെച്ചു കൊടുത്തു. പിന്നെ പിന്നെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ പൂച്ചക്കുട്ടി മതിലിന്മേൽ തലപൊന്തിക്കും. ഞങ്ങൾ പോയി കപ്പലിൻ്റെയും മിക്സ്ചറും കായ്പേരിയും എല്ലാം ആരും അറിയാതെ മതിലിൽ വെച്ചു കൊടുക്കും. ഒരു ദിവസം അച്ഛമ്മ ഇത് കണ്ടുപിടിച്ചു. അന്ന് തുടങ്ങിയതാ അച്ഛമ്മയ്ക്ക് ചൂല് പ്രയോഗം. പാവം പൂച്ചക്കുട്ടി, എന്തോരം ഏറുമുണ്ടു. ഇടയ്ക്കൊക്കെ അച്ഛമ്മ ഞങ്ങളെയും ഭീഷണിപ്പെടുത്തും. ദേ രണ്ടിനോടും കൂടിയാ പറയണേ, അതിലേ ഇതിലേയും പോണതിനെയൊക്കെ വലിച്ചു കയറ്റി കൊണ്ടുവന്നേക്കരുത്. വല്ല ചത്ത എലിയേയും പാമ്പിനെയൊക്കെ കൊണ്ടുവന്നിടരുത്, അറിയില്ലേ. അടിച്ചോടിച്ചോളണം. അച്ഛമ്മ ഇത് രണ്ടും കൽപ്പിച്ച. മോനൂട്ടൻ മാളുവിൻ്റെ കാതിൽ പെറുപെറുത്തു. ഇനിയിപ്പോൾ വൈകിട്ട് അമ്മ വരുമ്പോഴാ ആലോചിക്കാനേ വയ്യ. ചോറും കറികളും കൊടുത്തിരുന്നെങ്കിൽ ആരും അറിയാതെ അടുക്കളയിൽ കയറില്ലായിരുന്നു.

0: ഇതിപ്പോ അടുക്കളയിൽ കയറി മീൻ വറുത്തത് തിന്നു, ചട്ടിമറിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് എന്നാ പുകില എന്റെ അമ്മച്ചിയെ. മാള് തലയ്ക്ക് കയ്യും കൊടുത്ത് സെറ്റിയിലേക്ക് ഊർന്നു വീണു. അവളൊന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് കണ്ണു തുറന്നപ്പോഴാണ് ഓർത്തത്, അവനെന്തിയേ മോനൂട്ടൻ കാണുന്നില്ലാലോ. യോ, ആ പൂച്ചക്കുട്ടിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്, അത് പിന്നെയും വന്നോ? മാളൂട്ടി സിറ്റൌട്ടിലേക്ക് ഓടി. ദാ ആ പൂച്ചക്കുട്ടി കിണറിന്റെ ഭിത്തിയിൽ കയറി നിന്നിട്ടാണ് കരയുന്നത്. അത് കിണറ്റിലേക്ക് നോക്കുന്നുണ്ടല്ലോ. അതിന്റെ ശബ്ദം എന്താ? മോ മോ എന്ന് തൊണ്ടയിൽ തടഞ്ഞു വെച്ച പോലെ. അത് കിണറിന് ചുറ്റും വട്ടത്തിൽ നടന്ന് പിന്നെയും പിന്നെയും കിണറ്റിലേക്ക് നോക്കി കരയുകയാണ്. യോ, അച്ഛമ്മ വരണം. അച്ഛമ്മയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ വഴക്ക് കേൾക്കുമെന്ന് പേടിച്ച് അവൾ മാറി നിന്നു. എന്താ കൊച്ചേ, ആ പൂച്ച പിന്നെ വന്നോ? വാതിക്കൽ തലയിട്ട് നോക്കിയ അച്ഛമ്മയ്ക്കും ആ പൂച്ചക്കുട്ടിയുടെ കരച്ചിലിൽ സംശയം തോന്നി. പെട്ടെന്ന് യോ, എന്താ പറ്റിയാവോ, അതിൻ്റെ കരച്ചിൽ എന്തോ കുഴപ്പമുള്ള പോലുണ്ടല്ലോ എന്ന് പറഞ്ഞ അച്ഛമ്മ വേഗം കിണറിനടുത്തേക്ക് ഇറങ്ങി ഓടി. പിറകെ ഞാനും. അപ്പോ പൂച്ചക്കുട്ടി നേരെ മതിലിലേക്ക് എടുത്തു ചാടി. കിണറ്റിലേക്ക് എത്തി നോക്കിയ അച്ഛമ്മ പിന്നെ നെഞ്ചത്ത് കൈവച്ച് എന്റെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഒരലർച്ചയായിരുന്നു. ഞാനും കിണറ്റിലേക്കൊന്ന് നോക്കിയതേയുള്ളൂ. മോനൂട്ടൻ കിണറിന്റെ റിങ്ങിൽ അള്ളിപ്പിടിച്ച് ഇങ്ങനെ കിടക്കണു, തല മാത്രം വെള്ളത്തിന് മോളിൽ. ആകെ പേടിച്ച് വിറച്ചിട്ട് എനിക്ക് മിണ്ടാനും വയ്യ. പൂച്ചക്കുട്ടി മതിലിൽ കയറി ഓടി നടന്ന് കാറിക്കാറി കരച്ചിൽ. രക്ഷിക്കണേ, ഓടി വരണേ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരുമില്ലേ എന്നും പറഞ്ഞ് അച്ഛമ്മ ഉറക്കെ കരയാൻ തുടങ്ങി.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും UAE. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റും ടെലിഫോൺ സംഭാഷണം നടത്തി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. റോസ്ഗർ മേളയിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നാളെ വിതരണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും കൊച്ചിയിൽ പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലും വികസന യാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യവ്യാപകമായി കടൽ തീരങ്ങൾ ശുചീകരിക്കും. പുതുവൈപ്പിനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കായികമിത്രം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ഏഷ്യൻ ഗെയിംസിന് നാളെ ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും.
0: ആകാശവാണി FM വാർത്തകൾ.
2: പക്ഷികളെ ഇഷ്ടമല്ലാത്തവർ ഉണ്ടാവില്ലല്ലോ. പക്ഷികളെ പോലെ പറക്കുവാൻ നാം ഓരോരുത്തരും കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷികളെ പോലെ ചിറവുണ്ടായിരുന്നുവെങ്കിൽ ആകാശത്ത്

0: അറിപ്പാറി നടക്കാമായിരുന്നു അല്ലേ.
1: ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷിയാണ് പെർഗ്രീൻ ഫാൽക്കൺ. മണിക്കൂറിൽ ഏകദേശം 400 കിലോമീറ്റർ വേഗത്തിൽ ഈ പക്ഷിക്ക് പറക്കുവാൻ കഴിയും. രണ്ടാമത്തെ വേഗക്കാരൻ ഗോൾഡൻ പരുന്താണ്. അതിൻ്റെ വേഗം 240 മുതൽ 320 കിലോമീറ്റർ വരെയാണ്. ഏറ്റവും വേഗം കുറഞ്ഞ പക്ഷിയോ അമേരിക്കൻ വുഡ്കോക്കാണ്. ഭൂമിയിലെ ഏറ്റവും വേഗം കുറഞ്ഞ പക്ഷി മണിക്കൂറിൽ വെറും 8 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് ഇവ പറക്കുന്നത്. ഇനി കരയിലെ ഏറ്റവും വേഗമുള്ള പക്ഷി ഏതാണെന്നറിയുമോ? ഒട്ടക പക്ഷിയാണ് ആ ജീവി. ഏറ്റവും വലിയ പക്ഷി ആ ഒട്ടക പക്ഷിക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് 70 കിലോമീറ്റർ വേഗത്തിൽ വരെ അവയ്ക്ക് ഓടാൻ കഴിയും. ഏറ്റവും ചെറിയ പക്ഷിയായ ഹമ്മിംഗ് ബേർഡ് അവയുടെ ചിറകുകൾ 1 സെക്കൻഡിൽ 200 തവണ ചലിപ്പിക്കുമത്രേ, അതായത് 1 മിനിറ്റിൽ 12,000 തവണ. പൂക്കളിൽ നിന്ന് തേൻ നുകരുമ്പോൾ താഴെ വീഴാതെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ ചിറകുകൾ ചലിപ്പിച്ചുകൊണ്ടാണ്. അത്ഭുതമായിരിക്കുന്നു അല്ലേ. പക്ഷികളുടെ ഗണത്തിൽപ്പെടുന്ന പെൻഗ്വിനുകൾക്ക് പറക്കുവാനാകില്ല. എന്നാൽ അവർ ഒന്നാം തരം നീന്തൽക്കാരാണ്. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ വരെ അവ നീന്താറുണ്ട്. മനുഷ്യന് വെള്ളത്തിൽ അങ്ങേയറ്റം 260 മീറ്റർ വരെ ആഴത്തിൽ ഡൈവ് ചെയ്യാൻ കഴിയുമ്പോൾ പെൻഗ്വിനുകൾക്കാവട്ടെ 535 മീറ്റർ ആഴത്തിൽ വരെ ഡൈവ് ചെയ്യാൻ കഴിയും. ഒപ്പം 5 മിനിറ്റ് മുതൽ 18 മിനിറ്റ് വരെ ശ്വാസം പിടിച്ച് നിൽക്കാനുമാകും. വിഷമുള്ള പക്ഷികളുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇതറിഞ്ഞോളൂ. ഹൂഡഡ് പിറ്റോഹി ആണ് ലോകത്തെ അറിയപ്പെടുന്ന ഏക വിഷമുള്ള പക്ഷി. അവയുടെ ത്വക്കിലും തൂവലുകളിലുമാണ് വിഷം കാണപ്പെടുന്നത്. പപ്പുവ ന്യൂ ഗിനിയയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയുടെ തൂവൽ ഒന്ന് കയ്യിൽ സ്പർശിച്ചാൽ തന്നെ നമ്മുടെ കൈകളിൽ തീ സ്പർശിക്കുന്നതുപോലെ അനുഭവപ്പെടും. കൂടുതലായാൽ തളർച്ച, ഹൃദയസ്പന്ദനം എന്നിവയും ചിലപ്പോൾ മരണത്തിന് വരെ കാരണവുമായേക്കാം. മരം കുത്തി മരങ്ങൾ കുത്തി കുത്തി അവയുടെ കൂട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. അവയ്ക്കൊരു സെക്കൻഡിൽ 20 തവണ വരെ കുത്തുവാൻ കഴിയുമത്രേ. മാത്രമല്ല എത്ര കാഠിന്യമുള്ള മരത്തടികൾ കുത്തിയാലും അവരുടെ തലയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല. എന്തെന്നാൽ അവർ തലച്ചോറിന് ചുറ്റും ഒരു ഹെൽമെറ്റുമായാണ് ജനിക്കുന്നത് തന്നെ. ശക്തമായ പേശികളും സ്പോഞ്ച് പോലെയുള്ള എല്ലുകളും കൊണ്ടാണ് അവയുടെ തലയോട്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ അത്തരത്തിൽ കൊത്തുകൾ മൂലം അവയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: തപസ്യ ഹോമിയോപ്പതി
6: എഫ് എം ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആഞ്ചനി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇന്ന് ഈ പരിപാടിയിൽ നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് നടുവേദന, ശരീരവേദന എന്നിവയെക്കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി പരിഹാരത്തെക്കുറിച്ചുമാണ്. ഇന്നത്തെ കാലത്ത് നടുവേദനയും ശരീരവേദനയും വളരെയധികം പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. ഇത്തരം വേദനകളുടെ കാരണം സാധാരണ എന്തെല്ലാമാകാം?
4: ഇന്നത്തെ കാലത്ത് ആളുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വേദന എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദനകൾ പൊതുവെ പല സ്ഥലത്തും ലോക്കലൈസ്ഡ് ആയിട്ടാവാം, അല്ലെങ്കിൽ മൊത്തത്തിൽ വ്യാപിച്ച പോലെയാവാം. അപ്പോൾ ലോക്കലൈസ്ഡ് ആവുമ്പോൾ ആ ഭാഗങ്ങളിൽ മാത്രം, ഉദാഹരണത്തിന് എളിവേദന, അല്ലെങ്കിൽ നടുവേദന, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ, അത് ആ ഭാഗത്തോട് മാത്രം. മൊത്തത്തിലുള്ള വേദന, അത് ജനറലൈസ്ഡ് പെയിൻ എന്ന് പറയും. അപ്പോൾ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ആ ഭാഗങ്ങളിൽ മാത്രമാവാം, അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് ശരീരം മൊത്തം വ്യാപിച്ച് കിടക്കുന്നതാവാം. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ഥലത്താണോ വന്നിരിക്കണേ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നട്ടലിലുള്ള വേദന അല്ലെങ്കിൽ ലോ ബാക്ക് പെയിൻ എന്ന് വയ്ക്കുകയാണെങ്കിൽ, ഇവർക്ക് വെയിറ്റ് കൂടുതൽ

0: ഉള്ള ഒരാളാണ്, വണ്ണം കൂടുതലുള്ള ആളാണെങ്കിൽ ലോ ബാക്ക് പെയിൻ വരാം. അല്ലെങ്കിൽ പെട്ടെന്ന് ശരീരം ഉളുക്കുന്ന ഒരു പ്രകൃതം, സ്പ്രെയിൻ പെട്ടെന്ന് വരുന്ന ഒരു പ്രകൃതമാണെങ്കിലും ബാക്ക് പെയിൻ വരാം. നമ്മൾ കാരണങ്ങളാണോ, കാരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണോ ഈ വേദന ഉണ്ടാക്കുന്നത് കൂടി അറിയണം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ശരീരം വേദന മൊത്തത്തിൽ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വാദം, അതായത് സന്ധിവാദമാവാം അല്ലെങ്കിൽ ആമവാദമാവാം, ഈ രണ്ട് കാരണങ്ങളും കൊണ്ടും പെയിൻസ് വരാം. അപ്പോൾ യൂഷ്വലി നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റസ് അല്ലെങ്കിൽ ഫൈബ്രോമയാളജിയ എന്ന് പറയുന്ന രോഗാവസ്ഥകൾ കൊണ്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലത്തെ ജനറലൈസ്ഡ് പെയിൻ ഉണ്ടാവാം. ഇനി രണ്ടാമത്തത് ലോക്കലൈസ്ഡ് പെയിൻ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഭാഗങ്ങളിൽ മാത്രമുണ്ടാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഷോൾഡർ പെയിൻ വെച്ച് കഴിഞ്ഞാൽ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസും കൊണ്ട് ഉണ്ടാവുന്ന ഒരു വേദന ഷോൾഡറിലേക്ക് വ്യാപിക്കുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ഷോൾഡർ പെയിൻ വരാം. രണ്ടാമത് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, അതായത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സാധനം എടുക്കാൻ അല്ലെങ്കിൽ തൂക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഷോൾഡർ. ഇനി മൂന്നാമതായിട്ട് പറയുമ്പോൾ മുട്ടുവേദനയാവാം. അപ്പോൾ മുട്ട് വേദന കൂടുതലും വരുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മൾ പറയും തേയ്മാനം എന്ന് പറയും സാധാരണ ഭാഷയിൽ. അപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ രണ്ട് എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ കുറവായിരിക്കും യൂഷ്വലി. അപ്പോൾ ഒരു ആ ജോയിൻറ്റ് സ്പേസ് റിഡക്ഷൻ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന ആ കാലിലുണ്ടാവുന്ന വേദന അല്ലെങ്കിൽ നീ പെയിൻ എന്ന് കോമൺ ആയിട്ട് പറയാം. ഇനി ഹിപ്പ് പെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ എളിവേദന. യൂഷ്വലി ഹിപ്പ് പെയിൻ മാത്രമായിട്ട് ഉണ്ടാവണമെന്നില്ല, ഈ പെയിൻ എളിയിന്ന് കാലിലേക്ക് വ്യാപിച്ച് അല്ലെങ്കിൽ വിരലുകളിലേക്ക് വ്യാപിച്ച് അത് കൂടുതൽ ഒരു മിന്നൽ പോലത്തെ വേദനയാവാം, അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള ഒരു വേദനയാവാം, കിടക്കാൻ പറ്റത്തില്ല, രാത്രിയാവുമ്പോൾ ആയിരിക്കും. ഇതിനെ കൂടുതൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ സയാട്ടിക അല്ലെങ്കിൽ സയാട്ടിക് നെർവിലോട് അനുബന്ധിച്ചുള്ള വേദന ആയതുകൊണ്ട് അതിനെ സയാട്ടിക എന്ന് പറയും. അപ്പോൾ ഏതൊരു തരത്തിലുള്ള ഭാഗത്താണോ ഇത് അഫക്റ്റ് ചെയ്യണേ അതിന് റിസൾട്ടിംഗ് ആയിട്ട് കുറച്ച് സിംറ്റംസ് വേറെ രൂപപ്പെടും, അതിനോടനുബന്ധിച്ചാണ് പെയിൻസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുക. ഇപ്പോൾ പല വിധത്തിലുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സോ ഇത് ഉണ്ടാക്കാം. അതിലേറ്റവും പ്രധാനമാണ് നമ്മളുടെ പോസ്റ്റർ, നമ്മുടെ കിടക്കുന്ന രീതിയാവാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ രീതിയാവാം, ചില രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ വേദനകൾ രൂപപ്പെടാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഐ ടി സെക്ടറിലുള്ള ജോലിയുള്ളവർ വളരെ കൂടുതലാണ്, അപ്പോൾ ഒരേ ഇരിപ്പായിരിക്കും. അപ്പോൾ അവർക്ക് വരാവുന്ന ഏറ്റവും വലിയ കോമൺ ആയിട്ടുള്ള അസുഖങ്ങളിലൊന്നാണ് സ്പോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ സെർവിക്കൽ ഏരിയയിൽ വരാം, അതായത് കഴുത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നട്ടലിൻ്റെ ഭാഗത്ത്, അതിന് ലംബാർ സ്പോണ്ടലൈറ്റിസ് എന്ന് പറയും. ഇപ്പോൾ ഈ രണ്ട് ഇതിൽ നിന്നും ഉണ്ടാവുന്ന ഒരു അസുഖം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന വരാം, രാത്രി കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു സിംപ്റ്റം പ്രത്യേകിച്ച് കഴുത്തിൽ വരുവാണെങ്കിൽ ഇവർക്ക് വേദന മാത്രമല്ല ഒരു പരിധി കൂടുതൽ, ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ നോക്കാൻ പറ്റില്ല, മൂവ്മെൻറ്റിൽ നോക്കുമ്പോൾ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ യൂഷ്വലി നമ്മളെല്ലാവരും വിചാരിക്കും ട്രാവലിംഗ് സിക്നെസ് എന്ന് പറഞ്ഞിട്ട് അത് ആ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അതുകൊണ്ടല്ല, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ കണ്ണും അതിനോട് തന്നെ കഴുത്തും കൂടി വന്നാൽ മാത്രമേ നമുക്ക് ആ സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംപ്റ്റംസ് ഒന്ന് തലകറക്കം, അത് വേദന, ഈ പറഞ്ഞ പോലത്തെ തലയ്ക്ക് ഒരു ഭാരമോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ഭാരമോ, അത് കൂടാതെ കഴുത്തിൽ നിന്ന് കയ്യിലേക്കോ വിരലിലേക്കോ വരുന്ന ചെറിയ വേദനകൾ. ഇതേപോലെ തന്നെയാണ് അടുത്തത് ലംബാർ സ്പോണ്ടലൈറ്റിസ്. ലംബാർ സ്പോണ്ടലൈറ്റിസ് നേരത്തെ സൂചിപ്പിച്ചു പോലെ വണ്ണ കൂടുതൽ ലംബാർ സ്പോണ്ടലൈറ്റിസിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. രണ്ടാമത് ഈ പോസ്റ്റ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ അമ്മമാർ, നമ്മൾ പണ്ട് പറയും കുറച്ച് കാലം നമ്മൾ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു 9 മാസമോ 10 മാസത്തെ ഒരു ഇത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു റിലാക്സേഷനും കൂടി വേണം. പക്ഷെ ആ ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യം ഭയങ്കര സ്പീഡായതുകൊണ്ട് ആ റെസ്റ്റ് ഒന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് മസിൽസ് വീക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാലൻസ് തെറ്റുമ്പോൾ, നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റ് കിട്ടാതെ വരുമ്പോൾ നാച്ചുറലി പെയിൻസോ അല്ലെങ്കിൽ വീക്ക്നെസ്സോ രൂപപ്പെടാം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് കാലം മുഴുവൻ തന്നെ നട്ടലിൽ വേദന വരാം.
1: അത് ചിലപ്പോൾ ഒരു മസ്കുലാർ പെയിൻ അതല്ലെങ്കിൽ പേശി വേദനയായി ബന്ധപ്പെട്ടായിരിക്കുമോ?
0: പേശി വേദനയാവാം, അല്ലെങ്കിൽ ഒരു ഡിസ്ക് പ്രൊലാപ്സ് പോലത്തെ ഒരു സാഹചര്യവും വരാം.
1: അപ്പോൾ ഈ തെറ്റായ ഇരിപ്പ്, കിടപ്പ്, അതല്ലെങ്കിൽ ഈ പോസ്റ്റൽ കറക്ഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ.
0: അതെ.
1: അതേപോലെ പലപ്പോഴും ഉറക്കവും പുതിയ ജനറേഷന്, കാരണം ഐ ടി സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതല്ലെങ്കിൽ ഒരുപാട് സമയം മൊബൈൽ നോക്കിയിരിക്കുക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാപ്പിലോ ടി വിയിലോ ഒക്കെ നോക്കിയിരിക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്കും ഈ വേദനകൾ കൂടുതലാകാൻ സാധ്യതയില്ലേ?
0: ഇപ്പൊ ചോദിച്ച കാര്യം വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറഞ്ഞ അസുഖങ്ങൾ, ഇപ്പൊ ലംബാർ സ്പോണ്ടിലൈറ്റിസ് ആവട്ടെ,

0: കെമിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഇതൊക്കെ നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഈ എല്ലാ ഇൻവെസ്റ്റിഗേഷനും നോർമലായിട്ട് പെയിൻസ് മാത്രം ഇരിക്കണ ഒരു അസുഖമുണ്ട്, ഫൈബ്രോമയാൾജി എന്ന് പറയും. അതായത് നീർക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സാറ് പറഞ്ഞു ഉറക്കം കുറവാണ് ഇതൊരു കാരണമല്ലേ എന്ന്. ഡെഫിനറ്റ്ലി ഫൈബ്രോമയാൾജിയെ നോക്കുമ്പോൾ ഉറക്കക്കുറവ്, അമിതമായിട്ടുള്ള ക്ഷീണം, ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഈ മൂന്നും കൂടി ഫോം ചെയ്യുന്ന ഒരു ട്രയാഡാണ് ഫൈബ്രോമയാൾജിയ.
1: അതോടൊപ്പം സ്ട്രെസ്സും
0: വരാം. അപ്പോൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് 30-35 വയസ്സിൽ വരുന്ന ഒരു ഇതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ രാവിലെ ഇട്ട ഉടുപ്പ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുമ്പോൾ നീര് കെട്ടിയ പോലത്തെ അവസ്ഥ. നമ്മൾ കയ്യിൽ മോതിരം ഇട്ടുണ്ടാവുമല്ലോ, ഈ മോതിരം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അയക്കാൻ പ്രയാസമായിരിക്കും. എന്താ പറഞ്ഞാൽ സ്വെല്ലിംഗ് ആയിരിക്കും. പക്ഷേ നമ്മൾ എല്ലാ ടെസ്റ്റും നോക്കുമ്പോൾ അതിൽ പോലെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ ചെറുതായിട്ടൊരു ESR വേണമെങ്കിൽ ഫ്ലക്ച്വേഷൻ കാണും, അല്ലാതെ ഒരു പ്രത്യേകിച്ചില്ല. പക്ഷെ ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് വരാം, ക്ഷീണം, ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ ഇങ്ങനെ ചൂട് പോലത്തെ എന്തെങ്കിലും വെക്കുമ്പോൾ ഒരു റിലാക്സേഷൻ വരും. കുറച്ച് കഴിയുമ്പോൾ ഇത് ആ ചൂടിൽ നിൽക്കില്ല, അപ്പോൾ പെയിൻ കില്ലേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷേ ഇത് പോവോ പെയിൻസ് കൂടാനുള്ള ചാൻസും കൂടുതലാണ്. അതാണ് മുമ്പേ പറഞ്ഞത്, ഈ ലോക്കലൈസ്ഡ് ആയിട്ടും ഉണ്ട്, ജനറലൈസ്ഡ് ആയിട്ടും ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫൈബ്രോമയോളജിയ പോലത്തെ അസുഖങ്ങൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്.
1: ഈ ഫൈബ്രോമയോളജിയെ കൂടുതലും പെൺകുട്ടികളിലാണ് കാണാറ് എന്ന് പറയാറുണ്ടല്ലോ. അത്
0: ഫൈബ്രോമയോളജിയ പെൺകുട്ടികൾക്കാണ് എന്നുള്ള ഒരു റിസർച്ച് ആയിരുന്നു കുറച്ച് കാലം വരയ്ക്കും. പക്ഷേ ജനറലൈസ്ഡ് പെയിൻ ആയിട്ട് ഇപ്പോൾ മെയിൽസും വരുന്നുണ്ട്. പക്ഷേ ഫീമെയിൽസിനാണ് ഫൈബ്രോമയോളജിയ കൂടുതലായി കണ്ടുവരുന്നത്.
1: സാധാരണ ഇങ്ങനെ വേദന വരുമ്പോൾ എല്ലാവരും ഡോക്ടർ പറഞ്ഞ പോലെ വേദന സംഹാരികളിലേക്ക് പോകും, അത് മറ്റൊരു അസുഖത്തിന് വഴിവെച്ചേക്കാം. സാധാരണ ഹോമിയോപ്പതിയിൽ ഇതെങ്ങനെയാണ് ചെയ്യാറ്? നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ?
0: ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മൾ മുമ്പേ ഡിസൈഡ് ചെയ്തത്. ഒന്ന് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പെയിനും ഒന്ന് ജനറലൈസ്ഡ് ആയിട്ടും. ഇപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോൾഡർ പെയിൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ ഷോൾഡറിൽ ഏത് തരത്തിലുള്ള വേദനയാണ്. ഇപ്പോൾ വേദന എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് കഴക്കൽ അല്ലെങ്കിൽ മിന്നൽ പോലത്തെ അല്ലെങ്കിൽ വലിച്ചിൽ, ഈ പെയിൻസ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ തരം പോലെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഷോൾഡർ പെയിൻ ഉള്ള ഒരു മിന്നൽ പോലത്തെ ആയിരിക്കില്ല വേറൊരാൾക്ക്. ഹോമിയോപ്പതിയെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഈ പെയിൻസ് മരുന്ന് നിർണ്ണയിക്കാൻ വളരെ പ്രസക്തമായ ഒരു ഘടകമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പെയിൻസിനോടൊപ്പം നമ്മുടെ ഒരു മൂഡ്, അതായത് നമ്മുടെ ഒരു മാനസിക തലം ഏത് തരത്തിലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഔഷധം നിർണ്ണയിക്കണം. അതായത് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ രീതിയിലാണ് ഔഷധം നിർണ്ണയിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പം ചില ആൾക്കാർക്ക് ചില അസുഖങ്ങൾ തുടങ്ങുക ചില ഭാഗത്തു നിന്നായിരിക്കും, എന്നിട്ട് അത് ചിലപ്പോൾ മേപ്പോട്ടായിരിക്കും, ചിലപ്പോൾ കീപ്പോട്ടായിരിക്കും. ഇപ്പം ചിലപ്പോൾ അവർക്ക് ഈ പെയിൻസ് തുടങ്ങിയിരിക്കുന്നത് ചെറുവിരലിൽ നിന്നായിരിക്കും, ചെറുവിരലിൽ നിന്ന് തുടങ്ങി മേലേക്കായിരിക്കാം താഴേക്കായിരിക്കാം. അപ്പോൾ ഈ ഇങ്ങനത്തെ പല ഘടകങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് മാത്രമാണ് ഹോമിയോപ്പതിയിൽ ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്ന് നിർണ്ണയിക്കണം. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞ്, ഇപ്പോൾ ഫൈബ്രോമയാൾജിയ പോലത്തെ അസുഖങ്ങളോ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള പെയിൻസ് ഉള്ള അസുഖങ്ങളാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഭയങ്കര ഡൗൺ ആയിരിക്കാം, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പെയിൻ, അല്ലെങ്കിൽ അവർക്കൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മൾ അവിടെ ഒരു ടിപ്പിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരെ എങ്ങനെ ഈ ഒരു രോഗം അവരെ മാനസിക തലത്തിൽ ബാധിച്ചിട്ടുണ്ട്, ശാരീരികമായി എങ്ങനെയാണ് ബാധിക്കുന്നത്, ഏത് സമയത്താണത് കൂടുതൽ പ്രശ്നം കൂടുന്നത്, ഇപ്പോൾ രാവിലെയാണോ രാത്രിയാണോ, ചിലവർക്ക് ചില സമയത്തിന് ശേഷമായിരിക്കും, ചിലവർക്ക് ചില സാഹചര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് തണുപ്പടിക്കുമ്പോഴായിരിക്കും കൂടുതൽ വേദന, ചില ആൾക്കാർക്ക് കുളിച്ചതിന് ശേഷമായിരിക്കും. സ്ത്രീകൾ പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ മെൻസസ് ഇതിനോട് ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരിതാണ്. മെൻസസിന് മുമ്പേ ആയിരിക്കും ഈ പറഞ്ഞ പോലത്തെ അവർക്ക് മൂഡ് സ്വിങ്സോ പെയിൻസോ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോമിയോപ്പതിയിൽ ഔഷധം നിർണ്ണയിക്കുന്നത്.
1: ഡോക്ടർ, ഇപ്പോൾ ഈ ഹോമിയോപ്പതി ഔഷധ നിർണ്ണയത്തെ കുറിച്ച് പറഞ്ഞു. പലപ്പോഴും ഇത്തരം വേദനകൾ വരുമ്പോൾ ഇപ്പോൾ ഡിസ്കിന്റെ പ്രശ്നമാണ്, അതായത് തേയ്മാനമാണ്, പലപ്പോഴും സർജറിയാണ് പറയാറുള്ളത്. അത്തരം ഒരു കണ്ടീഷനിലിരിക്കുന്ന ഒരു രോഗിക്ക് ഹോമിയോപ്പതി മരുന്നിലൂടെ നമുക്ക് ആ വേദന മാറ്റിയെടുക്കാൻ കഴിയുമോ?
0: ഇപ്പോൾ IVDP പോലത്തെ രോഗാവസ്ഥയാണെന്ന് വെക്കാം, ഇന്റർവെർട്ടിബുലർ ഡിസ്ക് പ്രോലാപ്സ്, അത്രമാത്രം പ്രോലാപ്സ് ആണ്, ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല എന്നൊരു രീതിയാണെങ്കിൽ ഹോമിയോപ്പതി മാത്രമല്ല, നമുക്ക് അവിടെ ഒരു സർജിക്കൽ അഡ്വൈസ് ആണ് വേണമെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് പെയിൻസ് മാനേജ് ചെയ്യാനും ഈ പറഞ്ഞ പോലത്തെ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 70+ ഏജ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെക്കുക, അവിടെ ഒരു സർജറി പോസിബിൾ അല്ലാത്ത സാഹചര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മരുന്നുകൾ കൊണ്ട് അവർക്ക് ഒരു ലൈഫ് ക്വാളിറ്റി ഫുള്ളായിട്ടല്ലെങ്കിലും നമുക്ക് അവരെ പെയിൻസൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും.

0: എപ്പോഴും ഈ വേദന വൈറ്റമിൻ ഡിയുടെ കുറവ് അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ കുറവ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്.
1: അതെ,
0: ഇതും നമുക്ക് ഹോമിയോപ്പതി മരുന്നുകളിലൂടെ പരിഹരിക്കാൻ കഴിയുമോ?
1: നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ എപ്പോഴും രോഗിയെ ചികിത്സിക്കേണ്ടത്. അതായത് ഫസ്റ്റ് ചികിത്സിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഇവർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇപ്പോൾ മിനറൽസോ വൈറ്റമിൻസിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ അത് ആദ്യം സപ്ലിമെൻറ്റേഷൻ രൂപേണ തന്നെ വേണം. ഹോമിയോപ്പതിയിൽ പല മരുന്നുകളും ഇത് സപ്ലിമെൻ്റ് ചെയ്യാൻ തരത്തിലുള്ള കൽപ്പുള്ള മരുന്നുകളാണ്. അപ്പോൾ ആ മരുന്നിൻ്റെ ഒരു ഹെൽപ്പ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എഫക്റ്റീവായിട്ട് ആ ഒരു ഡെഫിഷ്യൻസി മാറ്റാൻ പറ്റും. പിന്നെ ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നാണ് ആവശ്യമെങ്കിൽ ആ രീതിയിൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പെയിൻ കുറയാനും എന്തുകൊണ്ടാണ് അത് വന്നത് ആ ഒരു അവസ്ഥ മാറ്റാനും സഹായിക്കും.
0: വേദനയായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ എത്രയും പെട്ടെന്ന് വേദന കുറയുക എന്നതായിരിക്കും അവരുടെ ആവശ്യം.
1: അതെ,
0: ഹോമിയോപ്പതിയിൽ നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കുറയുമോ എന്നൊരു സംശയം വരാം, അതല്ലെങ്കിൽ ഒന്ന് കൂടിയിട്ടാണോ കുറയുക, ഇത്തരം സംശയങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
1: ജനറൽ ആയിട്ടുള്ള ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഹോമിയോ വെച്ചാൽ എല്ലാം കൂടി പുറത്തു വരും, അല്ലെങ്കിൽ പെയിൻസ് കൂടിയിട്ടായിരിക്കും കുറയാം. ഇതിൽ രണ്ട് തരമാണ്. നമ്മൾ ആദ്യം ആ അക്യൂട്ട് മാനേജ്മെൻറ്റാണ് ഏറ്റവും പ്രധാനം. അതായത് നമുക്ക് ആ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് എങ്ങനെ പെയിൻസ് നിന്ന് മുക്തമാക്കാം. അപ്പം അതുകൊണ്ട് അപ്പോൾ പ്രസൻറ്റ് ചെയ്യണ സിംപ്റ്റംസ് എന്തൊക്കെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം മരുന്ന് നിർണയിച്ച് അതിനോടനുബന്ധിച്ച് പെട്ടെന്നുള്ള റിലീഫ് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് അവരുടെ ഒരു ഇതും കൊണ്ടുണ്ടാവുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ്, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആ റിലാപ്സ് വരാനുള്ള ടെൻഡൻസി കുറയ്ക്കാൻ പറ്റും.
0: ഈ വേദന വന്നാൽ ഉടൻ തന്നെ പെയിൻ കില്ലർ കഴിക്കുന്നതാണ് ശീലം. അപ്പോൾ അത്തരം ശീലം ഒരിക്കലും നമുക്ക് ഉപദേശിക്കാൻ കഴിയില്ല, ആശാസ്യമല്ല അല്ലേ?
1: പലവരും പല രീതിയിലുള്ള ഈ പെയിൻ കില്ലേഴ്സ് ആവാം, ഈ പറഞ്ഞ ചെറിയ ചെറിയ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. ബിക്കോസ് അതിൽ നിന്നൊരു റിലീഫ് കിട്ടാത്തത് കൊണ്ടായിരിക്കും. ചില ആൾക്കാരുണ്ട് എപ്പോഴും തലവേദനയായിരിക്കും. അപ്പോൾ ഇവർ എല്ലാ ദിവസവും ഇവർക്ക് പെയിൻ കില്ലർ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേറെ രീതിയിലുള്ള ഒരു ആൾട്ടർനേറ്റീവ് വേ എന്താണെന്ന് നോക്കുമ്പോൾ ആയിരിക്കും ഹോമിയോപ്പതി ആയിരിക്കാം അങ്ങനത്തെ ഒരു ചോയ്സ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ക്വാളിറ്റി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും മാറ്റേണ്ടത്. അപ്പോൾ ലൈഫ് ക്വാളിറ്റിയും ലൈഫ് സ്റ്റൈലും മാറ്റുമ്പോൾ പല രീതിയിലുള്ള നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ പോലത്തെ ചികിത്സാ രീതിയിൽ നമുക്ക് മരുന്നുകൾ അവൈലബിൾ ആണ്. അതിനോടനുബന്ധിച്ച് അതിന് രോഗമുക്തിയും നേടാൻ പറ്റും.
0: ലൈഫ് സ്റ്റൈലിന്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഈ വേദന ഉള്ളവർക്ക് വ്യായാമം എങ്ങനെ ഉപദേശിക്കാൻ കഴിയും? കാരണം അവർക്ക് കുനിയാൻ തന്നെ വേദനയായിരിക്കാം. അവരോട് എങ്ങനെയാണ് വ്യായാമം ചെയ്യാനും അവരുടെ ജീവിതശൈലി മാറ്റാനും പറയാൻ കഴിയുക?
1: ഇപ്പോൾ ഏത് ഭാഗത്താണോ വേദന ആ ഭാഗം നമ്മൾ കൂടുതൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കൂടുകയുള്ളൂ. അപ്പം നമ്മൾ മരുന്ന് കൊടുത്ത് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണോ നോക്കിയിട്ടാണ് അതിനോടുള്ള എക്സസൈസ് അവരോട് പറയുക. ഇപ്പോൾ ജനറലൈസ്ഡ് ബോഡി പെയിനുള്ള ഫൈബ്രോമയാൽജിയ രോഗിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദന അനക്കുമ്പോൾ ഭയങ്കരമായിട്ടുണ്ടാവില്ല, ഇനീഷ്യലി മൂവ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ശരീരത്തിൽ ആ ചൂട് അല്ലെങ്കിൽ ഒരു വാംത്ത് കിട്ടുമ്പോൾ അവർക്ക് വേദന അത്രയും ഉണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് ഫ്രോസൺ ഷോൾഡറോ അല്ലെങ്കിൽ സ്പോണ്ടലൈറ്റിസ് പോലത്തെ ഒരു അവസ്ഥയാണെങ്കിൽ മൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ബോഡി തന്നെ സ്റ്റിഫ്നെസ് അവിടെ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് വേദനയുടെ അല്ലെങ്കിൽ ആ പറഞ്ഞ ഇൻഫ്ലമേഷൻ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സസൈസ് ഒക്കെ അഡ്വൈസ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ. ഇപ്പം ഇന്നിപ്പോൾ കുനിഞ്ഞ് നിവരുക എന്ന് പറയും അല്ലെങ്കിൽ കൈ പൊക്കുക എന്ന് പറയും, ആദ്യം രണ്ട് പ്രാവശ്യം ചെയ്യും. ഒരു വേദന കുറഞ്ഞുമ്പോൾ 5 times അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൂട്ടുക.
0: ഇപ്പോൾ സാധാരണ പറയാറുണ്ട് പ്രായമായാൽ ചില വേദനകളൊക്കെ ഉണ്ടാകും എന്ന് കരുതി നമുക്കത് വേദനയെ ചികിത്സിക്കാതിരിക്കേണ്ട കാര്യമുണ്ട്, പ്രത്യേകിച്ച് നടുവേദനയൊക്കെ, കാരണം അത് മറ്റെന്തെങ്കിലും അസുഖമാകാനും സാധ്യതയില്ല.
1: അത് നമുക്ക് ഏതൊരു വേദന വരുമ്പോഴും വേദന എന്ന് പറയണതോ ഏതൊരു ലക്ഷണം ശരീരം വിടുമ്പോഴും അത് ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെതാവാം. നമ്മൾ എല്ലാ വേദനകളും ഇപ്പോൾ നമ്മളൊന്ന് ഉളുക്കി രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഏതൊരാളും കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി കൊണ്ടുപോവുക, എന്നിട്ടാണല്ലോ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക അത് പൊട്ടലുണ്ടോ എന്നൊക്കെ അറിയാൻ. നമ്മൾ ഏതൊരു വേദന വരുമ്പോഴും ഈ ഭാഗത്താണെന്ന് പറയുമ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ വളരെ അത്യാവശ്യമായിരിക്കും. ആദ്യം തന്നെ വലിയ വലിയ ടെസ്റ്റ് ചെയ്യാമെന്നല്ല, നമ്മൾ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും, അതിനോടനുബന്ധിച്ച് വല്ലാതെ നീർക്കെട്ട് അങ്ങനത്തെ പോലത്തെ അവസ്ഥയുണ്ടെങ്കിൽ അതിനോട് വേറെ എന്തെങ്കിലും അനുബന്ധ ലക്ഷണമുണ്ടോ എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പം ചെറിയ വേദനയായാലും വലിയ വേദനയായാലും ഇതൊരു സിംപ്റ്റം തന്നെയാണല്ലോ. അപ്പം ആ സിംപ്റ്റത്തിന് നമ്മൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു വില കൽപ്പിക്കേണ്ടതാണെന്നാണ് പറയുന്നത്.
0: ഇത്തരം വേദനകളെ ഒഴിവാക്കാൻ നമുക്കൊരു പറ്റിയ ഒരു ജീവിതശൈലി അങ്ങനെ പറയാൻ കഴിയുമോ?
1: പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതശൈലി തന്നെ നിർണ്ണയിക്കണേ. ഇപ്പോൾ ഒരു ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യണ ഒരാളെ എപ്പോഴും എണീറ്റ് നിൽക്കണം, അല്ലെങ്കിൽ ഇത്ര സമയം ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ അങ്ങനെ. ഇപ്പോൾ നമ്മളൊരു വെയിറ്റ് എടുക്കണ ഒരാളാന്ന് വിചാരിക്കും, നിങ്ങൾ വെയിറ്റ് എടുക്കരുത് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഒരു ഐഡിയൽ രീതിയിൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല. എപ്പോഴാണോ അത് ഇംബാലൻസ്ഡ് ആവണേ, എപ്പോഴെങ്കിലും ഒരു മരവിപ്പോ പെയിൻ

0: ഇൻസോ വരാൻ തുടങ്ങിയു, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രിക്കോഷൻ നമ്മൾ കരുതണം.
1: ഒരിക്കൽ വേദന വന്നു, ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു, നമ്മുടെ വേദന മാറി. പിന്നീട് വേദന വരികയാണെങ്കിൽ അതേ മരുന്ന് നമുക്ക് സ്വയം കഴിക്കാൻ പറ്റുമോ?
0: അങ്ങനെ പറ്റില്ല. ഏതൊരവസ്ഥയാണ് ആ രോഗിക്ക് അപ്പ് ഉണ്ടാവണ, എന്തൊക്കെ ലക്ഷണങ്ങളാണ്, അടിസ്ഥാനത്തിൽ മാത്രമേ ഔഷധം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പെയിൻ കില്ലർ പോലെ ഹോമിയോ മരുന്ന് എടുക്കാൻ അത് അഡ്വൈസബിൾ അല്ല.
1: ഒരു ഡോക്ടർ നിർദ്ദേശിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടർന്ന് കഴിക്കേണ്ട കാര്യമില്ല.
0: അതെ, നമ്മൾ പണ്ട് എന്നോ വേദന വന്നു, അന്ന് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ശാരീരികാവസ്ഥയോ ആയിരിക്കില്ല എന്ന്. അപ്പം അതും കൂടി കണക്കാക്കിയിട്ട് വേണം ഔഷധം ആ ഒരു രോഗിക്ക് ആ സമയത്ത് നിർണ്ണയിക്കാൻ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഔഷധം മാറാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അതുകൊണ്ട് അതേ ഔഷധം തന്നെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണമുണ്ടാവണമെന്നുമില്ല.
1: ഏകദേശം എത്ര നാൾ ഈ വേദനകൾക്കൊക്കെ ഈ മരുന്ന് കഴിക്കേണ്ടി വരും ശരിക്കും?
0: ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അത് ഈ ലോക്കലൈസ്ഡ് ആണെങ്കിലും ജനറലൈസ്ഡ് ആണെങ്കിലും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ജനറലൈസ്ഡ് ആണ്, ഇപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആവാം, ഫൈബ്രോമയാൽജിയ, ഇത് ചിലപ്പോൾ കുറച്ച് കാലം കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കൈ പൊക്കാത്ത ഒരാൾ നമ്മുടെ അടുത്ത് ഒരുപാട് കാലം അവർക്ക് വേദന കുറഞ്ഞില്ലെങ്കിൽ നിൽക്കണം എന്നില്ല, അടുത്ത ഓപ്ഷനാണ്. ബിക്കോസ് വർക്കിന് പോകേണ്ടി വരും, വീട്ടിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ക്യുക്കായിട്ടുള്ള റിലീഫ് തന്നെ വേണ്ടി വരും. ഇപ്പോൾ ഫ്രോസൺ ഷോൾഡറൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിൽ തന്നെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഷോൾഡറിൽ പ്രതീക്ഷിക്കാം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് ശാരീരിക വേദനകളെക്കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി പരിഹാര മാർഗങ്ങളെയും കുറിച്ച് ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഋതുരാജുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: തപസ്യ ഹോമിയോപ്പതി FM Health Line.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
3: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
2: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. ഇടുക്കി ജില്ലയിൽ ഏലപ്പാറ ഗവൺമെന്റ് ഐ ടി ഐയിൽ പ്ലംബർ, റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. ഐ ടി ഐ പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർ എസ് എസ് എൽ സി, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, ടി സി എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഐ ടി ഐയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 19 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 99 46 01 07 69, മറ്റൊരു നമ്പർ 96 05 50 44 69. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 99 46 01 07 69, മറ്റൊരു നമ്പർ 96 05 50 44 69.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ്.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള സംഗീതോത്സവം, നൃത്തോത്സവം എന്നിവയ്ക്കുള്ള അപേക്ഷാ ഫോമുകൾ ദേവസ്വം ബുക്ക് സ്റ്റാൾ വഴി ഈ മാസം 20 വരെ വിതരണം ചെയ്യുന്നു. ഈ മാസം 25 നുള്ളിൽ പൂരിപ്പിച്ച് തിരികെ നൽകേണ്ടതാണ്.

പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം പ്ലസ് ടു VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471273738, 0471273738. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30.

0: കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കേക്ക് മേക്കിംഗ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-81-2-30-33-07 04-81-2-30-33-07
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
0: FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. ക്ഷത്രിയൻ എന്ന ചിത്രത്തിൽ സ്വർണരഥ പാടിയത് രചന വാലി, സംഗീതം ഇളയരാജ.

എറണാകുളം കെൽട്രോൺ കല്ലൂർ നോളജ് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി എന്നീ മേഖലകളിലെ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നിവയാണ് കോഴ്സുകൾ. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, MES കൾച്ചറൽ കോംപ്ലക്സ്, കലൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 80 75 24 66 74. മറ്റൊരു നമ്പർ 04 84 2 97 14 00. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 80 75 24 66 74, 04 84 2 97 14 00.

0: കേരളയുടെ നേതൃത്വത്തിൽ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷൻ കോഴ്സിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും പ്രവേശനത്തിനും അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 95 99 96 82, 94 95 99 96 82.
1: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര.

നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഈ മാസം 24 രാവിലെ 10 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഹാജരാകാം. ഫോൺ നമ്പർ 04-86-8-23-26-50 04-86-8-23-26-50

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അതിനിടെയാണ് മൈനർ ബാലൻ വന്നു കയറിയത്. ഏതെല്ലാമോ വഴികളിലൂടെ റോന്തു ചുറ്റുന്ന പോലീസിന്റെ കണ്ണു വെട്ടിച്ചാണ് അയാൾ വന്നത്. അതിന്റെ പരവശം മുഖത്ത് കാണാമായിരുന്നു. മൈനറെ കണ്ടപാടെ രാമർ പറഞ്ഞു, ഇതുവരെ ഈടെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടായിക്കൂടെന്നില്ല. എല്ലായിടത്തും പോലീസിന്റെ കണ്ണെത്തണമെന്നില്ല. അങ്ങനെ കണ്ണെത്താത്ത ഒരുപാട് സ്ഥലം ഈടെയുണ്ട്. ആടെ നമുക്കൊരു നോട്ടമാണോ? മൈനർ കേട്ടുനിന്നു. ഈടത്തെ പണിക്കാരെയും നിന്റെ ചങ്ങായിമാരെയും കൂട്ടണം. പോലീസ് പറയുന്ന തരത്തിലുള്ള കൂട്ടുകൂടലാകണ്ട. എന്നിട്ട് നിങ്ങൾ കുഴപ്പം തടയണം.
2: ഇതിനും പുറമെ താൻ കേട്ട ചില കാര്യങ്ങളും രാമർ വെളിപ്പെടുത്തി.
1: കൊറ്റമ്മൽ അമ്പുവിൻ്റെയും തൊപ്പിയിൽ ഹസന്റെയും നേതൃത്വത്തിൽ രണ്ട് വിഭാഗം ആളുകൾ കൂട്ടം ചേർന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൂട്ടർ മറ്റേ കൂട്ടരെ ആക്രമിച്ചാൽ നോക്കി നിൽക്കില്ലാത്രേ. അതിനേക്കാൾ ശക്തമായി തിരിച്ചടിക്കാനാ പരിപാടി. കൊല്ലപ്പൊരേന്ന് രണ്ട് കൂട്ടരും ആയുധങ്ങൾ ഉണ്ടാക്കിയെന്നും കേൾക്കുന്നുണ്ട്. കുഴപ്പം ഉണ്ടാക്കാൻ നോക്കുന്ന അമ്മാതിരി ആളുകളെ നമുക്ക് തടയേണ്ടി വരും. തക്ഷംകുന്നിൽ 12 മാപ്പിളമാരുടെ പൊരകളുണ്ട്. പിന്നെ പള്ളിയും. അതിനൊന്നിനും ഒരു കേടുപാടും ഉണ്ടാകാതെ നിങ്ങൾ നോക്കണോ? ആ കൂട്ടത്തിൽ ഒരാളുടെ മേലും തൊടാൻ തമ്മേക്കരുത്. ചേക്കു ചെയ്തത് വലിയ തെറ്റാ. അതിന് അക്കൂട്ടരെന്ത് പിഴച്ച്? ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളണോ? കാര്യം നല്ലതിനാണെങ്കിലും പോലീസിന്റെ പിടിയിൽ പെട്ടാൽ കുഴപ്പാ. അതും നോക്കിക്കോണോ?
2: എല്ലാം സമ്മതിച്ചുകൊണ്ടാണ് മൈനർ ഇറങ്ങിപ്പോയത്. തെല്ലിട കഴിഞ്ഞ് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പോലീസ് ജീപ്പ് മുറ്റത്ത് എരമ്പി വന്നു നിന്നു. അത് വരുമെന്ന് ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് രാമറിന് അത്ഭുതമൊന്നും തോന്നിയില്ലെങ്കിലും വീട്ടിലും അപ്പുറത്ത് പണിയെടുക്കുന്നവരും ഞെട്ടലോടെ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. ചേക്കുവിനെ തേടിയാണ് പോലീസ് വന്നത്. അയാൾക്ക് അഭയം കൊടുത്തേക്കാവുന്ന വീടുകളിലൊന്നാണ് തൻ്റേതെന്ന് പോലീസുകാർ കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ തിരച്ചിലിന് വരുമെന്ന് നേരത്തെ തോന്നിയിരുന്നു. പോലീസ് ജീപ്പിൽ വന്നിറങ്ങിയവരിൽ സബ് ഇൻസ്പെക്ടർക്കും പോലീസുകാർക്കും പുറമെ തടിയനായ ഒരു മേലുദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അയാളാണ് എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്നതെന്ന് തോന്നി.
3: നിങ്ങളുടെ ലോറി ഡ്രൈവറായിരുന്നില്ലേ ചേക്കു?
2: മേലുദ്യോഗസ്ഥൻ ചോദിച്ചു. അയാളുടെ ശബ്ദം വളരെ പരുഷവും ദയാരഹിതവുമായിരുന്നു. ചേക്കുവിനെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന മുൻവിധിയോടെയാണ് ആ ചോദ്യമെന്നും രാമറിന് തോന്നി. അയാൾ പറഞ്ഞു,
1: അതേ യമാനേ,

0: ചേക്കുവിനെ എവിടെയാ ഒളിപ്പിച്ചിട്ടുള്ളത്? കൊട്ടയിലോ അട്ടത്തോ വർഗ് പറയില്ലോ.
1: അന്നത്തെ സംഭവത്തിന് ശേഷം ഓനെ ഞാൻ കണ്ടിട്ടില്ലേ മാനെ.
0: രാമറിന്റെ മറുപടിയിൽ തെല്ലും വിശ്വാസം വരാത്ത വിധത്തിൽ സബ് ഇൻസ്പെക്ടറുടെ നേരെ നോക്കി മേലുദ്യോഗസ്ഥൻ ചോദിച്ചു, ഇയാൾ പറയുന്നതിൽ സത്യമുണ്ടോടെ?
1: രാമർ കളവ് പറയാറില്ലെന്നാണ് നാട്ടിലെല്ലാവരും പറയുന്നത് സാർ.
0: അന്നേരം രാമറുടെ നേരെ തിരിഞ്ഞ് മേലുദ്യോഗസ്ഥൻ ചോദിച്ചു, ചേക്കു പിന്നീട് ആരെങ്കിലും വഴി ബന്ധപ്പെട്ടിരുന്നോ?
1: ഇല്ല മാനെ.
0: അപ്പോൾ അയാൾ പോലീസുകാരോട് ആജ്ഞാപിച്ചു, വീടൊന്ന് സെർച്ച് ചെയ്യേ, ഒരു സ്ഥലം ഒഴിവാക്കരുത്.
1: പോലീസുകാർ വീട്ടിനുള്ളിലേക്ക് ഇരമ്പിക്കയറി. അവർ കോണിപ്പടികളിലൂടെ ഓടിക്കയറുന്ന ശബ്ദവും വീട്ടിനുള്ളിലൂടെ പരക്കം പായുമ്പോഴുണ്ടാവുന്ന വെപ്രാളവുമൊക്കെ രാമർ പുറത്തുനിന്നുകൊണ്ട് അറിയുന്നുണ്ടായിരുന്നു. പോലീസുകാരെ മുറിക്കകത്ത് കണ്ട കുട്ടികൾ പേടിച്ച് നിലവിളിക്കുന്നതും കേൾക്കാമായിരുന്നു. കല്യാണി വടക്കു ഭാഗത്തെ കൽത്തൂണും ചാരി എല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് അത്ര പരിഭ്രാന്തി കണ്ടില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പോലും ധൈര്യം ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് രാമർ ആദരവോടെയാണ് കണ്ടിരുന്നത്. പരിശോധനയെല്ലാം കഴിഞ്ഞതിനു ശേഷം നിരാശയോടെ പോലീസുകാർ പുറത്തേക്ക് വന്നു. അവരിൽ പലരും ക്ഷീണിച്ചിരുന്നു.
0: എല്ലായിടത്തും തിരക്കിയില്ലേ?
1: മേലുദ്യോഗസ്ഥൻ അന്വേഷിച്ചു.
0: അതെ മനെ, തിരയാത്ത ഒരു സ്ഥലവുമില്ല.
1: തിരികെ പോകാൻ ഭാവിച്ചപ്പോൾ മേലുദ്യോഗസ്ഥൻ രാമറെ അടുത്തേക്ക് വിളിച്ച് കർശനമായ സ്വരത്തിൽ പറഞ്ഞു,
0: അവന് ഒരിക്കലും ഇവിടെ സ്ഥലം കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങളെയും അകത്താക്കും.
1: കൊലക്കേസാണ്.
0: മാത്രവുമല്ല, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുകയും വേണം. മറച്ചുവെച്ചു എന്നറിഞ്ഞാൽ നിങ്ങളെയും പ്രതിയാക്കും.
1: രാമർ എല്ലാം കേട്ടുനിന്നു. അവർ പോയപ്പോഴാണ് രാമറിനൊരു തോന്നലുണ്ടായത്. അവർക്ക് കുടിക്കുവാൻ ഇളനീരെങ്കിലും കൊടുക്കാമായിരുന്നു. ഒന്നുമില്ലെങ്കിലും വീട്ടിൽ വന്ന് കയറിയവരല്ലേ.
0: കല്യാണി അടുത്തു വന്നപ്പോൾ രാമർ അന്വേഷിച്ചു,
2: നീ പേടിച്ചു പോയോ അപ്പോ?
0: എന്തിന്? മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടു?
1: കല്യാണിയുടെ ദൃഢസ്വരം.
2: അത് ശരിയാ.
3: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
6: വി കെ ശ്രീധരൻ. കളിയിലും കലയിലും സാഹിത്യത്തിലും കാർഷിക വൃത്തിയിലും വട്ടം സുപ്രധാനം. ഓണംകളി, വട്ടക്കളി, തിരുവാതിര തുടങ്ങിയ പല കലകളും അവതരിപ്പിക്കുന്നത് വട്ടത്തിലാണ്. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമെടുത്തങ്ങനെ പാവണം ചെഞ്ചീര എന്നതാണ് നടീൽ സമ്പ്രദായം. ഭൂരിഭാഗം വള്ളികളും പടർന്ന് കയറുന്നത് പ്രദക്ഷിണ രീതിയിൽ. ശിവക്ഷേത്രങ്ങളിലൊഴികെ വലം വയ്ക്കുന്നത് ഇടത്തുനിന്ന് വലത്തോട്ട്. വട്ടത്തിലിരുന്ന് സംസാരിക്കുന്നതും ഉന്നതതല നയരൂപീകരണത്തിൽ വട്ടമേശ സമ്മേളനം നടത്തുന്നതും ശ്രദ്ധേയമാണ്. രൂപ പരിണാമങ്ങൾ ഉണ്ടെങ്കിലും കുളം, കിണർ എന്നിവ ഭൂരിഭാഗവും വട്ടത്തിൽ. തൂപ്പുകളി, ആറാറച്ചിങ്ങ, വട്ടം വട്ടം നാരങ്ങ, മാണിക്ക ചെമ്പഴുക്ക, വട്ടംപാലൻ ചുറ്റൽ തുടങ്ങിയവയിലും വൃത്തത്തിൻ്റെ പ്രതിഫലനം കാണാം. മലപ്പുറത്തെ ചമ്രവട്ടം മുതൽ എറണാകുളത്തെ പാലാരിവട്ടം വരെ നീളുന്ന തലപ്പേരുകളുണ്ട്. സമയം സൂചിപ്പിക്കുന്ന നാഴികമണിയും ടൈംപീസും ക്ലോക്കും വാച്ചും വൃത്താകൃതിയിലായിരുന്നു. ഇപ്പോൾ പല രൂപത്തിലാണെങ്കിലും സൂചികൾ ചലിക്കുന്നത് വട്ടത്തിൽ. വട്ടെഴുത്ത് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ ശിലാലിഖിതത്തിലൂടെ പ്രശോഭിതമാക്കുന്നു. തമിഴിൽ ജില്ലയാണ് മാവട്ടം. പലവട്ടമെന്നാൽ പല പ്രാവശ്യമാണെന്ന് ധ്വനി. വട്ടം കറങ്ങാനും വട്ടം കറക്കാനുമുള്ള സാധ്യതകൾ ഏറെയുണ്ട്. എങ്കിലും എല്ലാത്തിനും ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഔപചാരികതയാണ്. കിണറ്റിലെ തവളയെക്കുറിച്ചുള്ള സൂചന ഇത്തിരി വട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാനാകില്ല എന്നതാണ്. കളിവട്ടവും വെടിവട്ടവും സദ്യവട്ടവും മാറി മറയുമ്പോൾ മാലോകർ വട്ടം തിരിഞ്ഞു പോകും. നമുക്ക് താളവട്ടങ്ങൾക്ക് കാതോർക്കാം.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, 1971 യുദ്ധത്തിൽ നമ്മുടെ നാവികസേനയുടെ പടക്കപ്പൽ INS ഖുക്രി പാക് ടോർപിഡോ ആക്രമണത്തിൽ മുങ്ങി. അന്ന് കപ്പലുപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള അവസരം വേണ്ട എന്നുറപ്പിച്ച് മറ്റനേകം നാവികർക്കൊപ്പം മരണം വരിച്ചവരിൽ കപ്പിത്താനുമുണ്ടായിരുന്നു. ആരായിരുന്നു ധീരനായ ആ പോരാളി? ഉത്തരം, ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുള്ള. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി മഹാവീർ ചക്രം നൽകി ആദരിച്ചു.

ഇപ്പോൾ അറിയിപ്പുകൾ. നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കളിത്തോണിയിൽ എന്ന കവിത. മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 സ്പോൺസേഡ് പരിപാടി പോപ്ര. തുടർന്ന് മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ.

7:35 മുതൽ FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലികം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 യുവവാണിയിൽ എ യങ് മൈൻഡ് ആൻഡ് AI ക്യാൻവാസ്, ഈഥൻ ജോൺ റിജിനുമായി അഭിമുഖം. 8:40 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, എൻ രംഗൻ എഴുതിയ കഥ സുഭദ്രയുടെ നൊമ്പരം, സോണി വർഗീസ് വാരനാട്, സീന മാർട്ടിൻ എന്നിവരുടെ കവിതകൾ. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ, ലളിത ഗാനങ്ങൾ.

വൈകിട്ട് 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. രാത്രി 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അൽഷൈമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. രാത്രി 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പുകളോടെ ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എഫ് എം ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ രാത്രി 7:35.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

അടുത്ത ഗാനം ശ്വേതാമോഹൻ പാടിയ ചിത്രം വാത്തി. വരികൾ ധനുഷ്, സംഗീതം ജി വി പ്രകാശ് കുമാർ.

രാമുത്തുകുമാറിൻ്റെ വരികൾക്ക് യുവൻ ശങ്കർ രാജഗണമിട്ട ഗാനം, രാഹുൽ നമ്പ്യാർ, സൈന്ധവി എന്നിവർ പാടിയത്. ചിത്രം പയ്യ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
3: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:00 കഴിഞ്ഞ് 30:20.
2: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിൽ ഇന്ന് രംഗൻ MS കഥ സോണി വർഗീസ് വാരനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം സോണി വർഗീസ് വാരനാട് കവിതകൾ ചൊല്ലുന്നു.
4: പുറപ്പാടിന്റെ വഴി. മഴ നനഞ്ഞ് കുഞ്ഞുങ്ങൾ വരി നിന്നു. തലയിൽ മഴക്കല്ലുകൾ വീഴാതിരിക്കാൻ പാത്രക്കുടകൾ നിവർത്തിയിരുന്നെങ്കിലും കുടകളുടെ ചോർച്ചകളിലൂടെ വർഷമണികളുടെ കാഠിന്യം അവരുടെ കുഞ്ഞു ശിരസുകളെ തല്ലി നോവിച്ചുകൊണ്ടിരുന്നു. ഇലകളെയും പൂക്കളെയും വിറപ്പിച്ച് മടുത്തപ്പോൾ കുസൃതിക്കാരൻ സവാരിക്കാറ്റ് ചൂളം വിളിച്ച് കുട്ടികളെ തൂണ്ടി വിളിച്ചു. ഇലകളെയും പൂക്കളെയും വിറപ്പിച്ച് മടുത്തപ്പോൾ കുസൃതിക്കാരൻ സവാരിക്കാറ്റ് ചൂളം വിളിച്ച് കുട്ടികളെ തൂണ്ടി വിളിച്ചു. പിന്നെ തുളവീണ നിക്കറിലൂടെയും പിഞ്ചിയ ഉടുപ്പുകളിലൂടെയും തിരക്കിട്ട് ചങ്ങലകൾ വലിച്ചു പാഞ്ഞു. ചങ്ങലകളുടെ ഇഴമുറിയാത്ത വലിച്ചിലിൽ അവരുടെ തുടകൾ വലിഞ്ഞു. വയറുകൾ കൊളുത്തിപ്പിടിച്ചു. നെഞ്ചു പിടച്ചു. താടികൾ പ്രകമ്പനം കൊണ്ടു. കാറ്റിന് ഹരം കൂടി വന്നു. മഴയ്ക്ക് ഭ്രാന്തും. പക്ഷേ ഒരാളും വരി തെറ്റിച്ചില്ല. പിറകോട്ട് തെല്ലിട ചലിച്ചില്ല. കാരണം മഴയുടെ തണുപ്പിനെ വെല്ലുന്ന അഗ്നിക്കാവടി അവരുടെ വയറുകളിൽ ആളുന്നുണ്ടായിരുന്നു. കാറ്റിൻ്റെ നേരമ്പോക്കിനെ വെല്ലുന്ന അതിജീവനത്തിൻ്റെ ഗൗരവം അവരുടെ തലച്ചോറിൽ തെളിഞ്ഞു നിന്നിരുന്നു. കാരണം

മഴയുടെ തണുപ്പിനെ വെല്ലുന്ന അഗ്നിക്കാവടി അവരുടെ വയറുകളിൽ ആളുന്നുണ്ടായിരുന്നു. കാറ്റിൻ്റെ നേരം പോക്കിനെ വെല്ലുന്ന അതിജീവനത്തിൻ്റെ ഗൗരവം അവരുടെ തലച്ചോറിൽ തെളിഞ്ഞു നിന്നിരുന്നു.

ഭൂമി കടന്ന് ജീവൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ഏകവഴി, ജീവിതത്തിൻ്റെ ചെങ്കടൽ മുറിച്ച് വറുതിയുടെ മരുഭൂമി കടന്ന് ജീവൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ഏകവഴി. പകൽ മായുമ്പോൾ കത്തിയമർന്ന അക്ഷരങ്ങൾ ചോദിച്ചു, വെളിച്ചമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കെടുത്തി നിങ്ങൾ? കത്തിയമർന്ന അക്ഷരങ്ങൾ ചോദിച്ചു, വെളിച്ചമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കെടുത്തി നിങ്ങൾ? കല്ലിനും മണ്ണിനുമിടയിൽ ശ്വാസം മുട്ടി നിലച്ച നാവുകൾ ചോദിച്ചു, നാളത്തെ ശബ്ദമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് മൗനമുദ്രിതമാക്കി നിങ്ങൾ? ശ്വാസം മുട്ടി നിലച്ച നാവുകൾ ചോദിച്ചു, നാളത്തെ ശബ്ദമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് മൗനമുദ്രിതമാക്കി നിങ്ങൾ? കരിഞ്ഞു പാറിയ പൂമ്പാറ്റ ചിറകുകൾ ചോദിച്ചു, വസന്തമായിരുന്നില്ലേ ഇവിടെങ്ങും, എന്തിന് അമ്ലമഴ പെയ്യിച്ചു നിങ്ങൾ? ചളുങ്ങിയ ചോറ്റുപാത്രത്തിൻ്റെ വക്കിലെ ചാരമണിഞ്ഞ വറ്റുകൾ ചോദിച്ചു, ഉണങ്ങിയ കുടലിൽ ഉണർവിറ്റുകയായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കരിപൂശി സ്നാനം ചെയ്തു നിങ്ങൾ? ചളുങ്ങിയ ചോറ്റുപാത്രത്തിൻ്റെ വക്കിലെ ചാരമണിഞ്ഞ വറ്റുകൾ ചോദിച്ചു, ഉണങ്ങിയ കുടലിൽ ഉണർവിറ്റുകയായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കരിപൂശി സ്നാനം ചെയ്തു നിങ്ങൾ? പൊള്ളുന്ന ഇരുളാഴങ്ങളിൽ നിന്ന് മിന്നാമിന്നി കണ്ണുകൾ ചോദിച്ചു, ഇത്തിരി കുഞ്ഞൻ വിളക്കുകളായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് ചൂഴ് നിറഞ്ഞു നിർദ്ദയം നിങ്ങൾ? പൊള്ളുന്ന ഇരുളാഴങ്ങളിൽ നിന്ന് മിന്നാമിന്നി കണ്ണുകൾ ചോദിച്ചു, ഇത്തിരി കുഞ്ഞൻ വിളക്കുകളായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് ചൂഴ് നിറഞ്ഞു നിർദ്ദയം നിങ്ങൾ? നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കില്ല ഇതുപോലൊരു പൂന്തോട്ടം, പാറിച്ചിരിക്കുന്ന പൂമ്പാറ്റകൾ, ഇരുട്ടിൽ തിളങ്ങുന്ന കുഞ്ഞു മിന്നാമിന്നി കണ്ണുകൾ, മറവിയുടെ മർമ്മരം തീണ്ടാത്ത അക്ഷരച്ചാലുകൾ. നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കില്ല ഇതുപോലൊരു പൂന്തോട്ടം, പാറിച്ചിരിക്കുന്ന പൂമ്പാറ്റകൾ, ഇരുട്ടിൽ തിളങ്ങുന്ന കുഞ്ഞു മിന്നാമിന്നി കണ്ണുകൾ, മറവിയുടെ മർമ്മരം തീണ്ടാത്ത അക്ഷരച്ചാലുകൾ. നിങ്ങൾക്കുണ്ടാവും അലിവിൻ ആർദ്രത പുൽകാത്ത ആഗ്നേയ ബാണങ്ങൾ, ഉറയൂരിയ ശോണാഭമായ ഉടവാളിൻ വെറി, വിഴുങ്ങിയിട്ടും വിഴുങ്ങിയിട്ടും ആർത്തി തീരാത്ത സാഗരഗർജനം. നിങ്ങൾക്കുണ്ടാവും അലിവിൻ ആർദ്രത പുൽകാത്ത ആഗ്നേയ ബാണങ്ങൾ, ഉറയൂരിയ ശോണാഭമായ ഉടവാളിൻ വെറി, വിഴുങ്ങിയിട്ടും വിഴുങ്ങിയിട്ടും ആർത്തി തീരാത്ത സാഗരഗർജനം. പകൽ മായുമ്പോഴും നിലാവ് അസ്തമിക്കുമ്പോഴും ഒരു നാൾ രേഖപ്പെടുത്തപ്പെടും. പകൽ മായുമ്പോഴും നിലാവ് അസ്തമിക്കുമ്പോഴും ഒരു നാൾ രേഖപ്പെടുത്തപ്പെടും. മണ്ണടിയാത്ത ഒരേ ഒരു പൂവിൻ നെറുകയിൽ, വറ്റിപ്പോകാത്ത ഒരേ ഒരു ജലബിന്ദുവിൻ മാറിടത്തിൽ, ഞങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരമില്ലാതെ പോയ നിങ്ങളുടെ മൗനത്തിൻ്റെ മൗഢ്യവും, ഞങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരമില്ലാതെ പോയ നിങ്ങളുടെ മൗനത്തിൻ്റെ മൗഢ്യവും. ആർക്കൊപ്പം? ഒപ്പമെന്നതിന് ഒപ്പമോടുക എന്നർത്ഥമില്ലെങ്കിലും ഒപ്പമാവുക എന്നർത്ഥമുണ്ട്. ഒപ്പമെന്നതിന് ഒപ്പമോടുക എന്നർത്ഥമില്ലെങ്കിലും ഒപ്പമാവുക എന്നർത്ഥമുണ്ട്. തുറന്നു പറഞ്ഞവളെ അഗ്നിക്കാവടിയിലേക്ക് തള്ളിയിടുമ്പോൾ അരുതെന്ന് പറയാനുള്ള ആർജവമെന്നർത്ഥമുണ്ട്. നീ താണ്ടേണ്ട മുൾവഴികളിൽ എവിടെയെങ്കിലുമൊക്കെ പൂക്കൾ വിരിയും എന്ന് ഹൃദയം തൊട്ട് പറയുക എന്നർത്ഥമുണ്ട്. പരിഹാസത്തിൻ്റെയും മുറുമുറുക്കലിൻ്റെയും തീവെട്ടിപ്പാത്തികളിൽ ആർദ്രമായ ഒരു കണികയായി ഇറ്റുക എന്നർത്ഥമുണ്ട്. ഒറ്റപ്പെടലിൻ്റെ മൗനത്തിൻ്റെ പേരറിയാത്തുരുത്തുകളിലേക്ക് ചിറകു വിരിച്ചെത്തുന്ന കാറ്റാവുക എന്നർത്ഥമുണ്ട്. നിറയെ ഓട്ടകൾ വീണ ജാലകങ്ങൾ പോലെ, മേൽക്കൂര കത്തിപ്പോയ പുൽമാടം പോലെ, വെയിലും കുളിരും സ്വൈര്യസഞ്ചാരം നടത്തുന്ന ആ സ്വകാര്യതകളിലേക്ക് ഊഷ്മളമായൊരു പുതപ്പാവുക എന്നർത്ഥമുണ്ട്. വിഭ്രാന്തിയുടെ പിടയ്ക്കുന്ന രാത്രികളിൽ പടികടന്നെത്തുന്ന സ്വാസ്ഥ്യത്തിൻ്റെ നിലാവാകുക എന്നർത്ഥമുണ്ട്.

0: നിലവിട്ട വിലാപകയങ്ങളിൽ പിടിവെട്ടകപ്പെടുമ്പോൾ കയ്യെത്തും ദൂരത്ത് ഒരു നേർത്ത ചരടാവുക എന്നർത്ഥമുണ്ട്. ഇതിൽ ഒരർത്ഥത്തിലും ഉൾക്കൊള്ളിക്കാനാകാതെ വാക്കിൻ്റെ പേമാരി പെയ്യിച്ച് തിരശീലയ്ക്ക് പിന്നിൽ നിശബ്ദമായി ചിരിച്ച് മുറിവുകളിൽ അദൃശ്യമായ അമ്ലസൂചികളെറിഞ്ഞ് വേട്ടക്കാരൻ്റെ കാടകങ്ങളിൽ പുതിയ ഇരമണം തിരഞ്ഞ് ചുട്ട മാംസത്തിൻ്റെയും വറുത്ത മാംസത്തിൻ്റെയും രുചിഭേദങ്ങളെക്കുറിച്ച് തർക്കിച്ചിരിക്കുമ്പോൾ ഇതിൽ ഒരർത്ഥത്തിലും ഉൾക്കൊള്ളിക്കാനാകാതെ വാക്കിൻ്റെ പേമാരി പെയ്യിച്ച് തിരശീലയ്ക്ക് പിന്നിൽ നിശബ്ദമായി ചിരിച്ച് മുറിവുകളിൽ അദൃശ്യമായ അമ്ലസൂചികളെറിഞ്ഞ് വേട്ടക്കാരൻ്റെ കാടകങ്ങളിൽ പുതിയ ഇരമണം തിരഞ്ഞ് ചുട്ട മാംസത്തിൻ്റെയും വറുത്ത മാംസത്തിൻ്റെയും രുചിഭേദങ്ങളെക്കുറിച്ച് തർക്കിച്ചിരിക്കുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ, ഒരുമിച്ച് അത്താഴം കഴിച്ചിറങ്ങിയവരുടെ മുഖം മറയ്ക്കാതെ പറയുക, നിങ്ങൾ ആർക്കൊപ്പം? ഒരുമിച്ച് അത്താഴം കഴിച്ചിറങ്ങിയവരുടെ മുഖം മറയ്ക്കാതെ പറയുക, നിങ്ങൾ ആർക്കൊപ്പം?
1: സോണി വർഗീസ് വാരനാട് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി രംഗൻ എം എസിന്റെ കഥ സുഭദ്രയുടെ നൊമ്പരം.
2: അനന്തപത്മനാഭന്റെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗം, അതായിരുന്നു അനന്തുവിന്റെ മോഹം. ഇന്ദ്രജാലം കൊണ്ട് വലുതാകുന്ന പെൺകുട്ടിയെപ്പോലെ അവന്റെ സ്വപ്നങ്ങളിൽ ആ മോഹം കടന്നു വന്നിരുന്നു. ടെസ്റ്റുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നുപോയപ്പോൾ മനസ്സിൽ ആകുലതയായിരുന്നു. അവസാനം പാരൽ കോളേജിലെ വാദ്യാരു പണിയിൽ ജീവിതം തളച്ചിടാതെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നായി. കിട്ടാതിരുന്നപ്പോൾ പ്രതിഫലിച്ച നിരാശ കിട്ടുന്നിടത്തേക്ക് പോകുവാനുള്ള വ്യഗ്രതയായി. ഉറക്കത്തിൽ തെളിഞ്ഞ കനവുകൾ കൃക്കുകളായിരുന്നു എന്ന യാഥാർത്ഥ്യം അവൻ അറിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ മറുതല വരെ അപേക്ഷകൾ നീണ്ടു. നറുക്കു വീണതോ കൈലാസേശ്വര സന്നിധി. സാംസ്കാരിക തനിമ തുളുമ്പുന്ന പൂരങ്ങളുടെ നാടായ തൃശൂർ. മറ്റിടങ്ങളിലെല്ലാം ദേവീദേവന്മാർക്കായി ആണിലൊരിക്കൽ നടത്തുന്ന ഉത്സവങ്ങൾ, വേലകൾ, പൊങ്കാലകൾ എല്ലാം തൃശൂരിൽ പൂരം. അതുകൊണ്ടാണ് പൂരങ്ങളുടെ നാടായതും. നിയമന ഉത്തരവും കയ്യിലെന്തി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഇനിയുള്ള വഴിയെക്കുറിച്ച് ദിശാബോധം നഷ്ടപ്പെട്ടതുപോലെ നേരെ നടന്നു. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും കടന്ന് മുന്നോട്ട് നടന്നപ്പോൾ മനസ്സിനും കാലുകൾക്കും അവ്യക്തതയുടെ പിരിമുറുക്കം. ആരോടെങ്കിലും ചോദിക്കണം. മുന്നിൽ കണ്ട നീല ഷർട്ടും തലയിൽ ചുവന്ന തോർത്തും കിട്ടിയ ഹെഡ്ലോഡ് വർക്കറോട് ചോദിച്ചു, "അണ്ണാ, ടൗൺ ഹാളിലേക്ക് പോകുന്നത് ഇതിലെ തന്നെ? ഇവിടുന്ന് ബസ്സിലാ കയറിയ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാ. അല്ലേ വേണ്ട, ഓട്ടോയിലോ കയറിയ അതിൻ്റെ മുന്നിൽ ഇറങ്ങാം." ഓട്ടോയിൽ പൂരപ്പറമ്പിനെ ഏറെക്കുറെ വലം വെച്ച് ടൗൺ ഹാളിൻ്റെ മുന്നിൽ ഓട്ടോ നിന്നു. പോരുന്ന വഴിക്ക് തൻ്റെ താവളത്തെ കുറിക്കുന്ന നാമസൂചികയൊന്നും കണ്ടില്ല. ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ വിരൽ ചൂണ്ടി പറഞ്ഞു, "അതന്നെ." ടൗൺ ഹാളിന് തൊട്ടു മുന്നിലുള്ള കോമ്പൗണ്ട് നിറയെ സർക്കാർ ഓഫീസുകളുടേതായിരുന്നു. അതിലൊന്ന് തനിക്കും കയറി ചെല്ലേണ്ടതായിരുന്നു. മേലുദ്യോഗസ്ഥൻ്റെ മുന്നിൽ നിയമന ഉത്തരവും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും കാണിച്ചപ്പോൾ ജോലിയെ പ്രവേശിച്ചുകൊള്ളാൻ അനുമതി നൽകി. പഠിച്ചതും പഠിപ്പിച്ചതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ജോലി. മെല്ലെ പൊരുത്തപ്പെടുകയായിരുന്നു. വൈകുന്നേരങ്ങളിൽ പാറമേക്കാവ് ഭഗവതിയെ വണങ്ങി വടക്കുംനാഥനെ വലം വെച്ച് എം ജി റോഡിലൂടെ പടിഞ്ഞാറേ കോട്ടയിലേക്ക് നടക്കുമ്പോൾ കയ്യിലെ നിലക്കടലയുടെ എണ്ണം കുറഞ്ഞു വരും. ക്രമേണ ഈ ലാവണവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. വൈകുന്നേരങ്ങളിൽ നടത്തം ഒരു ശീലമായി. ചില നേരങ്ങളിൽ പൂരപ്പറമ്പിലെ ചീട്ടുകളിക്കാരുടെയിലേക്ക് ഒന്നെത്തി നോക്കാനും മടിക്കാറില്ല. തോറ്റവരുടെ കാതിൽ കുണുക്ക് കയറ്റിയിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. തോൽക്കാതിരിക്കുവാനും തോറ്റവർക്ക് കുണുക്കി ഇറക്കി വയ്ക്കുവാനുമുള്ള ശ്രദ്ധയോടെയുള്ള കളി. ചില നേരങ്ങളിൽ ശ്വാസം ഒതുക്കി നിന്നാവും കാണുക. പതിവ് പോലെ പൂരപ്പറമ്പ് ചുറ്റി നടുവിലാലിൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നിടത്ത് പടർന്നു പന്തലിച്ച മരച്ചുവട്ടിൽ കെട്ടിയിട്ടുള്ള സിമൻറ്റ് തറയിൽ 50 കഴിഞ്ഞ മകനെ മടിയിൽ കിടത്തി ഒരു താരാട്ടുപാട്ടിൻ്റെ താളം പോലെ ശുഷ്കിച്ചുണങ്ങിയ വിരലുകൾ കൊണ്ട് അവൻ്റെ തലയിൽ തെരുപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന രമ്മ. മൃദുത്വം നഷ്ടപ്പെട്ട വിരലുകൾ മൃദുവായി മുടിയിഴകളെ തഴയിക്കൊണ്ടിരുന്നപ്പോൾ ഏതോ സ്വച്ഛന്ത സുന്ദരമായ സുഖത്തിൻ്റെ സുഷുപ്തിയിൽ മയങ്ങിക്കിടക്കുന്നത് പോലെ, കാറ്റിൻ്റെ സുഗന്ധം പോലെ, ഏതോ പാടിപ്പതിഞ്ഞ താരാട്ടുപാട്ടിൻ്റെ പല്ലവി മടിയിൽ മയങ്ങുന്ന മകന് മാത്രമായി മൂളിയോ എന്നറിയില്ല. നിലക്കടല കുറച്ചുകൊണ്ടുവരുന്ന അനന്തുവിനെ കണ്ടപ്പോൾ വിണ്ടുണങ്ങിയ നെൽപ്പാടം പോലെ

0: ലെ കാലം തലങ്ങം വിലങ്ങം കോറിയിട്ട മുഖത്തെ ചുളിവുകൾ, ഉണങ്ങിത്തുടങ്ങിയ തൊലിപൊതിഞ്ഞ വിറകുകൊള്ളി പോലുള്ള കൈ അവൻ്റെ നേരെ ദൈന്യതയോടെ നീണ്ടു. കയ്യിലിരിക്കുന്ന നിലക്കടലപ്പൊതി അവർക്ക് നൽകി അനന്തു നടന്നു നീങ്ങി. അറിയാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലെവിടെയോ ഒരു തേങ്ങൽ, തൻ്റെ കുട്ടിക്കാലത്ത് വീട്ടുമുറ്റത്ത് വന്നു നിന്ന ഒരമ്മയുടെയും മകൻ്റെയും മുഖം. തിരിച്ചുവന്ന് പോക്കറ്റിൽ നിന്നും ഒന്ന് രണ്ട് നാണയത്തൊട്ടുകൾ കൂടി അവർക്ക് നൽകി. അതിൽ പിന്നെ ഒരു പൊതി നിലക്കടൽ കൂടി വാങ്ങുന്നത് ഒരു പതിവായി. വഴിതെറ്റിയ വിശ്വനാഥൻ്റെ ബുദ്ധിക്ക് സാക്ഷാൽ കാശി വിശ്വനാഥൻ നേർവഴി കാണിക്കുമെന്ന പ്രതീക്ഷയാവും അവരെ വടക്കുംനാഥ സന്നിധിയിലെത്തിച്ചത്. ആ വ്യഥ, മകൻ്റെ മുടിയിഴകളെ തഴുകുന്ന അമ്മയുടെ നെഞ്ചിൻകൂട്ടിലെ നിശ്വാസത്തിൽ നിന്നും വ്യക്തമായി കേൾക്കാവുന്നതുപോലെ. ആ അനുഭവം പ്രക്ഷുബ്ധമായൊരു കടലിൻ്റെ ഇരമ്പലായി അനന്തുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. കാലം തളർത്തിയ ശരീരം, എണ്ണമയം എന്നോ നഷ്ടപ്പെട്ട വെള്ളപൂശിയ തലമുടി, സ്വന്തം നിഴലിനെപ്പോലും മകൻ്റെ കാവലേൽപ്പിക്കാൻ ആ അമ്മ തയ്യാറായിരുന്നില്ല. ഉറക്കത്തിൻ്റെ ഇടനാഴിയിൽ പോലും മകൻ്റെ നിശ്വാസത്തിൻ്റെ താളം കേട്ടുണരാൻ ആ അമ്മ സ്വന്തം കാതുകളെ മാത്രം ഉറങ്ങാൻ അനുവദിച്ചില്ല. വിശ്വനാഥൻ്റെ മനസ്സും അവൻ്റെ ദുർവിധിയും അവനോട് കരുണ കാണിച്ചില്ല. എങ്കിലും ഒരുനാൾ അവൻ്റെ രോഗം മാറുമെന്ന് ആ അമ്മ വിശ്വസിച്ചു. അതുകൊണ്ടാവാം മകൻ്റെ നിഴലായി മൂന്ന് പതിറ്റാണ്ടോളം അവന് പിൻപേ നാടെങ്ങും അലഞ്ഞതും. മണ്ണാർക്കാട് ചുറ്റിവരുന്ന മൺതരികൾ നിറഞ്ഞ വേനൽക്കാറ്റും കോരിച്ചൊരിയുന്ന മഴയും ജീവിത ആവേഗത്തിൻ്റെ വിഹ്വലത പേറുന്ന പതികരും പൂരങ്ങളും വിശ്വനാഥൻ്റെ വിവശതകളെ നോക്കുകുത്തിയാക്കി തലങ്ങും വിലങ്ങും അരങ്ങ് തകർത്ത് ആടിക്കടന്നുപോയിട്ടും ആ അമ്മയുടെ മനക്കോട്ടയിലെവിടെയോ പ്രതീക്ഷയുടെ കനൽത്തരി നിറമങ്ങാതെ കിടന്നിരുന്നതുപോലെ. ഈ അവസ്ഥാന്തരത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനന്തുവിൻ്റെ മനസ്സ് മടിച്ചു നിന്നു. ഒന്നര നൂറ്റാണ്ടോളം പുത്തൻ നാമ്പുകൾ തളിർത്തുകയും പൊഴിക്കുകയും ചെയ്തുകൊണ്ട് പൂരപ്പറമ്പിലെ പകലുകളും പാതിരാവുകളും ദീനതയാർന്ന കാഴ്ചയുടെ നിസ്സഹായ സാക്ഷികളായി കടന്നുപോയി. മാതൃസ്നേഹം കർമ്മബന്ധങ്ങളുടെ തടവറയാണ്. ആ അറിവ് നശിക്കാനാവാത്ത ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നില്ല. എല്ലാം തകർത്ത് ദിശാബോധം നഷ്ടപ്പെട്ട മനസ്സുപോലെ സ്വതന്ത്രയാകാൻ അത് നമ്മെ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പാതി വഴിയിലെവിടെയെങ്കിലും വച്ച് മനസ്സ് വഴിപിരിഞ്ഞ മകനെ ഉപേക്ഷിച്ചിട്ട് സ്വതന്ത്രയാകാൻ ഈ അമ്മയ്ക്ക് ആകുമായിരുന്നില്ലേ? മാതൃസ്നേഹം കർമ്മബന്ധങ്ങളുടെ തടവറയാണ്. ആ അറിവ് നശിക്കാനാവാത്ത ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നില്ല. എല്ലാം തകർത്ത് ദിശാബോധം നഷ്ടപ്പെട്ട മനസ്സുപോലെ സ്വതന്ത്രയാകാൻ അത് നമ്മെ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പാതി വഴിയിലെവിടെയെങ്കിലും വച്ച് മനസ്സ് വഴിപിരിഞ്ഞ മകനെ ഉപേക്ഷിച്ചിട്ട് സ്വതന്ത്രയാകാൻ ഈ അമ്മക്ക് ആകുമായിരുന്നില്ലേ? സർവസംഘ പരിത്യാഗിയായ ആ അമ്മയ്ക്ക് തൻ്റെ മകനോടുള്ള സ്നേഹം വിധിക്കുനേരെയുള്ള സ്വയം പീഡനത്തിൻ്റെ ആത്മസുഖമായിരുന്നില്ല. ചുവന്നു തുടുത്ത ചെറിപ്പഴം പോലെയായിരുന്നു. ജീവിത സൗഭാഗ്യത്തിൻ്റെ ചുടുചുംബനം പോലെയായിരുന്നു. കുടുംബബന്ധം അനന്തുവിൻ്റെ മനസ്സിനെയും ശരീരത്തെയും ചരടിൽ കോർത്ത് വലിക്കുന്നുണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, ഭാര്യ, മക്കൾ, പുനർജനിയുടെ മന്ത്രണം. ഇവിടെ എല്ലാം പുനർജനിക്കുന്നു. പിതാവ് പുത്രനിലൂടെ, ഇന്ന് നാളെയിലൂടെ, മരം അതിൻ്റെ ചുവട്ടിലുറങ്ങുന്ന ബീജാങ്കുരത്തിലൂടെ. രണ്ടാഴ്ചയിലൊരിക്കൽ വീട്ടിൽ പോയാൽ രണ്ടു വയസ്സുള്ള മകൾ ഉണരുന്നതിന് മുൻപേ തിരിച്ചു പോരും. അവൾ ഉണർന്നാൽ പിന്നെ പോരാൻ കഴിയില്ല. ഉടുത്തൊരുങ്ങിയ തൻ്റെ കഴുത്തിൽ തൂങ്ങി ഇരു കവിളികളിലും തുരുതുരേ ഉമ്മ വെച്ചിട്ട് ദൈന്യതയോടെ വേണ്ട പപ്പ എന്ന് പറയും. പിന്നെ പോരാൻ കഴിയില്ല. പലപ്പോഴും തൻ്റെ യാത്ര ഒരു ദിവസം കൂടി മാറ്റി വെപ്പിച്ചിട്ടുണ്ട്. ജീവിത ചെലവുകൾ അനന്തുവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അണ്ണന് ട്രാൻസ്ഫർ മേടിച്ച് ഇങ്ങ് വരരുതോ? എല്ലാ പ്രാവശ്യവും വീട്ടിൽ വരുമ്പോൾ ഭാര്യ ചോദിക്കുന്ന ഒരേ ചോദ്യമാണിത്. ഇല്ല, തനിക്ക് തിരിച്ചു പോവാനാവില്ല. സർക്കാർ ജോലി ഒരു സ്വപ്നമായിരുന്നു. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് അനന്തപത്മനാഭൻ്റെ ഒരു ചക്രം കൈപ്പറ്റുന്നത് ഒരു യോഗവും ഭാഗ്യവുമാണ്. ഒരുപാട് ടെസ്റ്റുകൾ എഴുതിയതും അതിനു വേണ്ടി തന്നെയാണ്. മൂന്ന് വർഷത്തെ സാംസ്കാരിക നഗരിയിലെ ജീവിതത്തിൻ്റെ അവസാനം അനന്തുവിന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. വൈകുന്നേരത്തെ തീവണ്ടിക്കായി പൂരപ്പറമ്പിലൂടെ നടന്നാണ് പോയത്. പോകുമ്പോൾ പതിവ് കപ്പലണ്ടിപ്പൊതി മറന്നില്ല. കൂടെ 50 രൂപയും അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ മുജ്ജന്മത്തിലെ ആത്മബന്ധമെന്നവണ്ണം മനസ്സിലെവിടെയോ ഒരു തേങ്ങൽ. സായന്തനത്തിലെ പോക്കുവയിൽ വടക്കുംനാഥൻ്റെ ഗോപുരമുകളിൽ കാവി പൂശുന്നു. അത് വിശ്വനാഥൻ്റെ മനസ്സാണെന്ന് തോന്നിച്ചു. അതിനു മുന്നിൽ നിസ്സംഗനും നിസ്സഹായനുമായി നിൽക്കുന്ന സാക്ഷാൽ വിശ്വനാഥനും ഞാനും. തൻ്റെ ജന്മബന്ധത്തിൻ്റെ ചരട് മുറിഞ്ഞിട്ടില്ലെന്ന് അനന്തു തിരിച്ചറിഞ്ഞു. ഒരുപിടി നിശ്വാസങ്ങൾ അവിടെ ഇട്ടിട്ട് അനന്തു നടന്നു റെയിൽവേ സ്റ്റേഷൻ വരെ. ട്രെയിനിൻ്റെ തേങ്ങലുകളിൽ വീടും വിശ്വനാഥൻ്റെ വഴിവിട്ട മനസ്സും മാറി മാറി കടന്നു വന്നു. ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചം പോലെ ഓഫീസും വീടും മക്കളും തൻ്റെ മനസ്സിലെ പൂരപ്പറമ്പിലെ ആകുലതകളെ വെയിലിറക്കം പോലെ മെല്ലെ ഒഴുക്കിക്കളയുകയായിരുന്നു. എന്നാലും അപൂർവം ചില ഏകാന്തതകളിൽ മകൻ്റെ മുടിയഴകളിൽ പരതി നടക്കുന്ന ഉണങ്ങി ചുരുണ്ട തൊലി തൂങ്ങിയ നേർത്ത കൈകളും ആ മുഖവും അനുവാദമില്ലാതെ കടന്നു വന്നിരുന്നു. ഒരു ദിവസം ലൈറ്റണക്കാതെ തൻ്റെ നെഞ്ചിൽ കൈവച്ച് തന്നോട് ചേർന്ന് കിടക്കുമ്പോൾ തൻ്റെ നിശ്വാസത്തിൻ്റെ പൊരുൾ അറിഞ്ഞിട്ടെന്ന വണ്ണം വീണ ചോദിച്ചു, എന്തിനണ്ണ? എന്താണെന്നറിയില്ല വീണ. വിശ്വനാഥനും അമ്മയും അവർക്കെന്തോ സംഭവിച്ചതുപോലെ. മൗനം ഇടവേളയാക്കി വീണ ലൈറ്റണച്ചപ്പോൾ എപ്പോഴോ ഉറങ്ങി. തനിക്ക് സ്ഥലം മാറ്റത്തോടുകൂടി പ്രൊമോഷനാണെന്നറിഞ്ഞപ്പോൾ തൃശൂർ ചോദിച്ചു വാങ്ങുകയായിരുന്നു. പുതിയ പദവിയിൽ ജോയിൻ ചെയ്തു. ഫയലുകളിൽ മിഴികൾ തുറന്നിരുന്നെങ്കിലും ആത്മാവിൽ തൊട്ടു വിളിച്ചതുപോലെ വിശ്വനാഥൻ. വൈകിട്ട് ഓഫീസ് വിട്ടിറങ്ങി ദ്രോണർ ചമച്ച പത്മവ്യൂഹത്തിലേക്ക് കയറുകൊണ്ട് വലിഞ്ഞു മുറുക്കി അഭിമന്യുവിനെ ആവാഹിച്ചു കൊണ്ടുവന്നത് ആവേശമായിരുന്നു. എന്നാൽ എനിക്കതില്ല. ഞാൻ തന്നെ അറിയാതെ എൻ്റെ കാലുകളെ പൂരപ്പറമ്പിലേക്ക് ആനയിക്കുകയായിരുന്നു. ഒരു ആത്മബന്ധം പോലെ മനസ്സ് ശബ്ദവേഗത്തിൽ ചരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും പാദങ്ങൾ കൊച്ചിനെ പോലെ ഇഴകയാണോ എന്ന് സംശയിച്ചു. പതിവ് നിലക്കടലപ്പൊതി വാങ്ങി അനന്തു നടന്നു. ആൽത്തറ നോക്കി. നിറയെ ആളുകൾ അവനെ ആകുലപ്പെടുത്തി. ആളുകളെ വകഞ്ഞു മാറ്റി അനന്തു അകത്തേക്ക് എത്തി നോക്കി. എന്നോ വറ്റി വരണ്ട കണ്ണുനീർച്ചാലുകളിൽ നിന്നും ഒരിറ്റു കണ്ണുനീറിറ്റിച്ചു വീഴ്ത്താനാകാതെ തൻ്റെ ശോഷിച്ച കൈകൾ നിലത്തൂന്നി ചേതനയറ്റ മകനെ നോക്കി ആ സുഭദ്ര ഇരുന്നു. ആത്മാവിൽ നിന്നും പൊട്ടിവിരിഞ്ഞ കണ്ണുനീർത്തുള്ളി നിലക്കടപ്പുതിയിൽ ഇറ്റുവീണതറിയാതെ അനന്തു.
1: സുഭദ്രയുടെ നൊമ്പരം രംഗൻ MS കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സീന മാർട്ടിൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
2: പ്രണിത താരാട്ട്. ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന ഒരു പൂനിലാ പെണ്ണ്. ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന ഒരു പൂനിലാ പെണ്ണ്. നാണിച്ച് തലകുനിച്ച് മേഘപാളികളിൽ ഒളിച്ചു. കാതടപ്പിക്കുന്ന DJ ഗാനങ്ങളിൽ പകച്ച് നാമജപ മണിനാദങ്ങൾ. കൂക്കിവിളികളും തെമ്മാടി വൈബുകളും ഉലച്ച അക്ഷരവൃക്ഷങ്ങൾ ശാന്തിയുടെ നീരുറവകൾക്കായി ദാഹിക്കുന്നു. ഇത്തിരി പുകയുടെ സുഖത്തിൽ അന്ധത വരിച്ച കൗമാരശലഭങ്ങൾ. പളുങ്കുപാത്രങ്ങൾ എറിഞ്ഞുടച്ച് സ്നേഹമതിലുകൾ തകർത്ത് കത്തിമുനകൾ കൊണ്ട് അവർ ആകാശം തീർത്തു. ഒരു കുഞ്ഞു ജീവൻ പിടഞ്ഞമരുമ്പോൾ ഉല്ലാസ നൃത്തം ചവിട്ടി കരിന്തേളുകൾ. ചൂണ്ടുവിരലുകൾ മുറിച്ചെറിയപ്പെട്ട് വായ മൂടപ്പെട്ട് ആചാര്യശ്രേഷ്ഠർ. ഇടനെഞ്ചിൽ നിന്ന് രുധിരം പെയ്തിറങ്ങുമ്പോഴും വ്രണിത താരാട്ടിന്റെ ഈരടികൾ. ശുഷ്കം. പച്ചപ്പും കിളികളും പൂക്കളും ശലഭവും ഇത്തിരി സ്ക്രീനിനുള്ളിൽ ഒതുക്കി വച്ചു നമ്മൾ. പച്ചപ്പും കിളികളും പൂക്കളും ശലഭവും ഇത്തിരി സ്ക്രീനിനുള്ളിൽ ഒതുക്കി വച്ചു നമ്മൾ. വിരലിൽ വിരിയുന്ന വിസ്മയ ലോകത്തവർ ചിരിക്കാൻ മറക്കുന്നു കരയാൻ മറക്കുന്നു. അമ്മതൻ സ്നേഹത്തിൻ്റെ മധുരം നുകരാതെ യന്ത്രത്തിൻ കൈകളാലെ താരാട്ടും തലോടലും. അമ്മതൻ സ്നേഹത്തിൻ്റെ മധുരം നുകരാതെ യന്ത്രത്തിൻ കൈകളാലെ താരാട്ടും തലോടലും. ഊഞ്ഞാലും കളിവീടും പുഴതൻ കുളിർമയും സ്ക്രീനിനായി വഴിമാറി സ്വാർത്ഥത പെരുകുന്നു. മണ്ണിലെ കളിയില്ല അണ്ണാറ കണ്ണാനില്ല ട്യൂഷനും ക്ലാസുകളും പഠനാഭാരങ്ങളും. മണ്ണിലെ കളിയില്ല അണ്ണാറ കണ്ണാനില്ല ട്യൂഷനും ക്ലാസുകളും പഠനാഭാരങ്ങൾ.

ക്രൂരതാശീലമായ കുഞ്ഞിളം മനസ്സുകൾ ക്രൂരതാശീലമാക്കി ശുഷ്കിച്ചു മുന്നേറുന്നു. കുട്ടിത്തം നഷ്ടമായ കുഞ്ഞിളം മനസ്സുകൾ ക്രൂരതാശീലമാക്കി ശുഷ്കിച്ചു മുന്നേറുന്നു. തായതൻ കണ്ണീർ വീണു നനഞ്ഞാ മണ്ണിൽ പിന്നെ കൂണുപോൽ മുളയ്ക്കുന്നു കാരുണ്യ സദനങ്ങൾ. തായതൻ കണ്ണീർ വീണു നനഞ്ഞാ മണ്ണിൽ പിന്നെ കൂണുപോൽ മുളയ്ക്കുന്നു കാരുണ്യ സദനങ്ങൾ. പെയ്തു നിറയുന്ന കനൽത്തുള്ളികൾ. വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അടുക്കള ചുവരുകൾക്കുള്ളിലെ കട്ടിപ്പുകയുടെ ഗദ്ഗദങ്ങളിൽ നിന്ന്, വിഴുപ്പ് കുടിച്ച് കുടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന അലക്കുകല്ലിൻ്റെ ആർത്തനാദത്തിൽ നിന്ന്, വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. തീന്മേശയിൽ നിറയുന്ന ചൂട് വിഭവങ്ങളുടെ കുറ്റം പറച്ചിലുകളിൽ നിന്ന്, തേച്ച് തേച്ച് മിനുക്കുന്ന എച്ചിൽ പാത്രങ്ങളുടെ തീരാവേദനകളിൽ നിന്ന്, കത്തിയമരുന്ന ചുള്ളിക്കമ്പുകളുടെ ആത്മനംബരങ്ങളിൽ നിന്ന്, തിളച്ചു തൂവുന്ന കഞ്ഞിയുടെ ഇത്തിരി നീറ്റിലിൽ നിന്ന്, വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. കത്തി പിടിച്ച് പുകയുന്ന സാമ്പാർ കഷ്ണങ്ങളുടെ നൊമ്പരക്കടലിൽ നിന്ന്, തലയിണപ്പടിയിലെ കണ്ണീർ നനവിൽ നിന്ന്, വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. പതുക്കെ തലപൊക്കി അവ മേലോട്ട് കുതിക്കുന്നു. ആകാശത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറം കിനാവിൻ്റെ വിസ്മയ ലോകത്തേക്ക്, വിണ്ണിൻ്റെ മേലാപ്പിൽ നിന്നവ കനൽത്തുള്ളിയായി പെയ്തു നിറയുന്നു. കെട്ടകാലത്തിൻ്റെ വിഷദളങ്ങളെ ചുട്ടരിക്കാൻ വിണ്ണിൻ്റെ മേലാപ്പിൽ നിന്നവ കനൽത്തുള്ളിയായി പെയ്തു നിറയുന്നു. കെട്ടകാലത്തിൻ്റെ വിഷദളങ്ങളെ ചുട്ടരിക്കാൻ വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. മാറുന്ന മലയാളി.

കാറ്റിൽ പറത്തുന്നു പുതുയുഗങ്ങൾ. കൈത്തിരി നാളമായി കൂടെ കരൂതിടാം പിന്നിട്ട വഴികൾ തൻ പുണ്യതീർത്ഥം. ചേർത്തു പിടിക്ക നാം മലയാള നാടിൻ്റെ സുന്ദരമാകുന്ന പൈതൃകത്തെ. ചേർത്തു പിടിക്ക നാം മലയാള നാടിൻ്റെ സുന്ദരമാകുന്ന പൈതൃകത്തെ. തിരികെ കൊരുത്തി

0: നഷ്ടസൗഭാഗ്യത്തിൻ മണിമുത്തുകൾ തിരികെ കൊരുത്തിടാം പൊട്ടിച്ചിതറിയ നഷ്ടസൗഭാഗ്യത്തിൻ മണിമുത്തുകൾ നഷ്ടസൗഭാഗ്യത്തിൻ മണിമുത്തുകൾ.
1: സീന മാർട്ടിൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യസുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഡോക്ടർ അനിത സെൻ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി കേൾക്കാം. ഓംകാർ ഗുൽവാടി തബ്ല, ലിയാഖത്ത് അലിഖാൻ സാരംഗി, രോണു മജുംദാർ പുല്ലാങ്കുഴൽ. കച്ചേരിയിൽ ആദ്യമായി ഢുംറി മിശ്രഖമാജ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അനീത സെൻ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു കജ്രി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ അനീത സെൻ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. ഓംകാർ ഗുൽവാടി തബ്ല, ലിയാഖത്ത് അലിഖാൻ സാരംഗി, രോണു മജുംദാർ പുല്ലാങ്കുഴൽ.

0: meeting for Delhi University Students Union, or DUSU, concluded today. Voting was held in two phases. Voting was held for four central posts, that is, President, Vice President, Secretary and Joint Secretary. Counting of votes will take place tomorrow at the Multipurpose Hall of Delhi University's Sports Stadium in North Campus. And at the Asian Games, the Indian women's cricket team entered the semi-finals after comfortably defeating host Japan by 8 wickets in Nissan today. In the quarter-final match, electing to field first, India bowled out Japan for a paltry 57 in 19.5 overs. In reply, India overhauled the target, posting 59 for 2 in just 5 overs. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 കഴിഞ്ഞ് 10:04. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.